0: കാണലും.
1: ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ താരം സോന നായർ.
0: മുളയാൽ പാടി എന്തോ
1: മലയാള ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് തനതായ അഭിനയ ശൈലി കൊണ്ട് ശ്രദ്ധേയയായ നടിയാണ് സോന നായർ. 1996 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ സോന അരയന്നങ്ങളുടെ വീട്, നെയ്ത്തുകാരൻ, പാസഞ്ചർ, പട്ടണത്തിൽ സുന്ദരൻ, കസ്തൂരിമാൻ, വെറുതെ ഒരു ഭാര്യ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മികച്ച സ്വഭാവ നടിയായി തിളങ്ങി. സിനിമയോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ഏറെ സജീവമായ സോന നായർ പ്രമുഖ ചാനലുകളിലെ ഹിറ്റ് സീരിയലുകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറി. പോസിറ്റീവ് വേഷങ്ങളും ശക്തമായ നെഗറ്റീവ് കഥാപാത്രങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള സോനയുടെ കഴിവിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സൗമ്യമായ മുഖഭാവവും മികച്ച അഭിനയ പാഠവും കൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി സോന നായർ അഭിനയ രംഗത്ത് മികവോടെ തുടരുന്നു.

0: ഹലോ, നമസ്കാരം. ഞാൻ സോന നായർ. ഹലോ പ്രിയ ഗീതത്തിലേക്ക് അതിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് കുറച്ച് ശ്രോതാക്കളെ ഞാൻ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ കുറച്ച് ശ്രോതാക്കളുമായിട്ട് അവരുടെ ഇഷ്ടഗാനവും അവരുമായിട്ടൊക്കെ സംസാരിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. ഇന്ന് ഏതൊക്കെ ശ്രോതാക്കളാണ് എന്നെ വിളിക്കുകയും അവരോടൊപ്പം സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടാവുകയും മാത്രമല്ല അവരുടെ ഇഷ്ടഗാനങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നറിയാനും ഞാൻ കൗതുകത്തോടെ ഇരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ.
1: ആ മേഡം, ഞാൻ കോട്ടയത്ത് നിന്നാണ്. സജികുമാർ എന്നാണ് പേര്.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം സജി.
1: അതെ,
0: എന്താണ്, വർക്ക് ചെയ്യാണോ?
1: ഞാൻ കൺസ്ട്രക്ഷനിലായിരുന്നു, മധ്യപ്രദേശിലായിരുന്നു. ഇപ്പൊ റിട്ടയർ ആയിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്.
0: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ് ആകാശവാണി. ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ വരാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ അതെ, എന്റെ വൈഫാണ് കൂടുതൽ സമയം രാവിലെ തൊട്ട് ആകാശവാണി കേൾക്കുന്ന ഒരു വ്യക്തിയാണ്.
0: അതെ അതെ അതെ അതെ അതെ, അതൊരു ഭയങ്കര ഒരു കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ആരൊക്കെയോ നമ്മുടെ കൂടെ ഉള്ളത് പോലെ തോന്നും. കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഈ പാട്ടും ഇവരുടെ പ്രോഗ്രാമും ഒക്കെ ഇങ്ങനെ സ്ഥിരമായി കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു സുഖമാണ് ശരിക്കും. അതെ, ഏത് പാട്ടാണ് ഈ പ്രോഗ്രാമിൽ കേൾക്കാന്?
1: ലൂക്കയിലെ നീയില്ലാ നേരം എന്നൊരു പാട്ടുണ്ടല്ലോ, ലൂക്ക സിനിമയിൽ.
0: ആ, ലൂക്ക സിനിമയിൽ അത് നമുക്ക് കേൾക്കാം. അത് സൂരജസ് കുറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് അത് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഹരിനാരായണന്റെ ലിറിക്സ്.
1: എന്റെ മകനാണ്.
0: ഓ ശരി.
1: എറണാകുളത്താണ്, ഞാനിപ്പോ കോട്ടയത്തുണ്ട്.
0: ആഹാ, ഞാന് ഈ പാട്ടിങ്ങനെ ആലോചിച്ചപ്പോ, നോർമലി അങ്ങനെ ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ പറയില്ല. അതായത് ഈ പാട്ട് നല്ല സൂപ്പർ പാട്ടാണ്, പക്ഷെ നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഈ ന്യൂ ട്രെൻഡിൽ അല്ലെങ്കിൽ പറയുന്ന ന്യൂജൻ ടീമുകളാണ് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയും ചെയ്തു, ഇതെല്ലാം കൊള്ളാലോ, ന്യൂജൻ ഒരു തോട്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് അതിന്റെ സിംഗറിന്റെ അച്ഛനാണ് വിളിക്കുന്നത്. അതൊരു വലിയ ട്വിസ്റ്റ് ആയി പോയി. ഓ ശരി ശരി ശരി, സൂപ്പർ. അപ്പൊ പിന്നെ ഇനി ആ പാട്ടിനെ പറ്റിയൊന്നും ഞാൻ അധികമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ അതാരാണ് എഴുതിയിരിക്കുന്നതെന്നും പാടിയതും മ്യൂസിക്കും

0: കേട്ടേക്കുന്ന സൂരജാണ് അല്ലേ? സൂപ്പർ പാട്ടാണ്, നല്ല മൂവിയാണ് ടോവിനോടെ. അപ്പൊ എന്തായാലും സൂരജിന്റെ ഇപ്പോഴത്തെ കറന്റ് പ്രോജക്ട് ഏതാ?
1: ഇപ്പൊ ഒന്ന് രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സിനിമയുടെ പേരൊന്നും അവൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ചെയ്തോണ്ടിരിക്കുകയാണ്.
0: എറണാകുളത്താണ്. എന്തായാലും സന്തോഷം. സൂരജിനോട് പറഞ്ഞേക്കണം, ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടിരുന്നു, അപ്പൊ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നടന്നു എന്നുള്ള കാര്യം പറയണം. സന്തോഷം സന്തോഷം ചേട്ടാ സംസാരിച്ചതില്. അപ്പൊ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം എന്തായാലും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം മാഡം.
0: ഹലോ പ്രിയ, ഗീതത്തിലേക്ക് വന്നോളൂ.
1: വലിയ സന്തോഷമായിരുന്നു എനിക്ക്.
0: ആണോ? എവിടെ നിന്നാ
1: ഇപ്പോഴും
0: വിളിക്കുന്നത്?
1: ഓരോരുത്തർ വരുമ്പോഴും ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ ഒന്നും കിട്ടാറില്ല.
0: അപ്പൊ ഇന്നാണോ കിട്ടുന്നേ? ഇപ്പോഴാ
1: ഇന്നാ കിട്ടുന്നത്? എല്ലാ പ്രാവശ്യവും വിളിക്കും, പക്ഷെ കിട്ടത്തില്ല.
0: അപ്പൊ അതൊരു ഭാഗ്യല്ലേ? എനിക്കും കൂടെ ഭാഗ്യമാണ്, നിങ്ങളിവിടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
1: അതെ അതെ അതെ.
0: എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഹരിപ്പാട് നിന്ന് ബീന.
0: ഹരിപ്പാട് നിന്ന് ബീന. ബീന വർക്ക് ചെയ്യാണോ?
1: ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല.
0: ആ ഇല്ല. മക്കളൊക്കെ?
1: മക്കളുടെ രണ്ടു പേര്, യാദവും യഹുലും.
0: എന്താ ചെയ്യണ പിള്ളേര്?
1: യാദവ് മൂത്താള്,
0: ആ
1: സ്വത്തു ഇപ്പൊ കഴിഞ്ഞിട്ട് നിക്കുന്നു.
0: ആഹാ.
1: യഹുല് 6ാം ക്ലാസ്സിലെ.
0: ഓ ശരി ശരി. ഏത് പാട്ടാ വേണ്ടേ?
1: താനേ പൂവിട്ട മോഹം
0: പാടൂ.
1: അങ്ങനെ ഒന്നും പാടത്തില്ല
0: എന്നാലും ഒരു രണ്ട് ലൈൻ. രണ്ട് ലൈൻ
1: ഒക്കെ ആയിട്ട്
0: ഒരു രണ്ട് ലൈൻ അറിയാമെങ്കിൽ പാടിക്കഴിഞ്ഞാൽ എല്ലാരും കേൾക്കും.
1: താനേ പൂവിട്ട മോഹം, മോഹം വിരുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമകാലും
0: കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് സസ്നേഹം എന്ന സിനിമയിലെ പാട്ടാണ്. പിന്നെ വേണുചേട്ടന്റെ ആ നല്ല പാട്ടുകളല്ലേ അദ്ദേഹം പാടിയ? എല്ലാ പാട്ടുകളും ഒന്നിനൊന്നിനു വെച്ചാണ്. പിന്നെ പിന്നെ പിന്നെ എല്ലാ പാട്ടുകളും അതെ. പ്രത്യേകിച്ച് ജോൺസൺ മാഷിന്റെ മ്യൂസിക്കും, വലിയൊരു കലാകാരനാണ് ജോൺസൺ മാഷ്. അദ്ദേഹത്തിന്റെ സംഗീതം വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോ ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നന്ദി. ഓ താങ്ക് യു.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ,
2: ഓക്കെ
1: ഓക്കെ. എന്താ പേരെന്താണ്?
2: രാജീവ്.
1: രാജീവ് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടോ അതോ ആകാശവാണിയുടെ
2: വിളിക്കാം?
1: പാടാറൊക്കെ ഉണ്ടോ?
2: പാടും.
1: ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് നിറങ്ങളെ എന്നുള്ള
1: നിറങ്ങളി ആ പാട്ടാണോ? ആ അഹം സിനിമയിലെ പാട്ടാണത് അല്ലേ? നല്ല പാട്ടാണ്, നല്ല ചോയ്സ് കേട്ടോ,
2: നല്ല
1: പാട്ടാണ്. അപ്പോ എന്തായാലും മാരീഡ് ആണോ? വൈഫിന്റെ പേരെന്താ?
2: വൈഫിന്റെ പേര് കവിത.
1: കവിത, കുഞ്ഞുങ്ങള്?
2: രണ്ട് പേര്. എനിക്ക് ഓട്ടോ വെട്ടിപ്പാണ് ജോലി. മാഡത്തിന്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്.
1: കസ്തൂരിമാൻ. കസ്തൂരിമാൻ മാത്രമേ കണ്ടിട്ടുള്ളോ? എന്തായാലും വിളിച്ചതിനൊക്കെ ഒരുപാട് സന്തോഷം. നമുക്ക് ഈ പാട്ട് കേൾക്കാം. പാടുന്നുണ്ടോ രണ്ടുപേരി?
2: രണ്ടുപേരി ആ പാട്ട് പാടാം.
1: പാടിക്കോ.

0: எழுதிய திவ்யானுஷாக தளமும்.
1: നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ, ശരിക്കും നല്ല രസമുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്, ട്രൈ ചെയ്യണം. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം, ഇത് കുറച്ച് കടുപ്പുള്ള പാട്ടാണ്, എന്നാലും അതൊക്കെ നന്നായി പാടുന്നുണ്ട്. അപ്പോ എന്തായാലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. വളരെ സന്തോഷം വിളിച്ചതല്ലേ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ.

0: ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എന്താ പേരെന്താണ്?
1: പേര് സുരേഷ്,
0: എവിടുന്നാ?
1: കല്ലമ്പലം, ഞക്കാട്.
0: ഓക്കെ, സുരേഷ് വർക്ക് ചെയ്യാണോ?
1: ടൈലറിംഗ് ഷോപ്പാണ്, ഞക്കാടാണ്.
0: ആ ഓ ഓക്കെ ഓക്കെ. പിന്നെ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണെന്ന് തോന്നുന്നു.
1: അതെ, സ്ഥിരം ശ്രോതാവാണ്.
0: രാവിലെ റേഡിയോ ഓൺ ചെയ്താൽ പിന്നെ കിടക്കുമ്പോഴാണ് നൈറ്റിൽ അല്ലേ ഓഫ് ചെയ്യുന്നത്?
1: അതെ, രാവിലെ പ്രഭാത വേദി, 6 മണിക്ക് പ്രഭാത വേദിയോടുകൂടി തുടങ്ങും. വീട്ടിൽ നിന്നുണ്ട്, കടയിലുണ്ട്.
0: ആ, എവിടെ എത്തിയാലും ആകാശവാണിയാണ്. കടയിൽ നിന്ന് വീട്ടിലോട്ട് പോയാലും തിരിച്ച് കടയിലേക്ക് വന്നാലും ഒക്കെ അതൊരു നല്ല നല്ല കാര്യമാണ്. നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അറിയാനും പാട്ടുകൾ ആസ്വദിക്കാനും അല്ലേ, കുറെ ഡിബേറ്റുകളും വാർത്തകളും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ. ഏത് പാട്ടാ വേണ്ടേ സുരേഷിന്?
1: ചിത്രത്തില് ഇത്രയും ചേർന്ന് പാടിയ
0: തുമ്പപ്പൂക്കാറ്റിൽ താനേ ഊഞ്ഞാലാടും.

0: അതല്ലേ?
1: അതെ, ഷൈന ഒരു പാട്ടാണ്.
0: നല്ല പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് കണ്ണൂർ രാജൻ അദ്ദേഹമാണ് അതിൻ്റെ സംഗീതം, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറാണ് അദ്ദേഹം അതിൻ്റെ ലിറിക്സ്. അപ്പം നമുക്ക് ഈ പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് നന്ദി സുരേഷ്, സംസാരിച്ചതിനും എനിക്ക് സന്തോഷം. ഓക്കെ,
1: ഓ താങ്ക് യു.
0: ശരി ശരി.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം
1: മാഡം. നമസ്കാരം.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: എന്താ പേര്?
1: എന്റെ പേര് ഖുർഷിദ് എന്നാണ്.
0: ഖുർഷിദ്, ആ എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാൻ വട്ടിയൂർക്കാവിലാണ്.
0: വർക്ക് ചെയ്യാണോ എവിടെയെങ്കിലും?
1: ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്.
0: കുട്ടികള്?
1: ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്, മോനുണ്ട്. മോനെ MBA പഠിച്ചോണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് മരിച്ചുപോയി.
0: ഓ ശരി. ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട് അല്ലേ?
1: കേൾക്കാം. രാവിലെ തൊട്ടേ വെച്ച് കേൾക്കും. TV കാണാൻ പറ്റൂല. TV ഉണ്ട്, പക്ഷെ അതില് സ്പോർട്സ് മാത്രമേ കിട്ടത്തുള്ളൂ. മോൻ ക്രിക്കറ്റ് ഒക്കെ കണ്ടോണ്ടിരിക്കും.
0: അപ്പൊ അതുകൊണ്ട് TV പ്രോഗ്രാംസിന് പകരം റേഡിയോ ഫുൾ ടൈം.
1: മാഡത്തിന് ഇപ്പൊ ഏത് വർക്ക്?
0: ഞാനിപ്പോ സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയലില് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൂര്യ TV-യില്. സ്വയംവര പന്തൽ രാത്രി 8 മണിക്ക്. TV കാണാത്ത ഒരാളോട് നമ്മൾ അതിനെ പറ്റി പറഞ്ഞിട്ട്.
1: അല്ല, മൊബൈലിലുണ്ടല്ലോ.
0: ആ, മൊബൈൽ കാണണം സ്വയംവര പന്തൽ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ. സിനിമ ഇപ്പോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് പ്രോജക്ടുകള്. പിന്നെ ബാക്കി കാര്യം കുറച്ച് ആഡ് അങ്ങനെയുള്ള വർക്കുകള്, ഷോർട്ട് ഫിലിംസ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. സിനിമ ഇപ്പോ കറന്റ്ലി ഒന്നും ചെയ്യുന്നില്ല. വീട്ടില് ഞാനും ഹസ്ബൻഡും. അപ്പൊ സന്തോഷം വിളിച്ചതില്. നമുക്ക് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്കിപ്പോ വേണ്ടത് കുട്ടിക്കുപ്പായ എന്ന സിനിമയിലെ പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും പൊട്ടിക്കരയിക്കും ജീവിതം.
0: പാടുവോ അത് രണ്ട് ലൈൻ?
1: പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും

0: ഈ
1: മാഡം,
0: പാട്ടൊക്കെ
1: ഇത് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാണ്?
1: ഇത് നീതു സ്റ്റിച്ചിങ് സെന്ററിലുള്ള എന്റെ സഹോദരിമാർക്കെല്ലാം, എന്റെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ്.
0: ഈ പാട്ട് അല്ലേ? ഈ
1: അതെ
0: പാട്ട് കുറച്ച്
1: അതെ,
0: ഇത്തിരി ഒരു ദുഃഖം പറഞ്ഞ പാട്ടല്ലേ, ഒരു സങ്കടമൊക്കെ വരുന്നില്ലേ?
1: എനിക്ക് അതുപോലെയുള്ള പാട്ടുകളാണ് എനിക്ക് ഇഷ്ടം.
0: ആണല്ലേ. ഈ പാട്ടുകൾ തന്നെ അവർക്ക് സന്തോഷം പകരാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് പകരം സങ്കട പാട്ടുകളൊക്കെയാണോ ഡെഡിക്കേഷൻ?
1: എല്ലാരും സ്ത്രീകൾക്കെല്ലാം ഇതുപോലെയുള്ള പാട്ടുകളായിരിക്കും ഇഷ്ടം.
0: അത് ശരിയാ. അപ്പൊ എന്തായാലും വളരെ അർത്ഥവത്തായ പാട്ടാണ്. ഏത് പാട്ടായാലും നമ്മൾ ആസ്വാദനത്തിന്റെ രീതികളിലാണ് വ്യത്യാസം അല്ലേ? അപ്പം എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന വരില്ല. എന്നാലും നിങ്ങളുടെ ഡെഡിക്കേഷൻ.
1: എന്നാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ഒരു ആസ്വാദനമല്ല,
0: ഒരിക്കലും അല്ല. ഇതൊക്കെ പാട്ട് കേട്ട ഇപ്പോഴത്തെ കുട്ടികൾ റേഡിയോ എടുത്ത് താഴോട്ടിടും, അങ്ങനെയാണ് പൊതുവെ. അപ്പോ അവർക്കൊക്കെ വേറൊരു ടൈപ്പ് ഓഫ് പാട്ടുകളാണല്ലോ.
1: അതെ അതെ അതെ അതെ, നമുക്കൊക്കെ ഇത് കേട്ടു തീർന്നാലും മടുപ്പ് വരാത്ത
0: പാട്ടുകളാണ്. അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജീവിതവുമായിട്ട് ഒരുപാട് ഷെയ്ഡുള്ള വരികളാണ്. അപ്പൊ എന്തായാലും ബാബുരാജ് സാറിന്റെ മ്യൂസിക്കിൽ പി ഭാസ്കരൻ മാഷിന്റെ ലിറിക്സ് ആണ്. പി ലീല ഗോമതി അവരൊക്കെയാണ് ഇത് പാടിയിരിക്കുന്നത്. കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ പുട്ടിച്ചിരിക്കുവാൻ എന്ന പാട്ട്. കുട്ടിക്കുപ്പായം ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പടമാണ്. അതിനകത്തുള്ള പാട്ടുകളും ഈ പറഞ്ഞ പോലെ പലരും ഇതുപോലെ ആവശ്യപ്പെടുമ്പോഴും അത്തരം പാട്ടുകളൊക്കെ നമ്മൾ ആകാശവാണിയിൽ റേഡിയോയിൽ കൂടെ കേൾക്കുമ്പോൾ മാത്രമാണ് പഴയ സിനിമകളുടെ ഒക്കെ ഒരു മനോഹാരിത നമ്മൾ പിന്നെയും പിന്നെയും അറിയുന്നത്. തീർച്ചയായിട്ടും. കാരണം അല്ലാതെ പറ്റില്ല. അല്ലാതെ ഇപ്പോ നമ്മള് റേഡിയോയിൽ തന്നെ പല FM-ലും നമുക്ക് വേറെ വേറെ പാട്ടുകളാണ് കേൾക്കുന്നത്. അപ്പം ആകാശവാണി മാത്രമാണ് അതിനകത്ത് ഇത്രയും പഴയ, അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമകളുടെ പാട്ടുകൾ വരെ അവരുടെ കയ്യിൽ കളക്ഷൻസ് ഹെവിയാണ് അല്ലേ? അതുകൊണ്ട് ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, ശരി ചേച്ചി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ.

0: హలో,
1: హలో,
0: నమస్కారం.
1: నమస్కారం.
0: హలో ప్రియ, గీతത്തിലേക്ക് സ്വാഗതം.
1: ഓക്കെ, എന്റെ പേര് സബൂറ എന്നാണ്.
0: സബൂറ സബൂറ
1: ഞാൻ
0: എവിടെ?
1: പത്തനാപുരം എടുത്തറ.
0: പത്തനാപുരത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ വരഞ്ഞ് വർക്കൊന്നുമില്ല. ഞാനിപ്പം പലഹാരമൊക്കെ ഉണ്ടാക്കി, മുറുക്കും അച്ചപ്പമൊക്കെ ഉണ്ടാക്കിക്കുക.
0: ബിസിനസ് ആണോ?
1: വീട്ടിൽ കൊണ്ടുപോകുക.
0: ശരി ശരി, സൂപ്പർ. അപ്പൊ എന്തായാലും ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു, അല്ലേ?
1: അതെ, ആകാശവാണി എന്റെ ജീവിതം.
0: ജീവിതം. നമുക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് നീ വരുമ്പോ എന്നുള്ള പാട്ട് കാണാം.
0: നായിക എന്നുള്ള ചിത്രത്തിലെ ദാസേട്ടൻ പാടിയ പാട്ടാണ്. അർജുനൻ മാഷാണ് മ്യൂസിക്, ശ്രീമാരൻ തമ്പി സാറിന്റെ രചനയിൽ ആണ് ഈ പാട്ട്. അപ്പൊ എന്തായാലും സൂപ്പർ പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം. വിളിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. അയ്യോ അയ്യോ, അത് കാരണം കൊറേ പേര് ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കായിരുന്നല്ലോ, അതുകൊണ്ടാണ് ആ ഒരു വെയിറ്റിംഗ് വന്നത് കേട്ടോ. എന്തായാലും ബിസിനസ് ഒക്കെ കെങ്കേമമായിട്ട് നടക്കട്ടെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം, സംസാരിക്കാൻ പറ്റിയതിലും സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എവിടെ നിന്ന് വിളിക്കുന്നത്?
2: ഞാൻ വിളിക്കുന്നത് ചേയാട് കുണ്ടമൺകടവിൽ നിന്ന്.
1: കുണ്ടമൺകടവ്. എന്താ ചെയ്യുന്നത്?
2: ഞാൻ വീട്ടമ്മ.
1: വീട്ടമ്മ, മക്കളൊക്കെ?
2: എനിക്ക് ഒരു മോളും കാന്താമരത്താണ് താമസിക്കുന്നത്.
1: അവള്
2: മെഡിക്കൽ കോളേജിലെ നേഴ്സാണ്.
1: ശരി ശരി.
2: ഞാനും ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളൂ.
1: ഓ ശരി ശരി. ഏതാണ് പാട്ട് ഇപ്പൊ വേണ്ടത് കേൾക്കാൻ?
2: ആ പാട്ട് വേണ്ടത് തേനും വയമ്പും എന്ന സിനിമയിലെ തേനും
1: വയമ്പും
2: ആ പാട്ടാണ്.
1: തേനും വയമ്പും നാവിൽ തൂവും ആ പാട്ട് അല്ലേ?
2: ഞാനും എന്റെ ഒരു പാട്ട്
1: പാടണം പാടണം.
2: തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി രാഗം പാടും ും വയമ്പും നാമിൽ പോകും വാനം പാടി.
1: വാവ്, അടിപൊളി അടിപൊളി. തേനും വയമ്പ് എന്ന ചിത്രത്തില് ജാനകി അമ്മ പാടിയ പാട്ടാണ്. രവീന്ദ്രൻ മാഷാണ് അതിന്റെ സംഗീതം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ മാഷ് സംഗീതം നൽകി ജാനകി അമ്മ ആലപിച്ച് തേനും വയമ്പും എന്ന ചിത്രത്തിലെ തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി എന്ന മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. ഓക്കെ.

0: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം.
1: ഹലോ പ്രിയ ഗീതം, നമുക്ക് കേൾക്കാമോ? അപ്പൊ കേൾക്കണമെങ്കിൽ ഒരു പാട്ട് നമ്മൾ പറയണം അല്ലേ? ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് മണിച്ചിത്രത്താഴിലെ
1: ആ,
0: പ്രിയമുള്ള ഒരാളോ വരുവാനെന്നുണ്ടെന്ന് ആ പാട്ട്.
1: അപ്പോ മണിച്ചിത്രത്താഴിലെ ആ പാട്ട് ആരാണത് കേൾക്കാൻ ആഗ്രഹപ്പെടുന്നത്? എന്താണ് പേര്?
0: ശ്രീകുമാരി മലയിക്കട,
1: ഓ ശരി.
0: നെയ്യാറ്റിൻകരക്കടുത്ത്.
1: ആ, നെയ്യാറ്റിൻകരക്കടുത്ത്. ഓക്കെ ഓക്കെ. അപ്പോ
0: നടത്തുന്ന പ്രോഗ്രാം
1: പ്രോഗ്രാം ഇപ്പോ സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ നടക്കുന്നുണ്ട്. ഭയങ്കര ഒരു വില്ലത്തിയായിട്ടുള്ള ഒരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. നോർമലി ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് അയ്യോ വില്ലത്തിയായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് കാണുന്നവരൊക്കെ ഒരിക്കലും മറക്കില്ല. അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആണത്.
0: കഥാപാത്രമല്ലേ?
1: അതാണ്, അത് എല്ലാരും ചിലരും മനസ്സിലാക്കില്ല, നമ്മൾ അഭിനയിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കില്ല. അപ്പോ എന്തായാലും അത് പറ്റുമെങ്കിൽ കാണുക സൂര്യ ടിവിയിൽ. അങ്ങനെ വേറെ എന്താണ് വിശേഷങ്ങൾ? വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ.
0: വിശേഷം, എനിക്ക് ഒരു മോയുണ്ട്, വിഷ്ണു, മോള് വീണ. അവരൊക്കെ രണ്ട് കുട്ടികള്, ആൺകുട്ടികളാണ് രണ്ടുപേരൊക്കെ. പിന്നെ എനിക്ക് നെയ്ത്താണ് ജോലി.
1: നെയ്ത്ത്? ആ, കൈത്തറി. അതാണ്
0: കൈത്തറി. യൂണിഫോം
1: എവിടെ?
0: യൂണിഫോമാണ് കുട്ടികളെ സ്കൂളിലെ
1: ആ ഓ ശരി
0: യൂണിഫോം.
1: ശരി ശരി ശരി ശരി.
0: നമ്മൾ നെയ്ത് കൊടുക്കും,
1: ആ
0: പിന്നെ അവര് ഡിസൈനൊക്കെ ആക്കി കണ്ടൊക്കെ അടിച്ചു വരും.
1: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ആ മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും സന്തോഷം ചേച്ചി വിളിച്ചതില്. നമുക്ക് ഈ പാട്ട് കേൾക്കാം, മണിച്ചിത്രത്താഴിലെ വരുവാനില്ലാരും. നല്ല പാട്ടാണ്, അത്രയും മനോഹരമായിട്ടുള്ള ഒരു സോങ് ആണ്. എപ്പോ കേട്ടാലും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് നന്ദി ചേച്ചി. താങ്ക് യു.

0: വളരെ വളരെ സന്തോഷമാണ് മലോപ്രിയ ഗീതത്തിൽ എന്നെ ഒരു അതിഥിയായിട്ട് അല്ലെങ്കിൽ ഈ ശ്രോതാക്കളുമായിട്ട് ഇന്ന് സംസാരിക്കാനായിട്ട് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പലരുടെയും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ്, ഇഷ്ട ഗാനങ്ങൾ. നമുക്ക് ഗാനങ്ങളൊക്കെ ഒരു എന്താ പറയുക, ലക്ഷങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഗാനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ ഓരോ വ്യക്തികളും വിളിക്കുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പാട്ടുകളാണ്. അപ്പോൾ ആ പാട്ടുകൾ എന്താണ് ഇഷ്ടം എന്നല്ലെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും അപ്പുറമുള്ള ഒരു കഥയാണ് ആ പാട്ടിനെ പറ്റി അവർ പറയാറ്. അവർ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷവും ഒരു കൗതുകവും ഉണർത്തുന്ന ഒരു ഒരു സംഭവമാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അവർ ആവശ്യപ്പെടുമ്പോഴാണ് പിന്നെയും കേൾക്കുകയും അതൊന്നും കൂടെ ആസ്വദിക്കണമെന്ന് തോന്നുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിക്കും ഈ ഒരു ഹലോ പ്രിയഗീതത്തിൻ്റെ പിന്നിലുള്ള പ്രവർത്തകർക്ക് നന്ദി.
1: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ.

0: കോൺസേർട്ട് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ 29 May വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ 29 May മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് 31 May ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
3: പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം പകർന്ന് യേശുദാസും സുജാതയും പാടിയത്. ചിത്രം ധ്രുവം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം, റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഹാമാരിയും പ്രളയവും സൃഷ്ടിച്ച ഭീതിയിൽ നിന്നും നാം കരകയറിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോഴിതാ മറ്റൊരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. അതെന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, യുവതലമുറയിലെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം. ഇത് തടഞ്ഞേ മതിയാകും. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൗമാരപ്രായക്കാരെയും യുവാക്കളെയും സമൂഹം തിരിച്ചറിഞ്ഞ് അവരെ കർത്തവ്യബോധമുള്ള സാമൂഹ്യബോധമുള്ള പൗരന്മാരാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ യുവതലമുറയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. എന്താണ് സർ ഇത്തരത്തിൽ നമ്മുടെ യുവതലമുറയിൽ ലഹരിയുടെ സ്വാധീനം ഇത്രത്തോളം ഉണ്ടാകുന്നത്?
2: കൗമാരക്കാരിലും അതുപോലെ യുവാക്കളിലും കുട്ടികളിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്രൈം റെക്കോർഡ്സിൽ നോക്കുമ്പോഴത്തേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് പോലീസ് റെക്കോർഡുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു 11-ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയെ, കുട്ടി അമ്മയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയുടെ പേരിലുള്ള പരാതി എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ സീനിയേഴ്സിനെ അടിച്ചു. അത് സ്കൂളിൽ വെച്ചിട്ടല്ല, കുട്ടിയുടെ വീട്ടിൽ പോയി അടിച്ചു, സീനിയറിൻ്റെ വീട്ടിൽ പോയി അടിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ മാനസിക വിശകലനം നടത്തിയപ്പോഴത്തേക്ക് കുട്ടി MDMA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടെത്താൻ സാധിച്ചു. ആദ്യം കുട്ടി ഇത് വെളിവാക്കിയില്ല, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിലാണത് വെളിവായത്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ മദ്യപാനിയാണ്, അച്ഛൻ കുറേ നാളായിട്ട് വീട് വിട്ടു പോയിരിക്കുകയാണ്, അവരെ കുടുംബമായിട്ട് ചിലവിന് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു പാവപ്പെട്ട ഒരു അമ്മ, ഒരു ഫ്ളാറ്റിൽ ജോലിക്ക് പോയിട്ട് അമ്മ കുടുംബം പോയിട്ടുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന. ഒന്ന്, വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബാന്തരീക്ഷം ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം വർധന ഉള്ളതായിട്ട് ക്ലിനിക്കൽ അനുഭവങ്ങളും സ്റ്റഡീസും തെളിയിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധ്യവർഗ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി മറ്റ് താല്പര്യമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിർബന്ധിച്ച് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കുട്ടികൾക്കൊരു മാനസികമായിട്ടൊരു ശൂന്യത അനുഭവപ്പെടും, ഒന്നും ചെയ്യാനില്ലാത്തവർ. അവർക്ക് മെൻ്റൽ എനർജി കൂടുതലായിരിക്കും അഡോളസൻ്റ് ആകുമ്പോൾ, പക്ഷേ മാനസികമായിട്ടുള്ളൊരു ശൂന്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ശൂന്യതയും മുതലാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ലോബി അവരുടെ കൂടെയുള്ള കുട്ടികളെ ഉപയോഗിച്ച് അവർ വഴി ഇത്തരം കുട്ടികളെ സ്വാധീനിച്ച് മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ തരത്തിലുള്ള അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കൂടുതൽ ഇത് കാണുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, തങ്ങളുടെ കുട്ടികൾ അത് വീടുകളിലാവട്ടെ അതുപോലെ തന്നെ സ്കൂളുകളിലാവട്ടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എങ്ങനെയാണ് കണ്ടെത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക?
2: അതേപോലെ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് മോശപ്പെട്ട തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടി, 5-ാം ക്ലാസ്സിലെ കുട്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടാണ് അടുപ്പം കൂടുതൽ. അങ്ങനെ രീതിയിലുള്ള പ്രായത്തിന് അതീതമായ തരത്തിലുള്ള സുഹൃബന്ധം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളുടെ സുഹൃബന്ധം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ മുതിർന്ന കുട്ടികളുടെ സുഹൃബന്ധം ഭയങ്കര ചേഞ്ച് സൗഹൃദത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ പരിസരത്തുള്ള മുറുക്കാങ്കടയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന രീതി, കുട്ടിയെ തിരക്കിയാൽ അവിടെ മാത്രമേ കാണത്തുള്ളൂ, വേറെ എവിടെയും കുട്ടിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ വീട്ടിന് പരിസരത്ത് ഇത്തരം കുട്ടികൾ തെങ്ങും പുരയിടത്തിലൊക്കെ ഇരുന്ന ആൾക്കാർ മുതിർന്നവർ ചീട്ട് കളിക്കുമ്പം മദ്യപിക്കുമ്പോൾ അവിടെ പോയി സഹായിയായിട്ട് കൂടും, അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലേക്ക് വീടിൻ്റെ പരിസരത്തുള്ള. അപ്പോൾ ഇത്തരം കുട്ടികൾ നേരത്തെ കൂട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ ക്ലിനിക്കൽ അനുഭവങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവമാറ്റം പ്രകടമാകും പെട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, അകാരണമായ കോപം, വഴക്ക്, മാതാപിതാക്കളെ അനുസരിക്കാത്ത രീതിയിൽ, അധ്യാപകരെ അനുസരിക്കാത്ത രീതിയിൽ, അവരുമായിട്ട് തർക്കിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവ രീതി നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നത്, അപ്പോൾ സുഹൃത്ബന്ധങ്ങളിലുള്ള മാറ്റത്തിനോടൊപ്പമാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് കൗമാരകാലത്തിലെത്തുമ്പോഴത്തേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം പോർണോഗ്രാഫിയിലും കൂടെ പ്രത്യേകം അശ്ലീല സെക്സ് വീഡിയോസ് കാണുന്നത്, സെക്സ് വീഡിയോസ് ക്ലാസ്സിൽ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പോർണോഗ്രാഫി, പിന്നെ അതുപോലെ സെക്സ് ക്രൈംസിൽ പെൺകുട്ടികളെയൊക്കെ പരസ്യമായിട്ട് ചുംബിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള തരത്തിലുള്ള സെക്ഷുവൽ ഡീവിയൻ്റ് ബിഹേവിയർ ചില കുട്ടികളെ നമ്മൾ MDMA ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത്ര ഒരു സാഹചര്യമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഇനി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുന്ന ഒരു അടിമ, മയക്കുമരുന്ന് അടിമ എന്ന് പറയുന്ന ആസക്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ പെട്ടെന്ന് വേഗത്തിൽ വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവ രീതി, ചിത്തഭ്രമം ബാധിച്ചതുപോലെയുള്ള രീതിയിൽ പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവ രീതി നമുക്ക് കാണാൻ സാധിക്കും. പണം, വലിയ തോതിൽ പണം മോഷ്ടിക്കുക, ആ പണം ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക, വീട് വിട്ടിറങ്ങുക, റോഡിൽ ചുറ്റിത്തിരിയുക, ഇതൊക്കെ മയക്കുമരുന്ന് ഡിപ്പെൻഡൻസി, ആൽക്കഹോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് തലച്ചോറിൻ്റെ ഒരു ഭാഗവും കൂടെ ഞാൻ പറയാം. അതായത് ഈ കുട്ടികളുടെ തലച്ചോറ് വളർച്ച പൂർത്തിയായിട്ടില്ല. പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്, പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളിലുള്ള അക്രമ പ്രവണതയെ നിയന്ത്രിച്ച് അയാളുടെ അക്രമ പ്രവണതയെ കുറച്ച് കൊണ്ടുവരുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്നതാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് കൗമാരക്കാരിൽ മെച്ചുറായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ മെച്ചുറാകാത്ത പ്രീ ഫ്രോണ്ടൽ ലോബിൽ ഈ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതം കുട്ടിയുടെ നിയന്ത്രണശേഷി നഷ്ടപ്പെടുത്തും. അതുപോലും അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ അൺപ്രെഡിക്റ്റബിൾ, അൺകൺട്രോൾഡ് വയലൻസിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ തലച്ചോറിൽ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
1: സർ പറഞ്ഞതുപോലെ കുട്ടികൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്?
2: അതിൽ വളരെ പ്രധാനമാണ്. അതായത് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന്

ക്രൂരമായി ശിക്ഷിക്കാതെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതെ കുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടിയെ പുറത്താക്കുക അല്ലെങ്കിൽ കൂടുതൽ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള രീതികൾ നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുമായിട്ട് അങ്ങനെ ഒരു സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്ന ഉള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അച്ഛന് കുട്ടിയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കുട്ടി അതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് ആ വിഷയം തന്നെ നേരിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നല്ല സൗഹൃദമില്ലാത്തൊരു അധ്യാപകനോ അമ്മയ്ക്കോ ഈ കുട്ടിയെ നേരിട്ട് വിഷയത്തിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ സൗഹൃദമുള്ള ഒരു അമ്മയ്ക്ക് അച്ഛന് അല്ലെങ്കിൽ ഒരു അധ്യാപകന് കുട്ടിയുമായിട്ട് വിഷയത്തിലേക്ക് നേരിട്ട് പോയി നമുക്ക് വിശകലനം നടത്തി നോക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അവന് സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കുട്ടിയെ അടിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു രീതി മാതാപിതാക്കൾ പ്രത്യേകിച്ച് അച്ഛന്മാർ പുലർത്താറുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം നമുക്ക് കുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് കുട്ടിയെ നമുക്ക് സ്വാധീനിച്ച് നല്ല രീതിയിലോട്ട് മാറ്റി കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതുപോലെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയുമായിട്ടുള്ള പ്രത്യേകിച്ച് സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകൻ രഹസ്യമായിട്ട് വേണം കുട്ടിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് നടത്തി പിന്നെ മനസ്സിലാക്കി ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുകയും വേണം. ടീച്ചേഴ്സ് റൂമിലൊക്കെ ഇത്തരം കുട്ടികളെക്കുറിച്ചിട്ടുള്ള ഒരു പരസ്യമായ ചർച്ച കുട്ടികൾ തന്നെ കേൾക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാഹചര്യത്തിൽ കുട്ടികൾ മനസ്സ് തുറന്ന് പുറത്തേക്ക് ഒരു വരത്തിൽ എങ്ങനെ അവരിതിലേക്ക് വന്നു അല്ലെങ്കിൽ എന്തോ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് അധ്യാപകർ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയുമായിട്ട് നിരീക്ഷണം നടത്തുന്ന കുട്ടികളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നതിനും സ്കൂൾ അധികൃതർ അതുപോലെ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സ്കൂൾ തല കൗൺസിലിംഗ് കൊടുക്കുന്നതിന് അധ്യാപകൻ നല്ല രീതിയിൽ പരിശീലിക്കപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ ഉണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ സ്കൂൾ കൗൺസിലിംഗ് നടത്തി കുട്ടി ഇതിലേക്ക് വന്ന സാഹചര്യം കുടുംബ പശ്ചാത്തലം കുട്ടി ഇപ്പോൾ എത്രത്തോളം ഉപയോഗിക്കും ഇപ്പോൾ ആരാണ് കുട്ടിയുടെ കൂട്ടുകാർ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട് കയ്യിലുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് അതാണ് വളരെ പ്രധാനം. അതുപോലെ അവരുടെ സുഹൃത്തുക്കളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മതിലിന് പുറത്തുള്ള സുഹൃത്തുക്കളുണ്ട്, മുതിർന്ന സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മുറുക്കാങ്കട പോലെയുള്ള അവിടുത്തെ അവർ അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം മുതിർന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധവും നിരീക്ഷിക്കണം. മുതിർന്ന കുട്ടികൾ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കൂട്ടുകാരാണ് ഇത് ഒരു പ്രധാന ഘടകമാണിത്. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകാരെയും അങ്ങനത്തെ അവർ അതുപോലുള്ള ബന്ധങ്ങളെയും നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്കൂളിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പം വിഷമിക്കുമ്പം ഇത് അറിയുമ്പോഴത്തേക്ക് അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ വിഷമം ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് പേരൻസിനും. അങ്ങനെ നമ്മൾ ഇടപെട്ടിട്ടൊരു കാര്യവുമില്ല. സമചിത്തതയോടുകൂടി ഇടപെട്ട് ആവശ്യമായ തരത്തിലുള്ള കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കുന്നതിന് അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ കുടുംബ സാഹചര്യത്തിൽ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു അമ്മയോ അച്ഛനോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള വളരെ പിന്നെ ബന്ധമുള്ള ഒരു സ്കൂൾ അധ്യാപകനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ തലത്തിൽ ഈ അധ്യാപകൻ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കുട്ടിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇനിയിപ്പം നമ്മൾ ഈ രീതിയിലുള്ള പ്രാഥമിക ഇടപെടലുകൾ അധ്യാപകൻ നടത്തുന്നു, ഈ പറഞ്ഞ രഹസ്യമായിട്ട് കുട്ടിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, കൗൺസിലറുടെ സഹായത്തിൽ കൊടുക്കുന്നു. ഇതിലെല്ലാം നമ്മൾ ആ മതിയായ തരത്തിലുള്ള ഒരു പുരോഗതി കാണുന്നില്ല. കുട്ടി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മളുമായിട്ട് ബന്ധത്തിൽ വരാൻ കുട്ടി വിമുഖത പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി കുട്ടിക്ക് മതിയായ തരത്തിലുള്ള ചികിത്സ തന്നെ കൊടുക്കേണ്ടി വരും. ഒരുപക്ഷേ അടിമത്തത്തിലേക്ക് മയക്കുമരുന്ന് അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സ, അങ്ങനെ നമ്മൾ ചികിത്സ കൊടുത്ത് നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്നത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വേണ്ടതുണ്ട്. നമ്മളെ നടത്തുന്നു, നമ്മളെ ഇടപെടൽ നടത്തുന്നു, ഒരു കുട്ടി സഹകരിക്കുന്നില്ല, പക്ഷേ കുട്ടി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ, അതുപോലെ സുഹൃത്ത് ബന്ധത്തിലൊന്നും ഒരു മാറ്റമൊന്നും നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്ന് തോന്നിയാൽ, എപ്പോഴും തോന്നിയാലും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി. തീർച്ചയായിട്ടും അത്തരം കുട്ടികളിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടുകൂടി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ, മാനസികാരോഗ്യ ചികിത്സ

0: നൽകി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ നൽകി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതെന്നുള്ളതാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അമാന്തം കാണിക്കരുത്, അതാണ് ഒരു മെസ്സേജ്. ഈ കുട്ടി ആവശ്യമാണെങ്കിലും മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളതാണ്.
1: സർ, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ളത്?
0: കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിയുമായിട്ട് നല്ല സൗഹാർദ്ദമുള്ളൊരു മാതാപിതാക്കൾക്കും അമ്മയ്ക്കും അച്ഛനും അധ്യാപകർക്കും തീർച്ചയായിട്ടും ഇതിൽ വിജയകരമായി ഇടപെടാൻ കഴിയും. അപ്പോൾ ആ സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അംഗീകരിക്കുകയും അവരെ ഉൾക്കൊണ്ടും കൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറുന്നത്, ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സ്നേഹത്തിലൂടെ തന്നെ ഒത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യം.
1: യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: എല്ലാവർക്കും നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇന്നത്തെ രാഗാമൃതത്തിൽ എം മീനാക്ഷി ദേവ് പാടുന്ന കൃതികൾ കേൾക്കാം. വയലിൻ ശ്വേത അനന്തശിവൻ, മൃദംഗം നാഞ്ചിൽ എ ആർ അരുൾ. ആദ്യം ബിൽഹരി രാഗത്തിൽ ഏകദന്തം ഭജേഹം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി മിശ്രചാപ്പ് താളം.

അടുത്തതായി വരമുലോ സഖി എന്നാരംഭിക്കുന്ന പട്ടണം സുബ്രഹ്മണ്യയ്യർ രചിച്ച കൃതി, രാഗം കീരവാണി, രൂപകതാളം

0: ബോയ്സ് ലെറ്റ്സ് ഗോ പ്രാക്ടീസ്. നിൽക്കടോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്.
1: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
0: ബാങ്കിനെ അറിയിച്ചിട്ട് ഒരു മാസമായി, അവര് ഗൂഗ്ലിക്ക് മേലെ ഗൂഗ്ലി അറിയുകയാ.
2: എന്നാൽ RBI ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യും.
3: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയർ ഇല്ലേ, അതുപോലെയാ RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. RBI പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് RBI കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ RBI വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
4: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി.
6: ആകാശവാണി
7: ഹരിതവാണി.

0: കുലത്തിൽപ്പെടുന്ന അറിയപ്പെടുന്ന നല്ല പാട്ടുകാരാണ് ചെമ്പൻപാടി. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചെമ്പൻപാടിയുടെ പാട്ട് വേനൽക്കാലത്ത് പതിവായി കേൾക്കാൻ കഴിയും. ചരൽക്കുന്നുകളിലൂടെയോ വിശാലമായ വരണ്ട പാടങ്ങളിലൂടെയോ നടക്കാനിറങ്ങിയാൽ ഇവയുടെ പാട്ട് നിങ്ങൾ കേൾക്കാതിരിക്കില്ല. ഇതുവരെ നിങ്ങൾക്കിവയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിനെ കാണാൻ ശ്രമിക്കണം. നമ്മുടെ ചുറ്റിലും എത്രയെത്ര മനോഹര ജീവികളാണെന്നോ ജീവിക്കുന്നത്. അവയെയൊക്കെ കാണുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. അറിയാത്തതിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാനാവുക?
1: ഓരോ ജീവികൾക്കും ജീവിക്കാൻ അവയുടേതായ ആവാസ വ്യവസ്ഥയുണ്ട്. ചെറിയ കുറ്റിക്കാടുകളുള്ള ചരൽ പറമ്പുകളോടാണ് ചെമ്പൻപാടിക്ക് പ്രിയം. പെൺ തൂക്കണാങ്കുരുവിയുടെ അത്രമാത്രം വലിപ്പമുള്ള ഈ ചെറിയ പക്ഷിയെ തിരിച്ചറിയാൻ അവയുടെ സ്വഭാവം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്ഥിരവാസിയായ ഈ പക്ഷിയെ കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമേ അല്ല. തടിച്ചുരുണ്ടതും ചെമ്പിച്ച തവിട്ട് നിറമുള്ളതുമാണ് ഇവയുടെ ദേഹം. പക്ഷിയുടെ പുറത്തുള്ള കറുത്ത വരകൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണാനാകൂ. ചെമ്പൻപാടിയുടെ മാറിലും ചില വരകളും പാടുകളും കാണാനാകും. ഈ കുറിവാലൻ പക്ഷി തൻ്റെ വാലുയർത്തിപ്പിടിച്ചാണ് മിക്ക നേരവും ഇരിക്കുക. ചെറിയ പാറകല്ലിലോ പാതയോരത്തെ സർവേ കല്ലിലോ വൈദ്യുത കമ്പികളിലോ കുറ്റിക്കാട്ടിലോ ഇരുന്ന് ഇടതടവില്ലാതെ പാടിക്കൊണ്ടിരിക്കുന്നതാണ്

0: காடெல்லாம் பூத்து மதுகர சுதுரவ நகரி நலியுக மதகர சுரபில மது விதிலொழுகுக நீ வாசந்த கேளி நௌகையா.
1: ചെമ്പൻപാടിയുടെ പാടുമ്പോഴുള്ള കസർത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. കൂടൊരുക്കുന്ന വേനൽക്കാലത്താണ് ഇവയുടെ പാട്ടും കസർത്തും പൊടി പൊടിക്കുന്നത്. ചെമ്പൻപാടി നിലത്തുനിന്ന് നേരെ മുകളിലേക്ക് പറന്നുയരുന്നതോടെയാണ് അവയുടെ അഭ്യാസ പ്രകടനങ്ങളുടെ തുടക്കം. മുകളിലേക്ക് പറക്കുമ്പോൾ ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കും. 20-30 അടി ഉയരത്തിലേക്ക് പൊന്തിക്കഴിഞ്ഞാൽ ഏതാനും നിമിഷം അവിടെ കാറ്റു ചവിട്ടി നിൽക്കും. പെട്ടെന്ന് ചിറകുകൾ വിടർത്തും. മുകളിലേക്ക് ചിറക് വിരിച്ച് ചിറകനക്കാതെ താഴേക്ക് വട്ടമിട്ട് പറക്കും. മുകളിലേക്ക് പറക്കുമ്പോൾ നമ്മൾ കേട്ട പാട്ടായിരിക്കില്ല താഴേക്ക് വരുമ്പോൾ കേൾക്കുക. പാടിക്കൊണ്ട് പാരഷൂട്ടിൽ ഇറങ്ങുന്നത് പോലെ ചിറകടിക്കാതെ നിലത്തേക്കിറങ്ങും.
2: ചെമ്പൻപാടിയുടെ ഇംഗ്ലീഷ് പേര് ബുഷ് ലാർക്ക് എന്നാണ്. ശാസ്ത്രീയ നാമം മിറാഫ്ര അസാമിക്ക എന്നും. പുൽവിത്തുകളും ചെറുപ്രാണികളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. ധാന്യങ്ങൾ തിന്നുന്ന ഇവ കൃഷിക്ക് ഉപദ്രവം വരുത്തുന്ന കളകളുടെ വിത്തുകൾ തിന്ന് അവ പെരുകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിത്തുകൾ കൊത്തി തിന്നുന്നതിന് അനുയോജ്യമായ കൊക്കാണ് ഇവയ്ക്കുള്ളത്.
3: ചെമ്പൻപാടി, ഇവയെ കാണുന്നത് പൊതുവെ സൗത്ത് ഏഷ്യയിലെ ഒരു നേറ്റീവാണത്. എന്ന് വെച്ചാൽ ദേശാടകരല്ല, ഇവിടുത്തെ ഒരു സ്ഥിര താമസക്കാരാണ് ഈ പക്ഷികൾ.
1: പക്ഷി നിരീക്ഷകൻ എം എ ലത്തീഫ്:
3: കേരളത്തിലും സാധാരണയായി ഇവയെ കാണാം. പെനിൻസുലാർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ കേരളം. അപ്പം പെനിൻസുലാർ ഇന്ത്യയിലാണ് പ്രധാനമായി കാണുന്നത്, അതിൽ കേരളത്തിൽ സാധാരണയായി കാണുന്നതാണ്. അവയുടെ ഇംഗ്ലീഷ് പേര് അവയുടേത് ജേർഡൻസ് ബുഷ്ലാർക്ക് എന്നാണ്. പൊതുവെ അവയുടെ വിളികളും പാട്ടുകളും ഒക്കെ ഈ ശബ്ദം നല്ല രസമാണ് കേൾക്കാൻ, സംഗീതാത്മകമാണ്, നല്ല ഇമ്പമുള്ളതാണ്. പിന്നെ അവയെ കാണുന്നതാണെങ്കിൽ വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കാണുക. ഞാനും വൈഫും പക്ഷികളുടെ ഫോട്ടോ എടുക്കാൻ പോകുന്നവരാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് കളമശ്ശേരിയിൽ വെച്ചാണ്. അർബൻ കനോപ്പി കളമശ്ശേരിയിലൊരു ചെറിയൊരു കാട് പോലത്തെ ഒരു ഭാഗമുണ്ട്. അതിനോട് ചേർന്ന് വളരെ വരണ്ട് കിടക്കുന്ന ചില പറമ്പുകൾ, ആ പറമ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത് കൂടുതലും കിട്ടിയത്. കുറച്ച് നാണംകുണികളാണ്, ആളുകളെ കണ്ട വേഗം ചെറിയ കുറ്റിച്ചെടികളുടെ അകത്തേക്ക് കൂടി പോകുക, എങ്കിലും നല്ല ഫോട്ടോ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തടിച്ച ഒരു ഉരുണ്ട രൂപത്തിലുള്ള ശരീരമാണ് മറ്റുള്ളവയെ അപേക്ഷിച്ച്. അതുപോലെ മറ്റൊരു വ്യത്യാസം, മറ്റു ലാർക്കുകളിൽ കാണുന്നത് പോലെ തലയിൽ ഒരു ശിഖ പോലുള്ള ഒരു ഭാഗം ഉണ്ടാവും. അവയുടെ തൂവൽ തന്നെ ഇങ്ങനെ മേലെ ഇങ്ങനെ ഒരു ചെറിയൊരു കൊമ്പ് പോലെ ഇങ്ങനെ തോന്നുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഉയർന്ന ഒരു ചെറിയ തൊപ്പി പോലെയൊക്കെ, കൂർത്ത തൊപ്പി പോലെ ഇങ്ങനെ നിൽക്കുന്ന ഭാഗമാണ്. ചെമ്പൻ പാടികളിൽ മറ്റുള്ളവയെ പോലെ അത് കാണില്ല. പിന്നെ ചിറകുകളുടെ ഒരു ഭാഗം ചെമ്പൻ നിറത്തോടു കൂടിയതാണ്. പക്ഷേ അതിനെ ചെമ്പൻ പാടി എന്ന് മലയാളത്തിൽ വിളിക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. ഇവയുടേത് താരതമ്യേന വാല് ചെറുതായിരിക്കും, മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ ചെറിയ വാലുവായിരിക്കും. ഈ പക്ഷികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂട്ടാൻ വേണ്ടി അന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾ കാണുമ്പോൾ ഒന്നല്ല, ഒന്നിലധികം പക്ഷികൾ ആ ചുറ്റുവട്ടത്തുണ്ട്. നിലത്ത് നിന്ന് കൊത്തിപ്പറക്കി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ നിഴൽ കാണുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോവുകയും വീണ്ടും പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു അവയുടെ ഒരു പെരുമാറ്റ രീതി. ഇതുപോലത്തെ ലാർക്കുകൾ എന്ന് പറയുന്നത് നമ്മളിവിടെ മാത്രമല്ല, അപ്പം ഇതിന് ഇന്ത്യക്ക് പുറത്ത് ഇപ്പം പോയ സമയത്ത് കെനിയയിലെ മസായി മാരയിൽ പോയ സമയത്ത് ലാർക്കുകൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ കൊമ്പ് പോലെയുള്ള കിരീടമുള്ള ലാർക്കുകൾ അവിടുന്ന് കണ്ടിട്ടുണ്ട്. ചെമ്പൻപാടിയെ കണ്ടിട്ടില്ല. ചെമ്പൻപാടി കേരളത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്, മറ്റു സ്ഥലങ്ങളിലുണ്ടെങ്കിലും പകർത്താൻ പറ്റിയത് ഇവിടെ നിന്നാണ്.
1: മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് ചെമ്പൻപാടിയുടെ കൂടൊരുക്കൽ കാലം. നിലത്ത് ശത്രുക്കളുടെ ശ്രദ്ധ ആകർഷിക്കാത്തിടത്ത് പുല്ലുകളും നാരുകളും ഉപയോഗിച്ച് പന്തുപോലെയാണ് ഇവ കൂടൊരുക്കുക. കൂടിന് ഒരു പ്രവേശനദ്വാരം ഉണ്ടാകും. വാനമ്പാടി വർഗക്കാരായ പക്ഷികളുടെ കുഞ്ഞുങ്ങളെ മനുഷ്യർ തൊട്ടാൽ അവ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമെന്നൊരു വിശ്വാസം പരക്കെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ ചെമ്പൻപാടിയുടെ കുഞ്ഞിനെ തൊട്ട അനുഭവത്തെക്കുറിച്ച് പ്രമുഖ പക്ഷി നിരീക്ഷകനായിരുന്ന ഇന്ദുചൂടൻ എന്ന പ്രൊഫസർ കെ കെ നീലകണ്ഠൻ

0: കരിവയറൻ വാനമ്പാടി. പേര് സൂചിപ്പിക്കുന്നത് പോലെ താടി മുതൽ ഗുദം വരെ അടിവശമെല്ലാം കറുപ്പായിരിക്കും. ഈ കറുപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ മറ്റു പക്ഷികളിൽ നിന്ന് ഇവയെ തെറ്റില്ല. നമ്മുടെ ചന്തകളിലൊക്കെ പാറി നടക്കാറുള്ള അങ്ങാടിക്കുരുവിയെന്നും ചന്തക്കുരുവിയെന്നും വിളിക്കുന്ന പക്ഷിയേക്കാൾ ചെറുതാണ് ഇവ. സമഭുജ ത്രികോണ ആകൃതിയിലുള്ള ഇവയുടെ കൊക്ക് ധാന്യങ്ങൾ പൊളിച്ചു തിന്നാൻ ഏറ്റവും അനുയോജ്യമാണ്. പൂവന് നെറ്റിയും കവിളും വെളുപ്പാണ്. പിടലിക്കടുത്തുനിന്ന് തുടങ്ങി കണ്ണിൽ കൂടി പോകുന്ന കറുത്ത കൺപട്ട താഴോട്ടിറങ്ങി അടിവശത്തുള്ള കറുപ്പിനോട് ചേരുന്നു. തല, കഴുത്ത്, പക്ഷിയുടെ മറ്റു ഉപരിഭാഗങ്ങൾ ഇവയെല്ലാം നേർത്ത തവിട്ട് നിറത്തിലായിരിക്കും.
1: കേരളത്തിൽ നമുക്ക് കാണുന്ന വ്യത്യസ്ത ഇനം വാനമ്പാടികളിൽ പെട്ട ഒന്നാണ് കരിവയറൻ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്.
2: എം എ ലത്തീഫ്.
1: അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ആഷി ക്രൗണ്ട് സ്പാരോ ലാർക്ക് എന്നാണ്. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ നല്ല വ്യത്യാസം കാണാൻ നിറത്തിൽ, അതുപോലെ തന്നെ അതിൻ്റെ നിറം തന്നെ പ്രധാനമായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. ആ വ്യത്യാസം പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതിൻ്റെ ശാസ്ത്രീയ നാമം എറമോപെറ്ററിക്സ് ഗ്രീഷ്യസ് എന്നാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം, ഇപ്പോൾ ഈ പക്ഷികൾ തമ്മിലുള്ള വ്യത്യാസം, ആണിനാണെങ്കിൽ തലയുടെ ഭാഗത്ത് കറുപ്പ്, അതുപോലെ തന്നെ കുറച്ചുകൂടി കറുപ്പ് അതിനകത്തേക്ക് നന്നായിട്ട് കയറി വരെ എൻ്റെ ശരീരത്തിൽ. പെൺപക്ഷിയാണെങ്കിൽ ഒരു മങ്ങിയ തവിട്ട് നിറാണ് ഭൂരിഭാഗം. അത് കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിക്കുരുവിയുടെ ഒക്കെ ഒരു രൂപത്തിലാണ് ഏകദേശമൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയത് തമിഴ്നാട്ടിലെ കൂന്തംകുളം എന്ന് പറയുന്ന ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. അവിടെയാണ് കുറ്റിച്ചെടികളും പുൽമേടൊക്കെ ഉള്ള ഒരു തുറസായ സ്ഥലം. അവിടെ കുന്നംകുളത്തുള്ള ഏരിയ ഉണ്ട്. അവിടെ നിന്നാണ് ഫോട്ടോ പകർത്താൻ പറ്റിയത്. മറ്റ് ഒരുപാട് പക്ഷികൾ നമുക്കവിടെ കാണാൻ പറ്റിയ ആ സമയത്ത് ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു ഇതിനെ കണ്ടത്. കേരളത്തിലുള്ള പക്ഷിയാണെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് അത്രയും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഏറ്റവും നന്നായിട്ട് കിട്ടിയത് ഈ കുന്നംകുളത്ത് വെച്ചാണ്.
3: ഇനി കരിവയറൻ വാനമ്പാടിയുടെ മറ്റൊരു പ്രത്യേകത അവയുടെ പാട്ടുകളാണ്. മറ്റു വാനമ്പാടികളെപ്പോലെയൊക്കെ പാട്ട് പാടാറുണ്ട്, പക്ഷെ അവ നിലത്തിരുന്ന് പാട്ട് പാടുന്നതല്ല കണ്ടിട്ടുള്ളത്. പൊതുവെ അവർ ആകാശത്ത് പറന്നുയർന്ന് നടക്കുമ്പോഴാണ് പാടുക. അതും പ്രജനന കാലത്ത് പെൺപക്ഷികളെ ആകർഷിക്കാനും അതുപോലെ അതിർത്തി നിശ്ചയിക്കാനൊക്കെ ആയിട്ടാണ് അത്തരത്തിൽ ആകാശത്ത് പറന്ന് പ്രകടനം നടത്താറുള്ളത്. പിന്നീട് മറ്റൊന്ന് നിലത്ത് അവയുടെ ഈ കൂടൊരുക്കുന്നത് ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലാണ് കൂടൊരുക്കുക. ചിലപ്പോൾ ഈ പക്ഷികളുടെയൊക്കെ കുളമ്പടിയൊക്കെ ഉള്ള ആ കുഴിയായാലും മതി, അവർ അതിനകത്താണ് കൂടൊരുക്കുക. അത് പുല്ല് അതുപോലെ തന്നെ വേരുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കൂടൊരുക്കുന്നത്. സാധാരണ 2 അല്ലെങ്കിൽ 3 മുട്ടകളാണ് അവ ഇടുന്നത്. അതൊരു 11-12 ദിവസം കൊണ്ട് വിരിയുകയും ചെയ്യും.
2: മിക്ക നേരവും നിലത്തു തന്നെ കഴിയാൻ ഇഷ്ടപ്പെടുന്ന പക്ഷിയാണിത്. വാനമ്പാടികളുടെ പൊതു സ്വഭാവവും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. വലിയ പാട്ടുകാരനല്ലെങ്കിലും അഭ്യാസ പ്രകടനത്തിൽ അവയെ മാറ്റി നിർത്താനാവില്ല. അഭ്യാസം തുടങ്ങുന്നത് നിലത്തുനിന്ന് 100 അടി വരെ ഉയർന്ന് പറന്നു ചെന്ന് ചിൽ ചിൽ എന്ന് ശബ്ദിക്കുന്നതോടെയാണ്. എന്നിട്ട് നിലത്തേക്ക് കൂപ്പുകുത്തും. ഏതാണ്ട് നിലത്തിനടുത്ത് വരെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പറക്കും. മുകളിലേക്ക് പറക്കുമ്പോൾ നിശബ്ദനായിരിക്കുകയും താഴേക്ക് കൂപ്പുകുത്തുമ്പോൾ പാടുക എന്നതുമാണ് ഇവയുടെ ശീലം.

കിളിക്കൊഞ്ചൽ ചെമ്പൻ പാടി സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം ധന്യ എം ടി, എൻ ജെ ജോഷിലാൽ, നിർവഹണം സന്ദീപ് സുരേഷ്.

ആകാശവാണി സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം സല്ലാപം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കൂട്ടുകാരിയിൽ ഇന്നാദ്യം ഒരു പ്രഭാഷണമാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ദിവ്യ എസ് വിദ്യാധരൻ.
2: നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു മൊബൈൽ ഫോൺ. ഒരു ഫോട്ടോ എടുക്കാൻ, പണം ഇടപാട് നടത്തുവാൻ, മാപ്പ് നോക്കാൻ, ഭക്ഷണം ഓർഡർ ചെയ്യാൻ ഒക്കെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ ഒരു സ്വകാര്യ ഡയറി പോലെയാണ്. ഒരുപാട് വ്യക്തിപരമായ വിവരങ്ങൾ നമ്മൾ ഫോണിൽ സൂക്ഷിക്കുന്നു. ഉദാഹരണത്തിന് ധാരാളം ഫോട്ടോകൾ, അഡ്രസ്സുകൾ, തിരിച്ചറിയൽ രേഖകളുടെ കോപ്പികൾ എന്നിവയൊക്കെ. ഇവയൊക്കെ നമ്മൾ സുരക്ഷിതമായാണോ ഫോണിൽ സൂക്ഷിക്കുന്നത്? നമ്മുടെ വീട്, വിലപ്പെട്ട വസ്തുക്കളൊക്കെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് പോലെ ഫോൺ ഉപയോഗിക്കുമ്പോഴും ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് വളരെ ആവശ്യവും അങ്ങനെ എടുക്കുന്നത് വളരെയധികം റിസ്കുകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യും. ഒന്നാമതായി നമുക്ക് ഫോൺ ഒരു സുരക്ഷിതമായ ലോക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെ നോക്കാം. ഒരു പിൻ നമ്പറോ ഒരു പാറ്റേണോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റോ ഉപയോഗിക്കാം. പിൻ നമ്പറോ പാറ്റേണോ ഉപയോഗിക്കുമ്പോൾ മറ്റാർക്കും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാകാത്ത, എന്നാൽ നിങ്ങൾക്ക് അനായാസം ഓർക്കുന്ന ഒരു നമ്പറോ പാറ്റേണോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഫോണിൽ നമ്മൾ ധാരാളം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് എന്തെല്ലാം വിവരങ്ങളിലേക്കുള്ള ആക്സസ് വേണം എന്നുള്ളതിന് പെർമിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പലവിധ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കാറുമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യാനോ, കോൺടാക്ട് നമ്പേഴ്സ് എടുക്കാനോ, ലൊക്കേഷൻ ആക്സസ് ചെയ്യാനോ, അങ്ങനെ പലതും. നിങ്ങളപ്പോൾ ഒന്ന് സ്വയം ചോദിച്ചു നോക്കണം, ഈ ആപ്പിന് ശരിക്കും ഈ വിവരങ്ങളിലേക്കുള്ള ആക്സസ് കൊടുക്കണമോ വേണ്ടയോ എന്ന്. ഉദാഹരണത്തിന് ഒരു പാചകക്കുറിപ്പുകൾ തരുന്ന ഒരു ആപ്പിന് നമ്മുടെ ലൊക്കേഷൻ അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ ഫ്ലാഷ് ലൈറ്റ് ആപ്പിന് കോൺടാക്ട് ലിസ്റ്റിലേക്കുള്ള ആക്സസ്സും കൊടുക്കേണ്ട കാര്യമില്ല. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അനുമതികൾ നൽകുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം കൊടുക്കാൻ. അനാവശ്യമായ വിവരങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അജ്ഞാത സന്ദേശങ്ങളും കോളുകളും. അജ്ഞാതമായ ലിങ്കുകൾ, നമുക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന ഫോൺ കോൾസ്, ഇവയൊക്കെ നമ്മുടെ പാസ്വേഡോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ ഒക്കെ മനസ്സിലാക്കി

സന്ദർഭം സൃഷ്ടിക്കുന്ന സന്ദേശം വരികയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ബാങ്ക് ഒരിക്കലും ഒരു ഫോൺ കോളിലൂടെയോ ഒരു മെസ്സേജിലൂടെയോ ഒരു ഇമെയിലൂടെയോ പാസ്വേഡോ പിൻ നമ്പറോ ഒ ടി പിയോ ചോദിക്കുകയില്ല. അത്യാവശ്യമായിട്ട് അക്കൗണ്ട് ബ്ലോക്കായി, പിൻ നമ്പർ ഷെയർ ചെയ്യണം, അങ്ങനെ വളരെ അത്യാവശ്യം എന്നുള്ളൊരു വ്യാജ തോന്നൽ ഉളവാക്കുന്ന മെസ്സേജുകൾ ഒഴിവാക്കണം. അതുപോലെ വളരെ അവിശ്വസനീയമായ സാമ്പത്തിക ഓഫറുകൾ, സമ്മാനങ്ങൾ ഒക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കരുത്. ഇത് പലപ്പോഴും നമ്മുടെ വിവരങ്ങളോ ധനമോ തട്ടിയെടുക്കാൻ ക്രിമിനൽസ് ഉപയോഗിക്കുന്ന ട്രാപ്സ് ആകാം. അതുപോലെ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വിശ്വസനീയമായ സ്റ്റോറുകളിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. പരിചയമില്ലാത്ത സ്റ്റോഴ്സിൽ നിന്ന് പരിചയമില്ലാത്ത ആപ്പോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൊതുസ്ഥലങ്ങളിലെ പബ്ലിക് വൈഫൈ വളരെ സൗകര്യപ്രദമാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ഓൺലൈൻ ബാങ്കിങ്, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഒഴിവാക്കുക. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫോൺ വഴി സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതാ ക്രമീകരണങ്ങൾ, പ്രൈവസി സെറ്റിംഗ്സ് ഒന്ന് പരിശോധിച്ച് നോക്കണം. ആർക്കൊക്കെ നമ്മുടെ പോസ്റ്റുകളും വ്യക്തിഗത വിവരങ്ങളും കാണാനാകുമെന്ന് നോക്കുക. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ എങ്ങനെയുള്ള വിവരം ആണ് നമുക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഒരു യാത്ര പോകുമ്പോൾ, യാത്ര പോകാൻ തുടങ്ങുമ്പോൾ ഒക്കെ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുന്നത്, ഒരു ആശുപത്രിയിൽ പോകാൻ തുടങ്ങുമ്പോഴുള്ള ഫോട്ടോ ഷെയർ ചെയ്യുന്നത്, തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ക്രിമിനൽസിന് പണം തട്ടിയെടുക്കാനുള്ള നിരവധി മാർഗങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. വളരെ കെയർഫുള്ളായിട്ട് വേണം പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ സമൂഹ മാധ്യമങ്ങളിൽ ഫോൺ വഴി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ഇമേജിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഇൻഫർമേഷൻ ഉണ്ടാകാം. അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുന്ന മെസ്സേജസിനെ പറ്റിയും നല്ല ബോധമുണ്ടായിരിക്കണം. സത്യസന്ധമായ വിവരങ്ങളെ ഷെയർ ചെയ്യാവൂ എന്ന ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫോണിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. ദീർഘനാൾ നമ്മളൊരു ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നേരിടുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് തീരാറാകുമ്പോഴേക്കും ഫോൺ വളരെ സ്ലോ ആകാൻ തുടങ്ങും. പിന്നെ എന്തെങ്കിലും ഡേറ്റ ഫോണിൽ സേവ് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റോറേജ് ഇല്ല എന്നുള്ള മെസ്സേജ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഒഴിവാക്കാൻ വേണ്ടി സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ മെമ്മറി സ്പേസ് നന്നായിട്ട് മാനേജ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ സ്റ്റോറേജ് ഓപ്ഷൻ ചെക്ക് ചെയ്താൽ ഫോണിലെ ആപ്പുകൾ, ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ എത്ര സ്പേസ് ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആവശ്യമില്ലാത്ത ഫോട്ടോസ്, വീഡിയോസ്, ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത ഫയലുകൾ നമ്മൾക്ക് ഏതെല്ലാം ഫോൾഡറുകളിൽ കാണാമെന്ന് നോക്കാം. ഇപ്പോൾ ഫയല് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഫോൾഡർ ഉണ്ട്, ഡൗൺലോഡ്സ് ഫോൾഡർ. ഇവിടെ ഒരുപാട് ഫയൽസ് പഴയത് ആവശ്യമില്ലാത്ത കാണും. അപ്പോൾ അത്തരം ഫയൽസ് ഡിലീറ്റ് ചെയ്യുകയോ ഡൗൺലോഡ് ഫോൾഡർ ക്ലിയർ ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ധാരാളം മെമ്മറി സ്പേസ് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്പുകളുടെ ക്യാഷ് സ്റ്റോറേജും ക്ലിയർ ചെയ്യാം. നേരത്തെ എന്തെങ്കിലും ആവശ്യത്തിന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച ആപ്പുകൾ പിന്നെ ദീർഘനാൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത്തരം ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്താലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഫ്രീ ആക്കാൻ പറ്റും. ഇനി വാട്സാപ്പ്, ടെലിഗ്രാം തുടങ്ങിയ ആപ്പുകളിൽ സ്റ്റോറേജ് മാനേജ് ചെയ്യുക. ആവശ്യമില്ലാത്ത വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക. ഓട്ടോ ഡൗൺലോഡ് ഓപ്ഷനൊക്കെ ഓഫ് ആക്കുക. ധാരാളം ഫോട്ടോസ്, സെൽഫീസ്, സ്ക്രീൻഷോട്ട്സ് ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടാകാം. ഇതെല്ലാം മറ്റൊരു സ്റ്റോറേജിലേക്ക്, ഉദാഹരണത്തിന് ക്ലൗഡ് സ്റ്റോറേജിലേക്കോ വേറൊരു സ്റ്റോറേജ് മീഡിയയിലേക്കോ മാറ്റിയ ശേഷം ഡിലീറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഏരിയ ഫ്രീ ആക്കാൻ കഴിയും. ഇതുപോലെ ഡൗൺലോഡ് ഫോൾഡറിലും നിരവധി ഫോട്ടോയും വീഡിയോയും ഡോക്യുമെൻസും ഉണ്ടാകാം. അവയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യുന്നത് നന്നായിരിക്കും. വിശ്വസനീയമായ ക്ലീനിങ് ആപ്പുകളും ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമുള്ള ഫോട്ടോസ്, ആവശ്യമുള്ള ഡോക്യുമെൻസ്, വലിയ വലിയ ഫയൽസ്, വലിയ ഡോക്യുമെൻസ് ഒക്കെ വേറെ സ്റ്റോറേജിലേക്ക് മാറ്റി മാനേജ് ചെയ്യുന്നത് ഫോണിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് നിയന്ത്രിക്കുന്നതിന് വളരെ പ്രധാനമാണ്. ഇത് ഫോണിൻ്റെ വേഗതയും കാര്യക്ഷമതയും നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ സമാധാനമായി മറ്റൊരു ഫോണിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു ഫോൺ കോൾ ചെയ്ത് നോക്കുക. അങ്ങനെ ഫോണിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൽ

0: ചെയ്ത് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ലിങ്ക് ഉപയോഗിക്കുക. ഈ ലിങ്കിൽ നിന്ന് ഫോൺ എവിടെയാണെന്ന് അറിയാൻ പറ്റും, ഫോൺ റിങ് ചെയ്യിക്കാൻ സാധിക്കും, അതുപോലെ അതിലെ ഡേറ്റ വേണമെങ്കിൽ ഇറേസ് ചെയ്യാനും സാധിക്കും. ഇത് ഫോണിൻ്റെ ഒരു ബാറ്ററി ലെവല്, ഇനി ഫോൺ ഓഫ് ആയതിന് ശേഷം എത്ര സമയം കഴിഞ്ഞു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ കൃത്യത. അതുപോലെ ഐഫോണിലാണെങ്കിൽ ഐ ക്ലൗഡിലെ ഫൈൻഡ് ഡിവൈസ് വഴി ഫോൺ ട്രാക്ക് ചെയ്യാനും ലോസ്റ്റ് മോഡ് ഓൺ ആക്കാനും അതിൻ്റെ ഡേറ്റ ഇറേസ് ചെയ്യാനും പറ്റും. ഇതുവഴി ഫോൺ സേഫ് ആക്കാൻ പറ്റും. ഇനി ചെയ്യാവുന്ന വേറൊരു കാര്യം, മൊബൈൽ കമ്പനിയുടെ കസ്റ്റമർ കെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് സിം കാർഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സിം കാർഡ് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഫോൺ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊക്കെ ധാരാളം ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഫോൺ വഴി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ബാങ്കിനെ കോണ്ടാക്ട് ചെയ്ത് ബാങ്കിങ് ആപ്പിൻ്റെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ ഫോൺ വഴിയുള്ള ആക്സസും ബ്ലോക്ക് ചെയ്യണം. എന്നിട്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡൊക്കെ മാറ്റുക. ചിലപ്പോൾ നമുക്ക് ലോക്കൽ ബ്രാഞ്ചിൽ സന്ദർശിക്കേണ്ടി വരും. പിന്നെ ഫോൺ നഷ്ടപ്പെട്ട വിവരം പോലീസിൽ പരാതി നൽകുക. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെയൊക്കെ പാസ്വേഡ് മാറ്റുക. പോലീസിൽ പരാതി നൽകുന്ന സമയത്ത് നമുക്ക് ഫോണിൻ്റെ IMEI നമ്പർ നൽകേണ്ടി വരും. ഇത് ഫോണിൽ നിന്ന് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് സൂക്ഷിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇനി സാധാരണയായി നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ, എന്തെങ്കിലും ഇൻഫർമേഷൻ പങ്കുവയ്ക്കാൻ, ദൂരദേശത്തുള്ള ബന്ധുക്കളുമായിട്ടോ കൂട്ടുകാരുമായിട്ടോ വീഡിയോ കോൾ ചെയ്യാൻ, ഒരു ഗ്രൂപ്പിലെ എല്ലാവർക്കും ഒരുമിച്ചൊരു സന്ദേശം അയക്കാനൊക്കെയാണ് ഒരു ഫോൺ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതേ ഫോൺ തന്നെ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ ഒരു കാര്യക്ഷമത പ്രൊഡക്ടിവിറ്റി ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടി ഫോണിനെ ഒരു അസിസ്റ്റന്റിനെ പോലെ നമുക്ക് നമ്മുടെ പ്ലാൻസ് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെ ഷെഡ്യൂൾ ചെയ്യാൻ, പിന്നെ നമുക്ക് എന്തെങ്കിലും അപ്പോയിൻമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ, ഇങ്ങനെ ഒരു കലണ്ടർ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് നമുക്ക് ഫോണിന് ഉപയോഗിക്കാം. ആശയങ്ങൾ കുറിച്ച് വയ്ക്കാൻ, ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ, പ്രധാനപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ് ബിൽ പേയ്മെന്റ്സിന് ഫോൺ ഉപയോഗിക്കുന്നത്. നിരവധി യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസസ് ഉണ്ട്, UPI ആപ്പുകൾ നിലവിലുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ, കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കുന്നത് ഒക്കെ അനായാസം നടത്താൻ സാധിക്കും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. അതിനുശേഷം ബിൽ പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വൈദ്യുതി ബില്ലാണ് അടയ്ക്കേണ്ടതെങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ നമ്പർ നൽകിയ ശേഷം പണം അടയ്ക്കുക. ഇങ്ങനെ എളുപ്പം ബില്ലടയ്ക്കാൻ സാധിക്കും. ക്യൂവിൽ നിൽക്കാതെ, സമയം നഷ്ടപ്പെടുത്താതെ ബില്ലുകൾ അടയ്ക്കാം. ഇതുപോലെ വളരെ എളുപ്പം ഓൺലൈനായിട്ട് ചെയ്യാവുന്ന വേറൊരു കാര്യം വസ്തുവിൻ്റെയോ വീടിൻ്റെയോ കരം അടയ്ക്കുക എന്നതാണ്. ഇത് ഗവൺമെൻറ് പോർട്ടൽ വഴിയാണ് ചെയ്യേണ്ടത്. കരം അടച്ചതിന് ശേഷം രസീത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ഇതുകൂടാതെ പഠനവും വ്യക്തിപരമായ വികസനത്തിനുമുള്ള അനവധി സാധ്യതകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു മൊബൈൽ ഫോൺ വഴി. ധാരാളം ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുവഴി വിദ്യാഭ്യാസ കോഴ്സുകൾ, പുതിയൊരു ഭാഷ പഠിക്കാനോ ഫോട്ടോഗ്രാഫി പഠിക്കാനോ എല്ലാം ഇപ്പോൾ സാധ്യമാണ്.
1: സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ദിവ്യ എസ് വിദ്യാധരൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ മാതൃഭൂമി എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് രവിശങ്കർ.

0: എസ് പരമേശ്വരയ്യർ എഴുതിയ മാതൃഭൂമി എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് രവിശങ്കർ.
1: കൂട്ടുകാരി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം അൽഫോൺസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള മഞ്ഞണി പൂനിലാവിൽ കേൾക്കാം. ആകാശവാണി, സമയം 12 മണി. ഒരിക്കൽ കൂടി
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പലപ്പോഴും നാം ഒക്കെ ചെറിയ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാണ്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ പുഞ്ചിരിയോടെ നേരിട്ട് അകക്കണ്ണിന്റെ ആ ഒരു വെളിച്ചത്തെ കൊണ്ട് ജീവിതം വർണ്ണാഭമാക്കിയ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത്, ശ്രീ ബിനോയ് കുര്യാക്കോസ്. ആദ്യം തന്നെ സാറിനോട് ചോദിച്ചോട്ടെ, ഈ പരിപാടി കേൾക്കാറുണ്ടോ?
1: ആ, ഈ പരിപാടി കേൾക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ പ്രചോദനമുള്ള ഒരു കാര്യമാണ്.
0: സാർ വളരെ അധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന്, നമുക്ക് ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ഒരു സമ്പത്തിന്റെ വന്ന ഒരു ചെറിയ പരിമിതിയിൽ നിന്ന് കരകയറി വന്ന ഒരാളാണ്. അപ്പോ എങ്ങനെയായിരുന്നു ചെറുപ്പകാലം പിന്നിട്ടത്? ആ ഒരു അനുഭവമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ?
1: ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്. ഒരു ദിവസം എൻ്റെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് മോനെ ഒന്ന് വിളിച്ചു. അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വട്ടം കറങ്ങിയ, എന്താ ചെയ്തതെന്ന് അറിയാതെ. അങ്ങനെയാണ് എനിക്ക് കാഴ്ചയില്ല എന്നുള്ളത് വീട്ടുകാർ കണ്ടെത്തുന്നത്.
0: അപ്പോൾ എത്ര വയസ്സായിരുന്നു?
1: 6 മാസം. അത് കഴിഞ്ഞ് പിന്നെ പല ഡോക്ടേഴ്സ് എൻ്റെ അടുക്കലും പോയി. അപ്പോൾ അവർ പറഞ്ഞു കാഴ്ച ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കുറച്ചുള്ളതും പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു 10-20 വയസ്സായപ്പോഴത്തേക്കും എൻ്റെ പ്രകാശം ഏകദേശമൊക്കെ
0: പൂർണ്ണമായിട്ട്
1: പോയി.
0: പക്ഷെ ആ ഒരു സമയം വരെ കണ്ട ലോകത്തെ ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ?
1: ആ, ഉണ്ട്.
0: അപ്പോൾ പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
1: പഠനമൊക്കെ ഞാൻ നോർമൽ സ്കൂളിലാണ് പഠിച്ചത്. അമ്മ സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ചൊക്കെ അറിയാൻ കേട്ടിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് വിടാൻ മനസ്സില്ലായിരുന്നു. അപ്പനെ വിടാൻ താല്പര്യമായിരുന്നു, കാരണം അപ്പൻ ഈ വർക്കല സ്കൂളുണ്ട്, ആ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങളവിടെ വന്ന് അവരവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ അമ്മ പറയും പറ്റത്തില്ലെന്ന് പറയും. അന്നത്തെ ഒരു അമ്മയുടെ ഒക്കെ ഒരു ഇത് അത്രയ്ക്കും ഉള്ളായിരുന്നു, ഇളയ കുഞ്ഞല്ലേ. പിന്നെ അമ്മമാർക്കെപ്പോഴും ഈ നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞ ദുർബലരായ കുഞ്ഞുങ്ങളോടൊരു അടുപ്പം കൂടുതൽ കാണുമല്ലോ. അപ്പം അങ്ങനെ അമ്മ വിടാൻ സമ്മതിക്കായിരുന്നു. പിന്നെ എന്നെ അവിടെ വിളക്കോട്ടം GLP സ്കൂളിൽ ചേർത്തു.
0: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോൾ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ?
1: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പിള്ളേരല്ലേ, ആ കുഞ്ഞല്ലേ, നമ്മൾ പഠിത്തത്തിൻ്റെ സീരിയസോ അതൊന്നും നമ്മൾ അതിനെ പറ്റിയും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ കളിച്ചോടി നടക്കുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ നോർമൽ സ്കൂള് അത്ര ഇതല്ല. കാരണം ഒരു വശത്ത് പിള്ളേരുടെ ശല്യപ്പെടുത്തലും എൻ്റെ കണ്ണാടി എടുത്തുകൊണ്ട് പോവുക അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം ഒരുപാട് അനുഭവിച്ചു. പക്ഷേ 1 മുതൽ 4 വരെയുള്ള ആ സ്കൂളിലെ അധ്യാപകരുടെ കരുതലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല.
0: ഉന്നത പഠനത്തിന് പോയത് ആ ഒരു ജീവിതയാത്രയൊന്ന് വിശദീകരിക്കാമോ?
1: 5ാം ക്ലാസ് മുതൽ എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് എനിക്ക് ഏറെ പ്രയാസമുള്ള കാലമായിരുന്നു. കാരണം ബ്രെയിൻ ലിവിയും അല്ലെങ്കിൽ ബ്ലൈൻഡുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പഠിത്തങ്ങളോ ഒന്നും നടത്താൻ ആ രീതിയിലല്ലായിരുന്നു നല്ല പഠിത്തം, സാധാരണ കുട്ടികളുടെ കൂടെ എന്നുള്ള പഠിത്തമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പോലെ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരുപാട് ക്ലാസ്സുകളിൽ തോക്കുകയും ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം പരീക്ഷ എഴുതുമ്പം നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാതെ വരുമ്പം ആ ഒരു ഇത് വെച്ചുകൊണ്ട് എനിക്ക് മാർക്ക് കുറയും. അങ്ങനെ ഒരുപാട് ക്ലാസ് തോപ്പിച്ചിട്ടിട്ടുണ്ട്.
0: അപ്പൊ അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഒരാളെ എഴുതാൻ വേണ്ടി ബൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരാളെ ഇട്ടും, അങ്ങനെയൊന്നും സപ്പോർട്ട് അന്ന് ഉണ്ടായിരുന്നില്ല അല്ലേ?
1: അന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തും. ആ കാലഘട്ടത്തിൽ വളരെ അധികം വിഷണ്ണനായിരുന്നു. കാരണം ഈ കുട്ടികളെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്. എവിടെയെങ്കിലും എനിക്ക് കിട്ടിയാൽ അത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്, നിങ്ങൾ ആ കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിലേ വിടാവുള്ളൂ എന്നെപ്പോഴും ഞാൻ പറയാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ആണ് എന്നെ അത് പറയിക്കുന്നത്.
0: പക്ഷേ സാർ, ഇപ്പോൾ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയില്ലേ സൊസൈറ്റി? അന്നത്തെ ഒരു കാഴ്ചപ്പാടല്ലല്ലോ. ഇപ്പോൾ കുറെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് കുട്ടികളും നമ്മുടെ സമൂഹവും കുറച്ചൊക്കെ വളർന്നില്ലേ? സാറിന് ഇപ്പോഴത്തെ ഇതിലെന്താണ് തോന്നുന്നത്? അന്നത്തേതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ?
1: അന്നത്തെ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വരണമല്ലോ. ആ മാറ്റം നമുക്ക് ആവശ്യമാണല്ലോ.
0: അതെ,
1: അത് ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് അന്നത്തേൽ നിന്ന് ഇന്നത്തേതിലേക്ക്. പക്ഷെ അന്നത്തെ എൻ്റെ അനുഭവം
0: അതായിരുന്നു,
1: ഇന്നത്തെ അല്ലായിരുന്നല്ലോ. പക്ഷെ ഇന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരിപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ ഓരോ പ്രത്യേക കോഴ്സുകളായിരിക്കും പഠിച്ചിട്ട് വരുന്നത്. അവരുടെ സ്പെഷ്യൽ ബി എഡ് എന്ന് പറയുന്നത് ചിലത് കേൾവി ശേഷി കുറവുള്ള കുട്ടികളുണ്ടല്ലോ, ഒരാളുടെ ബി എഡ് അതായിരിക്കും. വേറെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ടീച്ചർ പഠിച്ചിരിക്കുന്ന ബി എഡ് വേറൊന്നായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്.
0: അതായത് സ്പെഷ്യലൈസേഷൻ വേണം ഈ ഇതുപോലെയുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ.
1: ഒരു സ്കൂളിൽ ഒരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചർ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ അതിനുള്ള ഒരു ഇത് നേടിയിരിക്കണം.
0: ഇപ്പൊ സാറ് ജോലി ചെയ്യുന്നത് ഒരു സ്കൂളിലാണ്, അപ്പോ സാറിന് എന്ത് തോന്നുന്നു ആ ജോലി നേടിയതിന്റെ പിന്നിലുള്ള പരിശ്രമവും ആ ജോലി ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷവും ഒക്കെ നമ്മളോടൊന്ന് പങ്കുവെക്കാമോ?
1: ഞാന് ഒരു വശത്ത് എനിക്ക് കാഴ്ചക്കുറവിന്റെ അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്തെ ആ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ ജോലി കിട്ടി. ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയത് കല്യാണം കഴിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ജോലി കിട്ടിയത്. അത് കാരണം ജോലി കിട്ടിയിട്ട് നമ്മളൊരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി ഒന്ന് വിലസും ഒക്കെ ചെയ്യുമല്ലോ. ജോലി കിട്ടിക്കഴിഞ്ഞ് നമുക്കൊന്ന് ഒന്ന് ഒറ്റയ്ക്കൊന്ന് ഷൈൻ ചെയ്യാൻ നടക്കാനൊക്കെ പറ്റുമല്ലോ. ആ അത് പറ്റിയില്ല.
0: ഈ ഒരു ജോലിയാണോ ട്രൈ ചെയ്തത്, അതോ എങ്ങനെയായിരുന്നു? ഒരുപാട് മത്സര പരീക്ഷകൾ എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ?
1: ഇല്ല, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ജോലി ഇതാ.
0: ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി?
1: ആ അതെ, ഇത് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് രണ്ടെണ്ണം കൂടെ വന്നു, പക്ഷേ ഇതാണ് ആദ്യം എനിക്ക് കിട്ടിയത്. ആ രണ്ടെണ്ണം ഒരെണ്ണത്തിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ഞാൻ പോയില്ല, കാരണം അത് എം എസ് സിറ്റി ക്വാർട്ടറിലായിരുന്നു.
0: ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞു എനിക്ക് സ്കൂൾ കാലയളവിൽ നല്ല മാർക്ക് ലഭിച്ചിരുന്നില്ല, പക്ഷെ പിന്നീട് സാർ ഇപ്പോൾ ഈ ജീവിതയാത്രയിൽ ആദ്യം അറ്റംപ്റ്റ് ചെയ്ത ജോലി കിട്ടി, പിന്നീട് എഴുതിയ പരീക്ഷകളിലൊക്കെ ഉന്നത നിലവാരം പുലർത്തി. അപ്പോൾ ആ ഒരു മധുരമായിട്ടുള്ള ഒരു ജീവിത വിജയം അല്ലെ, ഒരു മധുര പ്രതികാരം എന്ന് പറയുന്നത് എന്ത് തോന്നി ആ ഒരു സമയം?
1: നമ്മുടെ ജീവിത വഴി നമുക്ക് ദൈവത്തിന്റെ കരുണയുണ്ടോ, നമുക്ക് ജോലിയായിട്ട് കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങള് ഇതുപോലുള്ള അവസരങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഭാവി അത് മുൻനിർത്തിയാണ് ഞാൻ എപ്പോഴും സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് പറയുന്നത്.
0: ജോലി സമയം അല്ലാതെയുള്ള സമയങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്?
1: ജോലി സമയം കഴിഞ്ഞ് വൈകുന്നേരം പ്രോഗ്രാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും.
0: റേഡിയോ കേൾക്കാറുണ്ട് അല്ലേ?
1: റേഡിയോ കേൾക്കാറുണ്ട്.
0: ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ പറയാമോ?
1: ഓരോ പ്രോഗ്രാമും നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതാണ് നല്ലതെന്ന് തോന്നും. കാരണം ആകാശവാണിയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പം ആ സാഹിത്യ ഭംഗി എല്ലാവരും ആകർഷിക്കുന്നതാണ്.
0: പാട്ടുകൾ കേൾക്കോ?
1: പാട്ട് കേൾക്കാറുണ്ട്.
0: ഇഷ്ടപ്പെട്ട പാട്ട് ഒന്ന് പാടാമോ നമുക്ക് വേണ്ടി?

0: പരിപാടികളിലൊക്കെ പാടാറുണ്ടോ?
1: അങ്ങനെ ഗാനമേളയ്ക്കൊന്നും പോകാറില്ല, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊന്നും ഒക്കത്തില്ല. കാരണം മൊബിലിറ്റി ഇച്ചിരി കുറവാണ്. കാരണം വീട്ടിൽ നിന്ന് ഇല്ല മറ്റുള്ളവരുടെ കയ്യെ പിടിച്ചിങ്ങനെ നടന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയെ കുറവാണ്. പിന്നെ ഏതെങ്കിലും സദസ്സിലൊക്കെ പോയിന്ന് പാടാറും ഒക്കെ ഉണ്ട്.
0: കുടുംബത്തെക്കുറിച്ചും സഹധർമ്മിണിയെക്കുറിച്ചും എല്ലാവരെ കുറിച്ചും ഒന്ന് പറയാം.
1: ഞാൻ ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അച്ഛൻ PWD ജീവനക്കാരനായിരുന്നു. അച്ഛനും അമ്മയെല്ലാം മരിച്ചു. പിന്നെ മൂന്ന് ബ്രദേഴ്സ് ഉണ്ട്. അവർ ഒരാൾ മരിച്ചു. പിന്നെ ബാക്കി ഉള്ളവരെല്ലാം ഉണ്ട്. പിന്നെ 2012 കല്യാണം കഴിക്കുന്നത്. ഒരു മോനുണ്ട്, 6 വയസ്സ്.
0: എങ്ങനെയുണ്ട്, പഠിപ്പിക്കുകയൊക്കെ ചെയ്യോ മകനെ?
1: ഞങ്ങൾ വിളിച്ച് ഇരിക്കത്തില്ല.
0: നമ്മുടെ ചുറ്റും ഈ ഒരു പരിമിതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സാറിന്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
1: നമ്മള് മുന്നോട്ട് പോവുക, പുറകോട്ട് നോക്കുക, അതിന്റെ ഇരട്ടി ശക്തിയോടെ മുന്നോട്ട് നോക്കി നടക്കുക.
0: ഇനിയും എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ബാക്കിയുണ്ടോ? ജീവിതത്തിൽ ഇനിയും കൈവരിക്കണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ?
1: കലാപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്. മോന് കുറച്ചൊരു പാട്ടിൻ്റെ ഒരു അല്പം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്ത് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാഴ്ചയില്ലാത്ത ആളുകൾ സംഘടിതരാണല്ലോ,
0: ഫെഡറേഷൻ
1: ഓഫ് ദി ബ്ലൈൻഡ്. അതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് കുറേ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടെങ്കിലും നിന്നുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ച് പോകണമെന്നുണ്ട്. ജീവിതത്തിൽ പരമാവധി മനുഷ്യന് നന്മയാകുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
0: ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ശ്രീ ബിനോയ് കുര്യാക്കോസിന്റെ വാക്കുകൾ നമുക്കൊരു പ്രചോദനമാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിമിതികളായി കണ്ട് ഒതുങ്ങിക്കൂടുന്നവരോട് സാറിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനാത്മകമാകട്ടെ താങ്കളുടെ ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
1: നന്ദി.
2: വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: നേർവഴി.
1: ഒരിക്കൽ കൂടി സമാപിച്ചു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ

ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം. ഡോസ്റ്റോവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, 29-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 ഉമംഗ് സി ഐ ഇ ടി സ്പോൺസർ പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 നേർമൊഴി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി നടത്തിയ അഭിമുഖം.

വൈകുന്നേരം 5:15 തൊടിതാളം. കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:40 ഗാന്ധി സ്മൃതി.

6:50-നുള്ള വയലും വീടും പരിപാടിയിൽ വിരിപ്പ് നെൽകൃഷി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സുരേന്ദ്രൻ എമ്മുമായി അഭിമുഖം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. 7:35 യുവവാണി രശ്മി പ്രശോദ് അവതരിപ്പിക്കുന്ന പുസ്തക അവലോകനം, വിഷ്ണുപ്രിയ അവതരിപ്പിക്കുന്ന കഥ, കാവേരി ബാബു അവതരിപ്പിക്കുന്ന കവിത എന്നിവ

0: രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ടാചരിതം, തുടർന്ന് കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളനക്കങ്ങൾ.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി ഇപ്പോൾ ലളിതഗാനങ്ങൾ. എം വിനോദ് പാടിയത്. ഗാനരചന പുനലൂർ സി ബി വിജയകുമാർ. സംഗീതം ജോയ് തോട്ടാൻ. മനസിജ സൂനസുദേ എന്നാരംഭിക്കുന്ന ഗാനം.

0: പുനലൂർ സി ബി വിജയകുമാർ വരികളെഴുതി ജോയ് തോട്ടാൻ ഈണം നൽകി എം വിനോദ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബേബി ജോൺ. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്ര സുരക്ഷ, നിരീക്ഷണം, ചരക്ക് ഗതാഗത ശൃംഖല, പരിശീലനം, മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ക്വാഡ് രാജ്യങ്ങളുടെ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. യോഗത്തിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സേവാതീർത്ഥിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. PMG വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല ചുമതലയേറ്റ ശേഷം ചേരുന്ന വിജിലൻസിന്റെ ആദ്യ ഉന്നതതല യോഗമാണിത്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. മരിച്ച ജെസിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: എന്താണ് ഇറങ്ങുന്നതെന്നുള്ള ഒരു ശാസ്ത്രീയ പഠനം ഇതുവരെ ഗവൺമെന്റിന്റെ പക്കലില്ല. അതാണ് എന്നെ ഞെട്ടിച്ചത്. അത് അടിയന്തരമായി അതിന്റെ ഒരു ഹ്രസ്വമായ റിപ്പോർട്ട് അടിയന്തര പ്രാധാന്യത്തോട് നൽകാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ലോങ് ടേം മെഷേഴ്സ് ആണ്. ഷോർട്ട് ടേം മെഷേഴ്സ് എന്നുള്ള നിലയിൽ
1: സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ കേരളം kerala.gov.in സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കൂടാതെ വാട്സാപ്പിലൂടെയും പരീക്ഷാ ഫലമറിയാം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച് ഉന്നതതല യോഗം നാളെ ചേരും. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഉപകരണമകപ്പെട്ട് ദുരിതമനുഭവിച്ച ഹർഷിനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഓഫീസ് അസിസ്റ്റന്റായി സ്ഥിരം നിയമനമാണ് നൽകിയത്. രാജ്യത്ത് CNG വിലയിൽ വർധന. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ വില കിലോഗ്രാമിന് 2 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. രാവിലെ 6 മണി മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. നിലവിൽ സി എൻ ജിക്ക് കിലോഗ്രാമിന് 83.09 രൂപയാണ് വില. സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി കണ്ണൂർ ഏഴിമല നാവിക അക്കാദമി. വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. ഇന്ത്യൻ നാവികസേന, തീരസംരക്ഷണ സേന എന്നിവയ്ക്ക് പുറമെ സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ്.
1: ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 200,000+ തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. ത്യാഗത്തിന്റെ സ്മരണകൾ പുതുക്കുന്ന ബക്രീദിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പെരുന്നാളിനായി കോഴിക്കോടൊരുങ്ങി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായിത്തെരുവിലും നിരവധി പേരാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിനായി എത്തുന്നത്. പെരുന്നാളാഘോഷത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ഉറപ്പാക്കി സപ്ലൈകോയും വസ്ത്രം വസ്തുക്കൾ അടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റും ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പശാലകളിൽ
1: സംസ്ഥാനത്ത് ഇന്ന് ഭേദപ്പെട്ട മഴ ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മറ്റു ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29th രണ്ടാം ക്വാളിഫയറും നടക്കും. 31st അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. കണ്ണൂരിൽ 1 മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിലെത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം മന്ത്രി K.മുരളീധരൻ അല്പം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി K.O. ശശിധരൻ.
5: മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൗണ്ട് വൈദ്യുതി മന്ത്രി.
1: ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവ മാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 91 പോയിന്റ് നഷ്ടത്തിൽ 76,407 നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,035 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565 പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. തൃശൂർ വാണിയമ്പാറയിൽ ആംബുലൻസിൽ കടത്തിയ MDMA പിടികൂടി. 280 ഗ്രാം MDMAയുമായി വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി S.J. ശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബിബി ജോൺ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി.

0: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.
1: ഓരോ വ്യക്തിയും തന്റെ ചിന്താഗതിയിൽ വ്യത്യസ്തരായിരിക്കുന്നത് പോലെ തന്നെ ജീവിത സാഹചര്യങ്ങളോടുള്ള തങ്ങളുടെ സമീപനങ്ങളിലും പ്രതികരണങ്ങളിലും വ്യത്യസ്തരായിരിക്കും. തന്റെ സ്വഭാവത്തിലുള്ള ഇത്തരം സവിശേഷതകൾ ചെറുപ്രായത്തിൽ തന്നെ പ്രത്യക്ഷമാവുകയും പൊതുവെ ജീവിതത്തിലുടനീളം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത്തരം സവിശേഷതകളുടെയും പ്രത്യേകതകളുടെയും ആകെത്തുകയാണ് നമ്മൾ ഒരാളുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും അടിസ്ഥാനപരമായി ചില വ്യക്തിത്വ സ്വഭാവ രീതികൾ ഉണ്ടാകും. എന്നാൽ ചിലപ്പോൾ ഇത്തരം ചില പ്രത്യേകതകൾ അമിതമായി ഉണ്ടാവുകയും തന്മൂലം അവരുടെ വ്യക്തിബന്ധങ്ങളെയോ കുടുംബജീവിതത്തെയോ തൊഴിലിനെയോ ഒക്കെ സാരമായി ബാധിക്കുകയോ ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിനെ വ്യക്തിത്വ വൈകല്യം അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ കണ്ടുവരുന്നത്. ചിലർക്ക് മറ്റുള്ളവരെ വിശ്വസിക്കുവാനുള്ള പ്രയാസമാണെങ്കിൽ മറ്റു ചിലർക്ക് എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതിയിലായിരിക്കും ഇത്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുക. ജനിതക ഘടകങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ശൈശവത്തിലും ബാല്യത്തിലും ഒക്കെ ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങൾ, ഇവയൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഇവയിൽ പലതും ഭാവി ജീവിതത്തിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂട്ടുന്നു. വ്യക്തിത്വ വൈകല്യങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം: ക്ലസ്റ്റർ എ, ബി, സി. നമുക്ക് ഓരോ വിഭാഗക്കാരെയും അല്പം വിശദമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ക്ലസ്റ്റർ എ വിഭാഗക്കാർ പൊതുവെ അസാധാരണ സ്വഭാവ രീതികൾ ഉള്ളവരാണ്. ഇവരിൽ ചിലർ സദാ സംശയാലുക്കളാണ്, ആരെയും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല, മറ്റുള്ളവർ തന്നെ പാരവെക്കുന്നുവെന്നും വ്യക്തികളെയും സാഹചര്യങ്ങളെയും തനിക്കെതിരായി തിരിക്കുന്നു എന്നും ഇവർക്ക് തോന്നുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യാറുണ്ട്. ഇവരുടെ ഈ അവസ്ഥയെ നമ്മൾ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. കുടുംബജീവിതത്തെ പോലും സാരമായി ബാധിക്കുന്ന തരത്തിൽ ജീവിത പങ്കാളിയെ സംശയവും ഇവരിൽ കാണാറുണ്ട്. ക്ലസ്റ്റർ എയിൽ പെടുന്ന മറ്റൊരു സ്വഭാവ വൈകല്യത്തെ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ജീവിതത്തോട് തന്നെ ഒരു നിസ്സംഗതയും തണുപ്പൻ സ്വഭാവ പ്രകൃതവും ആണ് ഇവർക്കുള്ളത്. ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളോടാണ് ഇവർക്ക് താല്പര്യം. മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുകയോ അതിൽ താല്പര്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്നു. തികച്ചും വിചിത്രമായ പ്രകൃതമുള്ള സ്കിസോട്ടിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറും ക്ലസ്റ്റർ എ വിഭാഗത്തിൽ പെടുന്നു. ഇനി നമുക്ക് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്താണെന്ന് നോക്കാം. ക്ലസ്റ്റർ ബി തികച്ചും നാടകീയവും വൈകാരികവുമായി പെരുമാറുന്നവരാണ്. ഇക്കൂട്ടർ അസ്ഥിരതയുള്ള സ്വഭാവ രീതി കാണിക്കാറുണ്ട്. ഇവർക്ക് പൊതുവെ എടുത്തുചാട്ടം അഥവാ ഇംപൾസിവിറ്റി കൂടുതലായി കണ്ടുവരുന്നു. ചിലർ തീവ്രമായ ബന്ധങ്ങളിലേക്ക് ചുരുങ്ങിയ സമയത്തിൽ എത്തിപ്പെടുകയും ബന്ധങ്ങളിൽ നിന്ന് ചെറിയ കാര്യങ്ങൾക്ക് വിട്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ ആ വൈകാരിക അവസ്ഥ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യാ ചിന്തകളിലേക്കും ശ്രമങ്ങളിലേക്കും തിരിയുന്നു. ഈ സ്വഭാവ പ്രകൃതത്തെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് വിളിക്കാറ്. ഇനി ചിലരാകട്ടെ വസ്ത്രധാരണം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ പെട്ടെന്ന് അസ്വസ്ഥരാവുകയും അമിത വികാര പ്രകടനങ്ങൾ കാണിക്കുകയും ചെയ്യാം. ഇത്തരം നാടകീയമായ പെരുമാറ്റ രീതിയെ നമ്മൾ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ക്ലസ്റ്റർ ബിയിലുള്ള സവിശേഷമായ മറ്റൊരു വ്യക്തിത്വ വൈകല്യമാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് സൂചിപ്പിക്കുന്ന പോലെ നിയമലംഘനവും സൈക്കോപതിക് വ്യക്തിത്വ രീതികളും ഇക്കൂട്ടരിൽ കണ്ടുവരുന്നു. അടുത്ത ഒരു കൂട്ടരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഞാനാണ് വലുത്, ഞാൻ സവിശേഷപ്പെട്ട ആളായതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ആരാധിക്കുകയും എനിക്കായി കരുതുകയും വേണമെന്ന ചിന്താഗതിയുള്ളവരാണ് ഇവർ. കൂടെ ജോലി ചെയ്യുന്നവർ

0: ജീവിത പങ്കാളിക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് മനസ്സിലാക്കാം. ഉത്കണ്ഠയും ഒഴിഞ്ഞുമാറ്റവും ആങ്ഷ്യസ് അവോയ്ഡൻ്റ് ഉള്ള സ്വഭാവരീതി കാണിക്കുന്നവരാണ് ക്ലസ്റ്റർ സി. അത് കാരണം പുതിയ സാഹചര്യവും ആളുകളെയും ഒക്കെ പൊതുവെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇവർ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അംഗീകരിക്കപ്പെടുമോ എന്ന സംശയം കാരണം ഇവ അവോയ്ഡ് ചെയ്യുന്നു, തന്മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ക്ലസ്റ്റർ സിയിൽപ്പെട്ട മറ്റു ചിലരാകട്ടെ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. എന്ത് ചെറിയ തീരുമാനം എടുക്കണമെങ്കിലും അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഡിപ്പെൻഡൻറ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ബാധ്യതയായി തോന്നപ്പെടാം. കൃത്യത, പൂർണ്ണത, സമയത്തിനും നിയമത്തിനും ചട്ടങ്ങൾക്കും ഒക്കെ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും 100% പെർഫെക്റ്റായി പെരുമാറാനുള്ള തത്രപ്പാടിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന വ്യക്തിത്വ വ്യതിയാനമാണ് അനൻകാസ്റ്റിക് അഥവാ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. തങ്ങൾ ആഗ്രഹിക്കുന്ന കൃത്യനിഷ്ഠയും പരിപൂർണതയും അവർ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അതിനായി അവരെ നിർബന്ധിക്കുകയും അതുമൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് കരുതലില്ലാതെയും ഇരിക്കാം. ഇപ്പോൾ പറഞ്ഞ 3 തരം വ്യക്തിത്വ വൈകല്യങ്ങൾ, അതായത് ആങ്ഷ്യസ് അവോയ്ഡൻ്റ്, ഡിപ്പെൻഡൻ്റ്, അനൻകാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നിവ ക്ലസ്റ്റർ സിയിൽ പെടുന്നു. ഏകദേശം 10 തരം വ്യക്തിത്വ വൈകല്യങ്ങളെയും അവയെ ഉൾപ്പെടുന്ന 3 ക്ലസ്റ്ററുകളെയും കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത്. പൊതുവെ ചെറുപ്രായത്തിൽ ആരംഭിക്കുകയും ജീവിതാവസാനം വരെ തുടരുകയും ചെയ്യുന്ന സ്വഭാവ രീതികളാണിവ. എന്നാൽ ചിലരില്ലെങ്കിലും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് തലച്ചോറിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ, തലച്ചോറിനെ തകരാറിലാക്കുന്ന ട്രാഫിക് ആക്സിഡന്റുകൾ, ലഹരിയുടെ അമിതമായ ഉപയോഗം, ഇതൊക്കെ വ്യക്തിത്വ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് രോഗം നിർണയിക്കുകയും ചികിത്സ തേടുകയും വേണം. ഇനി നമുക്ക് വ്യക്തിത്വ വൈകല്യങ്ങൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് നോക്കാം. വൈവിധ്യമാർന്ന വ്യക്തിത്വ സവിശേഷതകൾ ഉള്ളതുപോലെ തന്നെ വൈവിധ്യമാർന്ന ചികിത്സാ രീതികളും ഇതിനായി ഉപയോഗിക്കുന്നു. രോഗലക്ഷണങ്ങൾ അനുസരിച്ച് വ്യക്തിത്വ വൈകല്യങ്ങൾക്കുള്ള ചികിത്സയിൽ ഔഷധ ചികിത്സയും വിവിധ തരം സൈക്കോതെറാപ്പികളും ഉപയോഗിച്ച് വരാറുണ്ട്. ഉദാഹരണത്തിന്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന ഒരു പ്രത്യേക തരം സൈക്കോതെറാപ്പി, അതായത് മനഃശാസ്ത്ര ചികിത്സ, ഫലപ്രദമായി കണ്ടുവരുന്നു. രോഗാവസ്ഥയെപ്പറ്റി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുകയും കൃത്യമായ ചികിത്സയിലൂടെയും മനഃശാസ്ത്ര പരിശീലനത്തിലൂടെയും ഇവരുടെ ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്നതാണ്. ഇതിനുപരിയായി ജീവിത പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും രോഗത്തിന്റെ സങ്കീർണ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. വ്യക്തിത്വ വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായ ചികിത്സ എടുക്കുകയും ചെയ്യുക വഴി ഇത്തരം വൈകല്യങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് ഗണ്യമായി കുറയ്ക്കുവാൻ കഴിയും.
1: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോംഗോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓംപ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: We have seen encouraging progress on many initiatives as maritime democracies, pluralistic societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today through our deliberations, which I'm confident will be useful and productive.
0: ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിനുശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവർണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് യു എസ് സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും യു എസ് സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള 12 ബില്യൺ ഡോളറിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
3: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും May 10 ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 മില്ലിമീറ്റർ മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമ്മളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോ 15 മില്ലിമീറ്റർ മഴയും 40 കിലോമീറ്റർ വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ രേഖപ്പെടുത്തിയത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്ക് എത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്പ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐ പി എൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി മഞ്ഞണി പൂനിലാവ്. 1950, 60, 70, 80 എന്നീ കാലഘട്ടങ്ങളിലെ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യ ഗാനം വേലുത്തമ്പി ദളവ എന്ന ചിത്രത്തിനുവേണ്ടി ഉദയഭാനുവും റാണിയും പാടിയത്. ഗാനരചന അഭയദേവ്, സംഗീതം ആർ പാർത്ഥസാരഥി.

0: മെഹബൂബ് രാജിസൻ എന്ന പൗരൻ ചിത്രത്തിൽ പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ഈണം നൽകിയത് കെ രാഘവൻ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
0: ഇനി കേൾക്കാം കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി ബി എ ചിദംബരനാഥ് ഈണം നൽകിയ ഗാനം, പാടിയത് യേശുദാസ്.

0: നിൽക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണില് തിക്കി തിരക്കി നടക്കണ്ട.
1: നിൽക്കണ്ട നോക്കണ്ട, താൻ എന്റെ പെണ്ണില് തിക്കി തിരക്കി നടക്കേണ്ട. കൽക്കണ്ടം പൂശിയ കിന്നറവാക്കുമായി കൈക്കുരി കാട്ടി അടുക്കേണ്ട.
2: എന്റെ കരണല്ലേ,
0: പോടോ പോടോ പോടോ.
3: മാധുരിയും ലതാരാജവും പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകിയ ഗാനം ചിത്രം ലൈൻ ബസ്.

0: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR TVM PM@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം: AIR TVM PM@gmail.com. മഞ്ഞിനിപ്പൂനിലാവിലെ അടുത്ത ഗാനം ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വയലാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് MK അർജുനൻ.
1: ഏയ് മണ്ടിപ്പെണ്ണേ.

പൊടിപ്പും തൊങ്ങലും കണ്ട് നീ വെറും കണ്ട്രി എം ഓ എൻ കെ ഇ വൈ

കൊച്ചിൻ എക്സ്പ്രസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസും എല്ലാർ ഈശ്വരിയും. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകിയ ഗാനം, പത്മവ്യൂഹം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും പി ലീലയും പാടിയത്.

മഞ്ഞിനെ പൂനിലാവിൽ ഇനി കേൾക്കാം ജാനമ്മ ഡേവിഡ് പാടിയ ഗാനം. ചിത്രം നീലക്കുയിൽ. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എ പി കോമള പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ഈണം നൽകിയത് കെ രാഘവൻ.

റാണി പൂനിലാവിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വയലാർ എഴുതി, ജി ദേവരാജൻ ഈണം നൽകി, യേശുദാസ് പാടിയത് ചിത്രം പോസ്റ്റ്മാനെ കാണാനില്ല.

0: 1950 മുതൽ 1980 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേട്ടത്. മഞ്ഞനിപ്പൂനിലാവ് സമാപിക്കുന്നു. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. External Affairs Minister Dr. S. Jaishankar chairs Quad

0: അമ്മയും പെങ്ങളും വർഷങ്ങൾക്കു ശേഷം മകനെ കാണാൻ വന്നിരിക്കുകയാണ് റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ. രണ്ടു സ്ത്രീകളെ കൊലപ്പെടുത്തിയ ആളാണ് മകൻ നിക്കോവെന്ന് അവർക്കറിയില്ലല്ലോ. മരിച്ചുപോയ മർമലഡോവിൻ്റെ മകൾ സോണിയയും കയറി വരുന്നുണ്ടെന്ന് ചാക്കാല പറയാൻ. ചിലരൊക്കെ മരിക്കുന്നിടത്ത് ചിലരൊക്കെ ജനിക്കുകയാണോ? നിർണായകമായ വഴിതിരിയലുകളുടെ കവലയിലാണിന്ന് നടനം. നിക്കോവിൻ്റെ ഉടുപ്പിൽ ചോര. ഡോക്ടർ സോസിമോവ്, നിക്കോ, അമ്മ, നിക്കോവിൻ്റെ പെങ്ങൾ സോണിയ, കൂട്ടുകാരൻ റസുംഹീൻ എന്നിവർ സംഭാഷണത്തിൽ.
1: നീ എപ്പോ എണീറ്റു കുഞ്ഞേ?
2: ഓ, ഇന്നിത്തിരി താമസമേ. അത് കഴിഞ്ഞ് നിങ്ങളെ വന്ന് കാണുമായിരുന്നു. ഇന്ന് കാലത്ത് കുറേ പണിയുണ്ടായിരുന്നു. ഈ വസ്ത്രങ്ങൾ കാരണമാണ് വൈകിയത്. ഞാൻ ഇന്നലെ നസ്താസിയോട് പറയാൻ മറന്നുപോയി ചോര കഴുകിക്കളയാൻ.
1: ചോരയോ? എന്തു ചോര?
2: ഏയ്, ഒന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല. ഇന്നലെ ഞാൻ ജ്വരം പിടിച്ച് തെരുവിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട ഒരാളെ കാണാനിടയായി. അയാളെ ഒന്ന് സഹായിച്ചു.
3: ജ്വരമോ? നീ എല്ലാം ഓർക്കുന്നുണ്ടല്ലോടാ.
2: അത് ശരിയാണ്. എന്തിനു പോയി, എന്തിനു പറഞ്ഞു എന്നൊന്നും വ്യക്തമായി വിശദീകരിക്കാൻ വയ്യ.
4: അതൊരു സാധാരണ പ്രതിഭാസമാണ്. പ്രവൃത്തികൾ അതിവിശുദ്ധമായും തന്ത്രപരമായും ചിലപ്പോൾ ചെയ്യപ്പെടും. എന്നാൽ അതിനുള്ള നിർദ്ദേശങ്ങൾ രോഗബാധിതമായ ബുദ്ധിയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അതൊരു സ്വപ്നം പോലെയാണ്.
3: ശരിയാണ് ഡോക്ടർ, ശരിയാണ്. ഇവൻ എന്നെ ഭ്രാന്തനായാണ് കാണുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി.
4: ഒരു വിധത്തിൽ ചിന്തിച്ചാൽ നാമെല്ലാം പലപ്പോഴും ഭ്രാന്തന്മാരാകാറുണ്ട്. സമനില തെറ്റിയാൽ നമുക്കൊരു രേഖ വരയ്ക്കേണ്ടി വരും. മനസ്സിന് പൂർണ്ണമായും സമനിലയുള്ള മനുഷ്യർ ഇല്ലെന്നുള്ളത് തന്നെ വാസ്തവം.
1: ആ മോനെ, ഒരു വിശേഷം.
2: എന്താമേ?
1: സ്വിഡ്രിലോഗിന്റെ ഭാര്യ മരിച്ചു.
2: അതെയോ? അല്ല, ചേച്ചി സഹായിയായി നിന്നത് അയാളോടൊപ്പമല്ലേ?
1: ആ അതെ. പിന്നൊരു പ്രധാന കാര്യം, ഇന്ന് രാത്രി 8 മണിക്ക് ലൂഷിൻ വരും ഞങ്ങളുടെ താമസ സ്ഥലത്ത്.
5: ആ കൂടിക്കാഴ്ച സമയത്ത് ചേട്ടൻ തീർച്ചയായിട്ടും വരണം. ഇതെന്റെ ഒരു ആഗ്രഹമാണ്.
1: എന്താ, നീ വരില്ലേ മോനെ?
2: ഇതെന്ത് ചോദ്യമാണ്? ഡോണിയുടെ കാര്യമല്ലേ, ഞാൻ വരാതിരിക്കോ?
5: ആ പിന്നെ റസ്മുഖിനെയും ക്ഷണിക്കുന്നു കേട്ടോ.
3: വരും, നിക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനും വരും.
1: ഡോണിയയുടെ തീരുമാനം പോലെ നടക്കട്ടെ, എനിക്കും അതൊരാശ്വാസമാകും. ഒളിച്ചുകളിയും ചതിയും എനിക്കിഷ്ടമല്ല. സത്യാവസ്ഥ മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ലൂഷിന് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ.

0: സോണിയ, മനസ്സിലായില്ലേ? ഇന്നലെ മരിച്ച മർമലഡോവിന്റെ മകൾ.
1: ഓ സോണിയ,
0: എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെനിക്കോ?
1: ഇല്ല, നീ ഇവിടെ എന്നെ തേടി വരുമെന്ന് കരുതിയില്ല. ഇവിടിപ്പോൾ എന്റെ അമ്മ, സഹോദരി ഡോണിയ. സോണി, ഇരിക്ക്.
0: സുഖമില്ലെന്നറിഞ്ഞു ഞാൻ അല്ല, സമയം നിക്കോവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ വന്ന് ഈ അവസ്ഥയിൽ ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം. കാതറീനയാണ് എന്നോട് ഇവിടെ വന്ന് നിങ്ങളെ ശവസംസ്കാരത്തിന് ക്ഷണിക്കാൻ പറഞ്ഞത്.
1: അതെയോ? തീർച്ചയായും ഞാൻ വരാം, വരാൻ ശ്രമിക്കും.
0: ശരി, ഞാൻ പോവട്ടെ.
1: ഇത്ര പെട്ടെന്നോ? ഇരിക്കൂ. അമ്മ, ഇതാണ് സോണിയ. ഇന്നലെ എന്റെ കൺമുന്നിൽ വെച്ച് വണ്ടി കയറി മരിച്ച നിർഭാഗ്യവാനായ മർമലാഡോവിന്റെ മകൾ. ഇവളെക്കുറിച്ചാണ് സ്വല്പം മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത്.
2: ഓ സോണിയ, ഞാൻ നിക്കോവിന്റെ അമ്മ. ഇവിടെ വന്നിരിക്കും മോളെ.
3: ഞാൻ നിക്കോവിന്റെ അനിയത്തി ഡോണിയ.
1: ഞാൻ സോണിയോട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ഇന്നലെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? പോലീസുകാര് ബുദ്ധിമുട്ടിച്ചൊന്നുമില്ലല്ലോ?
0: എന്തിന്?
1: മൃതദേഹം ഇത്ര നേരം അവിടെ വെക്കുന്നതിന്. ഇപ്പോൾ ചൂട് കാലമാണ്, ബോഡിയിൽ നിന്ന് നാറ്റം വമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ സെമിത്തേരിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ.
0: അടക്കത്തിന് വരണം. ഇന്നലെ നിങ്ങൾ ചെയ്തു തന്ന സഹായത്തിന് വളരെയേറെ നന്ദിയുണ്ട്.
1: മെലിഞ്ഞു കൂർത്ത മൂക്കും തിളങ്ങുന്ന നീലക്കണ്ണുകളും. സോണിയ, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു.
0: എന്താണ് ആലോചിക്കുന്നത്?
1: ഇത്രയും ചെറിയ സംഖ്യ കൊണ്ടെങ്ങനെയാണ് സോണിയയുടെ അമ്മ സംസ്കാര ചടങ്ങുകൾ ഒരുക്കുന്നത്? ഒരു സദ്യ നടത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ്?
0: ഏറ്റവും കുറഞ്ഞ സാധാരണ ശവപ്പെട്ടിയായിരിക്കും. അതുപോലെ ചടങ്ങുകളും വളരെ ലളിതമായിട്ടായിരിക്കും. ആ തുകയ്ക്കുള്ളിൽ എല്ലാം നിർത്തും.
1: സോണിയ, നീ എന്താണ് ഈ മുറിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത്? എന്റെ അമ്മ ഇപ്പോൾ തന്നെ എന്റെ മുറിയെ പറ്റി പറഞ്ഞതേ ഉള്ളൂ, ഇതൊരു ശവക്കല്ലറ പോലുണ്ടെന്ന്.
0: ഇന്നലെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തന്നു അല്ലേ?
2: മോനെ, നമുക്ക് ഭക്ഷണം കഴിക്കാം, വരൂ.
1: നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. സോണിയ, നമുക്ക് പിന്നെ കാണാം.

0: ഹോ, ഇപ്പൊ എന്തൊരു സമാധാനം! അവിടെ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു.
1: ആ കൊച്ചിനെ കണ്ടപ്പോൾ പാവം തോന്നുന്നു.
0: അമ്മ, ഞാൻ വീണ്ടും പറയാ, ചേട്ടൻ ഇപ്പോഴും തീരെ സുഖമില്ല. ഒരുപക്ഷെ നമ്മളെ കുറിച്ചോർത്ത് ഉത്കണ്ഠയും വിഷമവും ഒക്കെ ആയിരിക്കും.
1: ഡോണിയ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവന്റെ തനി സ്വരൂപമാണ് നീ. ഇന്ന് വൈകുന്നേരം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം പിടയുന്നു.
0: അതോർത്ത് അമ്മ വിഷമിക്കരുത്. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും.
1: നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മോളൊന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ലൂഷിൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലോ? എന്റെ ഭയം അതാണ്.
0: അയാൾ അങ്ങനെ ചെയ്ത വാക്കിന് വിലയില്ലാത്തവനാവും. എനിക്ക് പേടിയില്ല.
1: നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നത് നന്നായി. അവർക്ക് തമ്മിൽ എന്തെങ്കിലും പറയാൻ കാണും.
0: എന്തിനാ അമ്മ ഇവള് ഭയപ്പെടുന്നേ? സോണിയ പാവം പെണ്ണല്ലേ.
1: എന്റെ മനസ്സിലും പാവം പെണ്ണ് തന്നെ. എങ്കിലും അവൾ കയറി വന്ന ഉടനെ എനിക്ക് തോന്നി എല്ലാത്തിനും മുഖ്യ കാരണക്കാരി അവളാണെന്ന്.
0: അവൾ ഒന്നിന്റെയും കാരണക്കാരിയല്ല, അതെല്ലാം തോന്നലാ. ചേട്ടൻ അവളെ പരിചയപ്പെട്ടത് തന്നെ ഇന്നലെ വൈകുന്നേരമാ.
1: എങ്കിലും ഒറ്റ ദിവസം കൊണ്ട് എന്തൊരടുപ്പമാണ്. നമുക്ക് കാണാം. നീ ശ്രദ്ധിച്ചായിരുന്നോ അവൻ അവളെ പരിചയപ്പെടുത്തിയത്? എന്തൊരു സ്വാതന്ത്ര്യം എടുത്താണ്! അവനെല്ലാം ഉറപ്പിച്ചതുപോലെ.
0: സോണിയ കണ്ടിട്ട് നല്ല കുട്ടിയാ. അവൾക്ക് നമ്മളെ പേടിയായിരുന്നു. അമ്മ ശ്രദ്ധിച്ചില്ലേ ഇരിക്കാൻ പറഞ്ഞപ്പോ അവൾ പേടിച്ചത്?
1: ഇവളെപ്പറ്റിയല്ലേ ലൂഷിന്റെ കത്തിൽ ചീത്തയായി പറഞ്ഞിരിക്കുന്നത്. തള്ളയും മോളും കൂടെ എന്റെ മോനെ വശത്താക്കിയെന്ന്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 29-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിത സഖി, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഗാനോപഹാരം. ഇന്നത്തെ ഗാനോപഹാരത്തിലെ ആദ്യത്തെ ഗാനം പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം ആലപ്പി രംഗനാഥ്.

റാഫിയും അനീഷ്യ വിൻസെന്റും ചേർന്ന് പാടിയ ഗാനം ചിത്രം മഹാത്മാ അയ്യങ്കാളി. രചന വിജയ മോഹൻദാസ്, സംഗീതം വിജയകൃഷ്ണ.

രഞ്ജിത് മാവേലിക്കരയുടെ വരികൾ ആമച്ചൽ പവിത്രൻ ഈണൻ നൽകി എം ജി സ്വരസാഗറും സൂര്യാസാഗറും ചേർന്ന് പാടിയ ഗാനം ചിത്രം മണൽ ചിത്രങ്ങൾ.

ഓമന സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഏഴാച്ചേരി രാമചന്ദ്രൻ. സംഗീതം കുമരകം രാജപ്പൻ.

കേട്ട ഗാനം സിദ്ധാർത്ഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. അടുത്ത ഗാനം വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണം നൽകി ജയചന്ദ്രൻ പാടിയത്. ചിത്രം പോസിറ്റീവ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ആകാശവാണി നേർമൊഴി. ഇന്നത്തെ നേർമൊഴിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മൺമറഞ്ഞുപോയ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ശാസ്ത്രമേഖലയാണ് ആർക്കിയോളജി അഥവാ പുരാവസ്തുശാസ്ത്രം. സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകളെ കണ്ടെത്തുകയും അവയെ ഖനനം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും അതിനെ പഠനവിധേയമാക്കുകയുമാണ് പുരാവസ്തു ഗവേഷകർ ചെയ്യുന്നത്. പുരാതന മനുഷ്യ സംസ്കാരങ്ങളുടെ ആരംഭം, അവർ കൈവരിച്ച പുരോഗതി, അവയുടെയെല്ലാം രേഖപ്പെടുത്തൽ, വിശദീകരിക്കൽ, സംസ്കാരങ്ങളുടെ ചരിത്രം മനസ്സിലാക്കൽ, അവയുടെ പരിണാമദശകളുടെ കാലഗണന, അതിപുരാതനവും പുരാതനവുമായ സമൂഹങ്ങളിലെ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചും അവർ ജീവിച്ചിരുന്ന പരിസ്ഥിതികളെക്കുറിച്ചും പഠിക്കൽ എന്നിവയാണ് പുരാവസ്തുശാസ്ത്രത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പുരാവസ്തു ഗവേഷകനാണ്, വിജയകുമാർ എസ് നായർ. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടൻ്റിംഗ് ആർക്കിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കാം. വിജയകുമാർ എസ് നായരുമായി സംസാരിക്കുന്നത് MK ദിലീപ്.
2: സർ, നേർമൊഴിയിലേക്ക് സ്വാഗതം.
3: എല്ലാവർക്കും നമസ്കാരം.
2: നമ്മുടെ ലിസണേഴ്സിനെ സംബന്ധിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ ലിസണേഴ്സൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പലയിടങ്ങളിലും ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ളതാണെന്നുള്ളത് പലപ്പോഴും ആൾക്കാർ

0: കണ്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിൻ്റെ ഒരു ലക്ഷ്യം, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ?
1: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതീയ പുരാവസ്തു വകുപ്പ്, നമ്മുടെ ഭാരതത്തിലുള്ള പുരാതനമായിട്ടുള്ള, അതായത് ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെയും ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മോനുമെൻറ്റ്സ്, സംരക്ഷിത സ്മാരകങ്ങളുടെയും കസ്റ്റോഡിയനാണ്. ആ മോനുമെൻറ്റുകളുടെയും സൈറ്റുകളുടെയും സംരക്ഷണവും അതിൻ്റെ കൺസർവേഷൻ, റിപ്പയർ, ഇതെല്ലാം നടത്തുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അത് AMASR ആക്ട് 1958, അത് ഏൻഷ്യൻ മോനുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് 1958 പ്രകാരം ഒരു മോനുമെൻറ്റ് നാഷണൽ മോനുമെൻ്റായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരുന്നത്. അത് പുരാവസ്തു സൈറ്റാവാം, അല്ലെങ്കിൽ മോനുമെൻറ്റും ആവാം. മോനുമെൻ്റ് എന്ന് പറയുമ്പം തഞ്ചാവൂർ ടെമ്പിൾ, അതൊരു മോനുമെൻ്റാണ്. അതേസമയം ആദിച്ചെന്നല്ലൂർ, അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. നമ്മുടെ കേരളത്തിൽ വടക്കുനാഥ ടെമ്പിൾ, അതൊരു മോനുമെൻ്റ്, സംരക്ഷിത സ്മാരകമാണ്. അതുപോലെ തന്നെ പാലക്കാട് കോട്ട, ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, അഞ്ചുതെങ്ങ് കോട്ട, തിരുവല്ലം പരശുരാമ ടെമ്പിൾ, ഇതെല്ലാം സംരക്ഷിത സ്മാരകങ്ങളാണ്. നമുക്ക് സൈറ്റുകളായിട്ട് കുടക്കൽ പറമ്പ്, അതൊരു മെഗാലിത്തിക് സൈറ്റാണ്. കേരളത്തിൽ നമുക്ക് സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് ഒരു 30 പ്രോപ്പർട്ടീസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് AMASR ആക്ട് 1958 പ്രകാരം.
0: സാറിൻ്റെ ഒരു വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആൾറെഡി ഉണ്ടായിട്ടുള്ള ആസറ്റ് സംരക്ഷിക്കുന്നതാണ് ഈ സംരക്ഷിത സ്മാരകങ്ങൾ, സൈറ്റുകൾ നമ്മൾ പുതുതായിട്ട്.
1: അല്ലല്ല, സൈറ്റുകളും പുരാതനമായിട്ടുള്ളതാണ്,
0: ഇതൊക്കെ കണ്ടെത്തുന്നവയാണ്.
1: അതെ, നമ്മൾ സൈറ്റ് എക്സ്കവേഷനുകളുടെയും പരിവേഷണങ്ങൾ, എക്സ്പ്ലോറേഷൻ, അതുവഴിയും നമ്മൾ കണ്ടെത്തിയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ നമ്മൾ നാഷണൽ മോനുമെൻ്റ് ആയിട്ട്, പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു.
0: റീസെന്റ് ആയിട്ടുള്ള പാസ്റ്റിൽ നമ്മൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെട്ടുള്ള സൈറ്റുകളെ കുറിച്ച് പറയാം.
1: നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു ടെമ്പിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, മോനുമെന്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, AMASR ആക്ട് 1958. അത് പാലക്കാട് ഉള്ള ഓങ്ങല്ലൂർ ശിവ ടെമ്പിൾ, മഞ്ജുളാങ്കലാണ് എക്സാക്ട് പ്ലേസ് നെയിം. അതാണ് ഒരു 2 മാസം മുൻപ് ഡിക്ലെയർ ചെയ്തത്. അതിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷനും വന്നു. ഇനിയിപ്പോൾ പെരിഞ്ചാല ഒരു ടെമ്പിൾ, ശിവ ടെമ്പിൾ നമ്മൾ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി.
0: ഇത്തരത്തിൽ സൈറ്റുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കളുടെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ്.
1: അതെ,
0: ഓൾ ഓവർ കേരള എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഒരു ഘടന?
1: തൃശ്ശൂർ സർക്കിളിന് കീഴിൽ പല സബ് സർക്കിൾസ് ഉണ്ട്. പാലക്കാട് സബ് സർക്കിളുണ്ട്, കണ്ണൂർ സബ് സർക്കിളുണ്ട്, കൊച്ചി സബ് സർക്കിളുണ്ട്, ത്രിവേണ്ടം സബ് സർക്കിളുണ്ട്. ഈ സബ് സർക്കിളിന് കീഴിൽ പല പല മോനുമെൻറ്റ്സ് അവർക്ക് പല ജില്ലകളിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പരശുരാമ ടെമ്പിൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സബ് സർക്കിളാണ് വരുന്നത്. കൊച്ചിയിൽ വരുമ്പോൾ മട്ടാഞ്ചേരി പാലസ് മ്യൂസിയം കൊച്ചി സബ് സർക്കിളിന് കീഴിലാണ് വരുന്നത്. തൃശ്ശൂർ സബ് സർക്കിളുണ്ട്. തൃശ്ശൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പം പെരുവനം ശിവ ടെമ്പിൾ, അവിട്ടത്തൂർ ടെമ്പിൾ, പള്ളിമന ടെമ്പിൾ, വടക്കനാഥ ടെമ്പിൾ, ഇതെല്ലാം തൃശ്ശൂർ സബ് സർക്കിളിന് കീഴിലാണ്. കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പോൾ ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, വയനാട് നമുക്കൊരു ജൈന ടെമ്പിളുണ്ട്, അതെല്ലാം കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ. പിന്നെ പാലക്കാട് വരുമ്പോൾ പാലക്കാട് കോട്ട, പിന്നെ അവിടെ നേതൃമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവ ടെമ്പിളുണ്ട്, അതെല്ലാം പാലക്കാട് സബ് സർക്കിളിന് കീഴിലാണ്. അങ്ങനെ ഒരു 30 സംരക്ഷിത സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് നമുക്ക് കേരളത്തിലുണ്ട്.
0: താങ്കൾ ഈ സൂചിപ്പിച്ച സ്മാരകങ്ങളിലെ പലതും ഒക്കെ ആരാധനാലയങ്ങളാണ്. അപ്പൊ അവിടെ എപ്പോഴും ഒരു മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകുന്നത്? ദൈനംദിന പൂജ നടക്കുന്ന ഒരു അമ്പലം, അതേസമയം അതൊരു സംരക്ഷിത സ്മാരകം.
1: നമ്മുടെ ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സ്, അത് പ്രൊട്ടക്റ്റഡ് മോനുമെന്റ് ആണെങ്കിലും അല്ലെങ്കിലും, അതെല്ലാം മനുഷ്യനിർമ്മിതമാണല്ലോ. അതൊന്നും ഒരു ഡെഡ് മോനുമെന്റ് അല്ല, അതെല്ലാം ഡൈനാമിക്കാണ്. അതിനൊരു കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉണ്ട്. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ അത് സൃഷ്ടിച്ച് അത് നമുക്ക് ഇന്നത്തെ തലമുറയിലേക്ക് നമുക്കെത്തി. അന്നോട്ട് ഇന്ന് വരെ അതൊരു ലിവിങ് മോനുമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ കാണണം. അത് ആൾക്കാർ ചെന്നുകൂടാത്ത ഒരു സ്ഥലമാണെന്ന്, അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഇനിയുള്ള കാലങ്ങളിലും അവിടെ എല്ലാം അമ്പലം ആയിരുന്നാലും മറ്റ് കോട്ടകളായിരുന്നാലും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് പൗരാണിക മോനുമെൻ്റ് ആണെങ്കിലും അത് നമ്മുടെ കൾച്ചറുമായിട്ടും ഇന്നത്തെ തലമുറയായിട്ടും അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാം അവിടെയുണ്ട്.
0: ഇത്തരം സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത പലപ്പോഴും മറ്റുള്ളവരിലായിരിക്കുമല്ലോ, എന്നാൽ സംരക്ഷണം ASI കീഴിൽ.
1: അതെ അതെ.
0: അപ്പൊ ഈ റിനോവേഷൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ASI ഇടപെടൽ എന്തൊക്കെയാണ്?
1: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നമ്മുടെ മെയിൻ മാൻഡേറ്റ് എന്ന് പറയുന്നത് കൺസർവ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നും പെർമനന്റ് അല്ല, എല്ലാം ഒരു സമയത്ത് നശിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതിന്റെ ഡീജനറേഷൻ പ്രോസസ് ഉണ്ടല്ലോ, അതിനെ ഡിലേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സയന്റിഫിക് കൺസർവേഷനിലൂടെ ഒരു 10 വർഷം കൊണ്ട് നശിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇന്റർവെൻഷൻ കൊണ്ട് 1000 വർഷം എടുക്കും. അങ്ങനെ നമുക്ക് അതിൻ്റെ ലോഞ്ചിവിറ്റി നീട്ടിക്കൊണ്ട് പോവാം. പക്ഷേ എത്ര അതായിരുന്നാലും ഒരു കാലമാകുമ്പോൾ ഇതെല്ലാം മോണുമെന്റ് ആയിരുന്നാലും എന്തായിരുന്നാലും അതിൻ്റെതായിട്ടുള്ള ഡീജനറേഷൻ അതിന് സംഭവിക്കും.
0: ഇപ്പം നമ്മൾ കേരളത്തിൽ നോക്കിയാൽ നമുക്ക് പെയിന്റിങ്ങുകൾ അല്ലെങ്കിൽ മ്യൂറൽ പെയിന്റിങ്സ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ സംസ്കാരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മ്യൂറൽ പെയിന്റിങ്ങുകൾ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഘടനയുള്ള കെട്ടിടങ്ങൾ, ഇതൊക്കെ റീവർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും അന്ന് ഉപയോഗിച്ച മെറ്റീരിയല് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആളുകളുടെ സ്കില്ല്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്.
1: നമ്മുടെ കൺസർവേഷനിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 2 മെയിൻ പ്രിൻസിപ്പിൾസ് ആണ്. ഓതന്റിസിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് സ്ട്രക്ചറിൽ നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ 100 വർഷം 200 വർഷം അല്ലെങ്കിൽ 1000 വർഷം മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത അതേ മെറ്റീരിയൽസ്, അതേ സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കണമെന്നാണ്. ഇപ്പോൾ ഒരു ഗ്രാനൈറ്റ് മോണുമെന്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടിക ഉപയോഗിക്കാൻ പറ്റില്ല, ഗ്രാനൈറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇഷ്ടിക മോണുമെന്റിൽ ഗ്രാനൈറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈം മോട്ടർ ഉപയോഗിച്ച് ബൈൻഡിങ് മെറ്റീരിയൽ, ലൈം മോട്ടർ ആണെങ്കിൽ നമുക്ക് സിമെന്റ് ഉപയോഗിച്ചുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത്. അതുമല്ല, നമുക്ക് ഡിഗ്രി ഓഫ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിൻസിപ്പിളും കൂടെ ഉണ്ട്. നമുക്ക് എത്രമാത്രം ഒരു മോണുമെൻറ്റിന് കൺസർവ് ചെയ്യാം, അതിൽ ഇൻ്റർവെൻഷൻ, ഹ്യൂമൻ ഇൻ്റർവെൻഷൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ മോണുമെൻറ്റിൻ്റെ ഡിറ്റീരിയേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻ്റർവെൻഷൻ, ഡിഗ്രി ഓഫ് ഇൻ്റർവെൻഷനും കൂടെ. ചെറിയൊരു റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു കൺസർവേഷൻ വർക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്തും കൂടെ. അപ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റിയും ഓതന്റിസിറ്റി ഇൻ്റഗ്രിറ്റിയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് വേണം, ഹിസ്റ്റോറിക്കൽ വാല്യൂവും എല്ലാം ഉൾക്കൊണ്ട് വേണം നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നതിന്. സിമെന്റ് മോട്ടോർ നമ്മൾ മോണുമെന്റിൽ സാധാരണ ഉപയോഗിക്കാറില്ല. ട്രഡീഷണൽ മെത്തേഡിൽ ലൈം മോട്ടോർ പ്രിപ്പയർ ചെയ്തിട്ട് ആണ് കൺസർവേഷൻ ചെയ്യാറ്. ചിലതൊക്കെ ഡ്രൈ സ്റ്റോൺ മേസൺറി ആയിരിക്കും, അവിടെ മോട്ടോർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പല പല ടെക്നിക്കുകളുണ്ട്. അത്തരം സിസ്റ്റംസ് ഉപയോഗിച്ചാണ് നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നത്.
0: പ്രധാനമായിട്ടും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പുരാവസ്തു, പുരാവസ്തു വകുപ്പ് എന്നൊക്കെയാണ്. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറമ്പൊക്കെ കിളയ്ക്കുമ്പോൾ നാട്ടിലൊക്കെ പറയാറുണ്ട്, നിധി കിട്ടി അല്ലെങ്കിൽ പഴയ ഒരു സംഗതി കിട്ടി അല്ലെങ്കിൽ വളരെയധികം വിലയുള്ള ഒരു സാധനം കിട്ടി. ഇന്നത്തെ കാലത്ത് ഇപ്പം അത്തരത്തിലുള്ള ഒരു സംഗതി നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഒഫീഷ്യലി നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ലഭിച്ചു എന്നുള്ളത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്?
1: നമുക്കൊരു പുരാവസ്തു കിട്ടിയെന്ന് വെച്ചോളൂ, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അറിയിക്കാം, കളക്ടറെ അറിയിക്കാം, അല്ലെങ്കിൽ തഹസീൽദാരെ അറിയിക്കാം, ലോക്കൽ പോലീസിനെ അറിയിക്കാം. അവർ വന്നിട്ട് അടുത്ത അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഏത് പുരാവസ്തു ആണെങ്കിലും അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. ആൻറ്റിക്വിറ്റി രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ സർക്കിള് ഇത്തരം വർക്കുകൾ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ടെക്നിക്കൽ ഓഫീസർ വന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യും. പഴയതാണെങ്കിലും ആൻറ്റിക്വിറ്റി ആണെങ്കിൽ അത് ചില കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ കോയിൻസ്, പുരാതനമായിട്ടുള്ള കോയിൻസ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള പുതിയ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില വാളുകൾ, ഇത്തരം കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യേണ്ട. എന്നാൽ ശില്പങ്ങൾ രജിസ്റ്റർ ചെയ്യണം. സ്റ്റോൺ കൊണ്ടുള്ള ശില്പങ്ങൾ, വെങ്കലത്തിലുള്ള ശില്പങ്ങൾ, ഇതെല്ലാം നമുക്ക് പൗരാണികമായിട്ടുള്ള സംഗതികൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. അത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയെ അറിയിച്ചാൽ മതി, നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
0: നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവർക്കും മാധ്യമങ്ങളിലൂടെ അറിയാവുന്നതാണ്, ഇതിൻ്റെ ഒരു സമാന്തരമായൊരു വിപണിയുണ്ട്. അപ്പോൾ അധികം പഴക്കമില്ലാത്ത സംഗതി പല സിനിമകളിലും നമ്മൾ തമാശയായിട്ട് കാണുന്നുണ്ട്. വളരെ പഴക്കം തോന്നിപ്പിക്കുന്ന വിധത്തിലൊക്കെ ഉള്ള സാധനങ്ങൾ വലിയ വിലയ്ക്ക് വിൽക്കുക, ആളുകളത് അഭിമാനത്തോടു കൂടി അവരുടെ വീടുകളിൽ വാങ്ങി വെക്കുക, ഇത്തരം മേഖലകളിൽ ആളുകൾക്ക് ഒരു ജാഗ്രതയുടെ ആവശ്യമില്ലേ?
1: അതുണ്ട്, തീർച്ചയായിട്ടുണ്ട്. കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ പുരാവസ്തുക്കൾ. ഈ പുരാവസ്തുക്കൾ പലതും വിദേശത്തേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളുണ്ട്. ആൻറ്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷേഴ്സ് ആക്ട്, അത് പ്രകാരം നമുക്ക് പുരാവസ്തുക്കളെ സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെ. ഈ പുരാവസ്തുക്കൾ വിദേശത്തേക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റീസെൻറ്റ് നിർദ്ദേശം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്, ചില പുരാവസ്തുക്കൾ നമ്മൾ രജിസ്റ്റർ, മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്റ്റേർഡ് ചെയ്ത പുരാവസ്തുക്കൾ അത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത്, അത് അവരുടെ ഉത്തരവാദിത്വമാണ് അതിനെ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഇത് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ അത് വിദേശത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റില്ല. അത് കസ്റ്റംസിൽ അവർ അത് തടഞ്ഞു വെക്കുകയും ചെയ്യും. മാത്രമല്ല അത് ക്രിമിനൽ ഓഫൻസും കൂടെയാണ്.
0: നമ്മൾ വേണ്ട ഈ സൈറ്റുകളിലേക്ക് തന്നെ വന്നാൽ കാലാന്തരത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പുതിയ പുതിയ സൈറ്റുകൾ, പ്രത്യേകിച്ച് പ്രളയം കഴിയുമ്പോൾ അല്ലെങ്കിൽ പുതിയ സൈറ്റുകൾ രൂപപ്പെടാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പുതിയ സൈറ്റിലേക്കുള്ള ASI ഇനിഷ്യൽ ഇടപെടലുകൾ എങ്ങനെയാണ്?
1: നമ്മൾ ആർക്കിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ടീം ആർക്കിയോളജിസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവർ പര്യവേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കും. അത് ആദ്യമായിട്ട് സർഫസ് സർവേ ആയിരിക്കും.

0: വസ്തുക്കൾ നമ്മൾ കാണും. അത് കണ്ടാൽ നമുക്ക് ആർക്കിയോളജിസ്റ്റിനെ തിരിച്ചറിയാൻ പറ്റും എത്ര വർഷം പഴക്കം ഉണ്ടെന്നൊക്കെയാണ്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ കോൺസെൻട്രേഷനൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും അതിന്റെ മണ്ണിന് കീഴിൽ സ്ട്രക്ചർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടാനായിട്ട് നമുക്ക് എക്സ്കവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ. ഇപ്പൊ ഒരു സൈറ്റ് കണ്ടുപിടിച്ചെന്ന് വെച്ചോളൂ, നമുക്ക് ഒരു സംശയമുണ്ട് മണ്ണിന് കീഴിൽ സ്ട്രക്ചർ ഉണ്ട്, അതായത് വീടുകളുടെ അവശിഷ്ടങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ വ്യാപ്തി അറിഞ്ഞുകൂടെ എത്രയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് സർഫസ് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് എക്സ്കവേഷൻ ചെയ്യാം. അപ്പോൾ അതൊരു കൺട്രോൾഡ് എക്സ്കവേഷനും ആയിരിക്കും. അപ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉപയോഗിക്കാം.
1: ഡിജിറ്റലായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എത്രത്തോളം ആർക്കിയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്?
0: ഇപ്പം ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലിഡാർ സർവേ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലിഡാർ സർവേയൊക്കെ വളരെ എഫിഷ്യൻ്റ് ആണ് പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ 3D സ്കാനിങ്, നമുക്ക് സൈറ്റുകളൊക്കെ 3D സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ പല സോഫ്റ്റ്വെയറുകളും ഉണ്ട്, അതുവഴി നമുക്ക് ഇപ്പോൾ ഒരു എക്സ്കവേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ 3D മോഡൽ വേണം, അപ്പം 3D സ്കാൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ലെങ്ത് ഒരു ട്രെഞ്ച് നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്കാൻ ചെയ്തിട്ട് ആ റിസൾട്ട് നമുക്ക് റീപ്രൊഡ്യൂസിബിൾ ആണ്. കാരണം ഒരു എക്സ്കവേഷൻ നടത്തിയെന്ന് വെച്ചോ അതിൻ്റെ പല ഫേസുകൾ നമ്മൾ 3D സ്കാൻ എടുക്കും, എന്നിട്ട് അത് ലാബിൽ കൊണ്ടുവന്ന് നമുക്ക് ആ സൈറ്റ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ലെയർ ബൈ ലെയർ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മാത്രമല്ല അത് ടൈം സേവിങ് കൂടെയാണ്. പണ്ട് കാലത്ത് നമ്മൾ സർവേയറോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാനോ ചെന്നിട്ട് ഓരോന്നും ഡ്രോ ചെയ്ത് വളരെ ടൈം എടുക്കുന്ന ഒരു വർക്കാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും.
1: ഇത്തരത്തിൽ നമ്മളൊരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? അവിടെ പിന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുക, അങ്ങനെ ഇത് ക്ലാസിഫൈ ചെയ്യുക, പ്രവേശനം നിരോധിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: അത് പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ വിസിറ്റേഴ്സിന് അലോഡാണ്. കാരണം അത് നമ്മളിപ്പോ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എക്സ്കവേഷൻ, അത് പബ്ലിക്കിന് വേണ്ടിയുള്ളതാണല്ലോ. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും പബ്ലിക്കിന് വേണ്ടി. ആൾക്കാർക്ക് വന്ന് കാണാം എക്സ്കവേഷൻ ചെയ്ത സ്ഥലം, അതിനെല്ലാം ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ തമിഴ്നാട്ടിൽ ആദിച്ചനെല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഗാലിത്തി സൈറ്റ്. അവിടെ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം പബ്ലിക്കിന് വേണ്ടി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്തരം പ്രോജക്റ്റുകളൊക്കെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്.
1: നമ്മൾ പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു ആക്ച്വൽ വാല്യൂ പബ്ലിക്കിന് പലപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷനിലൂടെ നമുക്കത് കിട്ടുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് വിസിറ്റേഴ്സ് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റഡ് സൈറ്റിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വരേണ്ട ഒരു മാറ്റത്തെ കുറിച്ച്.
0: ഓരോ മോണുമെന്റിനും സൈറ്റിനും കാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. 500 പേര് വരാൻ പറ്റുന്ന ഒരു സൈറ്റിലോ അല്ലെങ്കിൽ മോണുമെന്റിലോ 5000 പേര് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാണ്. ഇപ്പം താജ്മഹലിലെ സ്മാരകങ്ങളാണ് അത്. 2026 വന്നിട്ട് ഇന്നത്തെ ആൾക്കാർ അവിടെ ചെന്ന് പാറയിലും മറ്റുമായിട്ട് സ്ക്രാച്ച് ചെയ്യുകയും ഇരുമ്പ് സംഗതികൾ കൊണ്ടുവന്നിട്ട് ആ മോണുമെന്റിന്റെ പുറത്തിട്ട് വരയ്ക്കുകയും അതൊക്കെ ചെയ്യുമ്പോൾ അത് തികച്ചും ആ മോണുമെന്റിനോട് കാണിക്കുന്ന അനാദരവാണ്. മാത്രമല്ല നമ്മുടെ മുൻഗാമികളോട് കാണിക്കുന്ന അനാദരവുമാണ്.
1: ചിലയിടങ്ങളിലെങ്കിൽ സതുദ്ദേശപരമായി ആളുകൾ ഇത് പെയിന്റ് അടിക്കുക, സിമെന്റ് പൂശുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധ്യതയില്ല.
0: നമ്മുടെ സംരക്ഷിത സ്മാരകങ്ങളാണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അലോവബിൾ അല്ല.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊലവർഷം 1201, ഇടവം 12, ശകവർഷം 1948, ജ്യേഷ്ഠം 5, 2026 മെയ് മാസം 26-ാം തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 32 സെക്കൻഡും. FM ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ സ്വാഗതം. പതിവ് പോലെ ചോദ്യോത്തരവേള തന്നെയാവട്ടെ ഇന്നത്തെ പരിപാടിയുടെയും തുടക്കം. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം പറയാം. മലയാളത്തിൽ ആദ്യമായി ഓഡിയോ പതിപ്പിറക്കിയ പത്രം ഏതാണ്? ഉത്തരം: കേരള കൗമുദി. കാഴ്ച എന്ന പേരിലാണ് ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയത്. ഇനി ഇന്നത്തെ ചോദ്യം പറയാം. നമ്മുടെ ഏറ്റവും അടുത്ത അയൽരാജ്യങ്ങളിലൊന്നായ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി, റാപ്പ് സംഗീതജ്ഞനും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രത്തലവൻ എന്ന ഖ്യാതി നേടിയയാളുമാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ചോദ്യം ആവർത്തിക്കാം. നമ്മുടെ ഏറ്റവും അടുത്ത അയൽരാജ്യങ്ങളിലൊന്നായ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി, റാപ്പ് സംഗീതജ്ഞനും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രത്തലവൻ എന്ന ഖ്യാതി നേടിയയാളുമാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 ഉം 7:58 ഉം കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാന പരിപാടിയുടെ സമയമാണ്. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം സിന്ദൂരച്ചെപ്പ്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്കാണ് നൽകിയത് ജി ദേവരാജൻ.

ഇനി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ്, ചിത്രം ജീവിതസമരം. പി ഭാസ്കറിൻ്റെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരേലാൽ ഈണമിട്ടത്.

ചിത്രം റസ്റ്റ് ഹൗസ്, പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനം, ശ്രീകുമാരൻ നമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണമിട്ട ഗാനം.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 പ്രക്ഷേപണം ചെയ്യുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715. ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് 10:30 മറക്കാതെ കേൾക്കുക.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈ

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഈ പരിപാടിയിൽ ആദ്യം എസ് പി ബാലസുബ്രഹ്മണ്യവും പി സുശീലയും പാടിയ ഗാനം, ചിത്രം അച്ചമില്ലൈ അച്ചമില്ലൈ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഹാമാരിയും പ്രളയവും സൃഷ്ടിച്ച ഭീതിയിൽ നിന്നും നാം കരകയറിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോഴിതാ മറ്റൊരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. അതെന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, യുവതലമുറയിലെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം. ഇത് തടഞ്ഞേ മതിയാകും. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൗമാരപ്രായക്കാരെയും യുവാക്കളെയും സമൂഹം തിരിച്ചറിഞ്ഞ് അവരെ കർത്തവ്യബോധമുള്ള സാമൂഹ്യബോധമുള്ള പൗരന്മാരാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്കാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ യുവതലമുറയിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. എന്താണ് സാർ ഇത്തരത്തിൽ നമ്മുടെ യുവതലമുറയിൽ ലഹരിയുടെ സ്വാധീനം ഇത്രത്തോളം ഉണ്ടാകുന്നത്?
2: കൗമാരക്കാരിലും അതുപോലെ യുവാക്കളിലും കുട്ടികളിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്രൈം റെക്കോർഡ്സിൽ നോക്കുമ്പോഴത്തേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് പോലീസ് റെക്കോർഡുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു 11-ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയെ, അമ്മയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയുടെ പേരിലുള്ള പരാതി എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ സീനിയേഴ്സിനെ അടിച്ചു. അത് സ്കൂളിൽ വെച്ചിട്ടല്ല, കുട്ടിയുടെ വീട്ടിൽ പോയി അടിച്ചു, സീനിയറിൻ്റെ വീട്ടിൽ പോയി അടിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ മാനസിക വിശകലനം നടത്തിയപ്പോഴത്തേക്ക് കുട്ടി MDMA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടെത്താൻ സാധിച്ചു. ആദ്യം കുട്ടി ഇത് വെളിവാക്കിയില്ല, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിലാണത് വെളിവായത്. അപ്പോഴീ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ മദ്യപാനിയാണ്, അച്ഛൻ കുറേ നാളായിട്ട് വീട് വിട്ടു പോയിരിക്കുകയാണ്, അവരെ കുടുംബം

0: പോട്ടോ ചിലവിന് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു പാവപ്പെട്ട ഒരു അമ്മ, ഒരു ഫ്ലാറ്റിൽ ജോലിക്ക് പോയിട്ട് അമ്മ കുടുംബം പോറ്റുന്നവരും. അപ്പോൾ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന. ഒന്ന് വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബാന്തരീക്ഷ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധനമുള്ളതായിട്ട് ക്ലിനിക്കൽ അനുഭവങ്ങളും സ്റ്റഡീസും തെളിയിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധ്യവർഗ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി മറ്റ് താല്പര്യമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിർബന്ധിച്ച് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കുട്ടികൾക്കൊരു മാനസികമായിട്ടൊരു ശൂന്യത അനുഭവപ്പെടും. ഒന്നും ചെയ്യാനില്ലാത്തവരോ അവർക്ക് മെൻ്റൽ എനർജി കൂടുതലുമായിരിക്കും അഡോളസൻ്റ് ആകുമ്പോൾ, പക്ഷേ മാനസികമായിട്ടുള്ള ശൂന്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ശൂന്യതയും മുതലാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ലോബി അവരുടെ കൂടെയുള്ള കുട്ടികളെ ഉപയോഗിച്ച് അവർ വഴി ഇത്തരം കുട്ടികളെ സ്വാധീനിച്ച് മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ തരത്തിലുള്ള അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കൂടുതൽ ഇത് കാണുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, തങ്ങളുടെ കുട്ടികൾ അത് വീടുകളിലാവട്ടെ അതുപോലെ തന്നെ സ്കൂളുകളിലാവട്ടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എങ്ങനെയാണ് കണ്ടെത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക?
0: അതേപോലെ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് മോശപ്പെട്ട തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടി, 5-ാം ക്ലാസ്സിലെ കുട്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടാണ് അടുപ്പം കൂടുതൽ. അങ്ങനെ രീതിയിലുള്ള പ്രായത്തിന് അതീതമായ തരത്തിലുള്ള സുഹൃബന്ധം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളുടെ സുഹൃബന്ധം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ കൂടുതൽ മുതിർന്ന കുട്ടികളുടെ സുഹൃബന്ധം ഭയങ്കര ചേഞ്ച് സൗഹൃദത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ പരിസരത്തുള്ള മുറുക്കാങ്കടയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന രീതി, കുട്ടിയെ തിരക്കിയാൽ അവിടെ മാത്രമേ കാണത്തുള്ളൂ, വേറെ എവിടെയും കുട്ടിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ വീട്ടിന് പരിസരത്ത് ഇത്തരം കുട്ടികൾ തെങ്ങുംപുരയിടത്തിലൊക്കെ ഇരുന്ന ആൾക്കാർ മുതിർന്നവർ ചീട്ട് കളിക്കുമ്പം മദ്യപിക്കുമ്പോൾ അവിടെ പോയി സഹായിയായിട്ട് കൂടും, അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലേക്ക് വീടിൻ്റെ പരിസരത്തുള്ള. അപ്പോൾ ഇത്തരം കുട്ടികൾ നേരത്തെ കൂട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ ക്ലിനിക്കൽ അനുഭവങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവമാറ്റം പ്രകടമാകും പെട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, അകാരണമായ കോപം, വഴക്ക്, മാതാപിതാക്കളെ അനുസരിക്കാത്ത രീതിയിൽ, അധ്യാപകരെ അനുസരിക്കാത്ത രീതിയിൽ, അവരുമായിട്ട് തർക്കിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവ രീതി നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നത്, അപ്പോൾ സുഹൃബന്ധങ്ങളിലുള്ള മാറ്റത്തിനോടൊപ്പമാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് കൗമാരകാലത്തിലെത്തുമ്പോഴത്തേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം പോർണോഗ്രാഫിയിലും കൂടെ പ്രത്യേകം അശ്ലീല സെക്സ് വീഡിയോസ് കാണുന്നത്, സെക്സ് വീഡിയോസ് ക്ലാസ്സിൽ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പോർണോഗ്രാഫി, പിന്നെ അതുപോലെ സെക്സ് ക്രൈംസിൽ പെൺകുട്ടികളെയൊക്കെ പരസ്യമായിട്ട് ചുംബിക്കുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സെക്ഷൽ ഡീവിയൻ്റ് ബിഹേവിയർ ചില കുട്ടികളെ നമ്മൾ MDMA ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത്ര ഒരു സാഹചര്യമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഇനി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുന്ന ഒരു അടിമ, മയക്കുമരുന്ന് അടിമ എന്ന് പറയുന്ന ആസക്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ പെട്ടെന്ന് വേഗത്തിൽ വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവ രീതി, ചിത്തഭ്രമം ബാധിച്ചതുപോലെയുള്ള രീതിയിൽ പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവ രീതി നമുക്ക് കാണാൻ സാധിക്കും. പണം, വലിയ തോതിൽ പണം മോഷ്ടിക്കുക, ആ പണം ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക, വീട് വിട്ടിറങ്ങുക, റോഡിൽ ചുറ്റിത്തിരിയുക, ഇതൊക്കെ മയക്കുമരുന്ന് ഡിപ്പെൻഡൻസി, ആൽക്കഹോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസി, മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നതെന്നുള്ളത് സംബന്ധിച്ച് തലച്ചോറിൻ്റെ ഒരു ഭാഗവും കൂടെ ഞാൻ പറയാം. അതായത് ഈ കുട്ടികളുടെ തലച്ചോറ് വളർച്ച പൂർത്തിയായിട്ടില്ല. പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലുള്ള അക്രമ പ്രവണതയെ നിയന്ത്രിച്ച് അയാളുടെ അക്രമ പ്രവണതയെ കുറച്ച് കൊണ്ടുവരുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്നതാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് കൗമാരക്കാരിൽ മെച്ചുറായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ മെച്ചുറാകാത്ത പ്രീ ഫ്രോണ്ടൽ ലോബിൽ ഈ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതം കുട്ടിയുടെ നിയന്ത്രണശേഷി നഷ്ടപ്പെടുത്തും അതുപോലും. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ അൺപ്രെഡിക്റ്റബിൾ, അൺകൺട്രോൾഡ് വയലൻസിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ തലച്ചോറിൽ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
1: സർ പറഞ്ഞതുപോലെ കുട്ടികൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്?
0: അതിൽ വളരെ പ്രധാനമാണ്. അതായത് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന് മദ്യമയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത് മിക്കവാറും സ്കൂളിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട പിന്നെയാണ് വീട്ടിലേക്ക് വ്യാപിക്കുന്നത് സ്കൂളിലെ കേസുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് അധ്യാപകനാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിക്കണം. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് അങ്ങനെ അവരുമായിട്ട് കൂടുതൽ വിശകലനം നടത്തുക, അങ്ങനെ പിന്നെ അവരുടെ കൂട്ടുകാരെ തിരിച്ചറിയുക, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, കൂട്ടുകാരുടെ രീതികൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ പിന്നെ ക്രൂരമായി ശിക്ഷിക്കാതെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതെ കുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടിയെ പുറത്താക്കുക അല്ലെങ്കിൽ കൂടുതൽ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള രീതികൾ നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുമായിട്ട് അങ്ങനെ ഒരു സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്ന ഉള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അച്ഛന് കുട്ടിയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കുട്ടി അതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് ആ വിഷയം തന്നെ നേരിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നല്ല സൗഹൃദമില്ലാത്തൊരു അധ്യാപകനോ അമ്മയ്ക്കോ ഈ കുട്ടിയെ നേരിട്ട് വിഷയത്തിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ സൗഹൃദമുള്ള ഒരു അമ്മയ്ക്ക് അച്ഛന് അല്ലെങ്കിൽ ഒരു അധ്യാപകന് കുട്ടിയുമായിട്ട് വിഷയത്തിലേക്ക് നേരിട്ട് പോയി നമുക്ക് വിശകലനം നടത്തി നോക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അവന് സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കുട്ടിയെ അടിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു രീതി മാതാപിതാക്കൾ പ്രത്യേകിച്ച് അച്ഛന്മാർ പുലർത്താറുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം നമുക്ക് കുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് കുട്ടിയെ നമുക്ക് സ്വാധീനിച്ച് നല്ല രീതിയിലോട്ട് മാറ്റി കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതുപോലെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയുമായിട്ടുള്ള പ്രത്യേകിച്ച് സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകൻ രഹസ്യമായിട്ട് വേണം കുട്ടിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് നടത്തി പിന്നെ മനസ്സിലാക്കി ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുകയും വേണം. ഇപ്പോൾ ടീച്ചേഴ്സ് റൂമിലൊക്കെ ഇത്തരം കുട്ടികളെക്കുറിച്ചിട്ടുള്ള ഒരു പരസ്യമായ ചർച്ച കുട്ടികൾ തന്നെ കേൾക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാഹചര്യത്തിൽ കുട്ടികൾ മനസ്സ് തുറന്ന് പുറത്തേക്ക് അവർ വരത്തില്ല, എങ്ങനെ അവരിതിലേക്ക് വന്നു അല്ലെങ്കിൽ എന്തോ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് അധ്യാപകർ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയുമായിട്ട് നിരീക്ഷണം നടത്തുന്നതിൽ കുട്ടികളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നതിനും സ്കൂൾ അധികൃതർ അതുപോലെ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സ്കൂൾ തല കൗൺസിലിംഗ് കൊടുക്കുന്നതിന് അധ്യാപകൻ നല്ല രീതിയിൽ പരിശീലിക്കപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ ഉണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ സ്കൂൾ കൗൺസിലിംഗ് നടത്തി കുട്ടി ഇതിലേക്ക് വന്ന സാഹചര്യം, കുടുംബ പശ്ചാത്തലം, കുട്ടി ഇപ്പോൾ എത്രത്തോളം ഉപയോഗിക്കും, ഇപ്പോൾ ആരാണ് കുട്ടിയുടെ കൂട്ടുകാർ, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട്, കയ്യിലുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് അതാണ് വളരെ പ്രധാനം. അതുപോലെ അവരുടെ സുഹൃത്തുക്കളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മതിലിന് പുറത്തുള്ള സുഹൃത്തുക്കളുണ്ട്, മുതിർന്ന സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മുറുക്കാങ്കട പോലെയുള്ള അവിടുത്തെ അവർ അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം മുതിർന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധവും നിരീക്ഷിക്കണം. മുതിർന്ന കുട്ടികൾ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കൂട്ടുകാരാണ് ഇത് ഒരു പ്രധാന ഘടകമാണിത്. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകാരെയും അങ്ങനത്തെ അവർ അതുപോലുള്ള ബന്ധങ്ങളെയും നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്കൂളിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പം വിഷമിക്കുമ്പം ഇത് അറിയുമ്പോഴത്തേക്ക് അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ വിഷമം ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് പേരൻസിനും. അങ്ങനെ നമ്മൾ ഇടപെട്ടിട്ടൊരു കാര്യവുമില്ല. സമചിത്തതയോടുകൂടി ഇടപെട്ട് ആവശ്യമായ തരത്തിലുള്ള കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കുന്നതിന് അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ കുടുംബ സാഹചര്യത്തിൽ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു അമ്മയോ അച്ഛനോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള വളരെ പിന്നെ ബന്ധമുള്ളവർ സ്കൂൾ അധ്യാപകനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ തലത്തിൽ ഈ അധ്യാപകൻ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കുട്ടിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള പ്രാഥമിക ഇടപെടലുകൾ അധ്യാപകൻ നടത്തുന്നു, ഈ പറഞ്ഞ രഹസ്യമായിട്ട് കുട്ടിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, കൗൺസിലറുടെ സഹായത്തിൽ കൊടുക്കുന്നു. ഇതിലെല്ലാം നമ്മൾ ആ മതിയായ തരത്തിലുള്ള ഒരു പുരോഗതി കാണുന്നില്ല. കുട്ടി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മളുമായിട്ട് ബന്ധത്തിൽ വരാൻ കുട്ടി വിമുഖത പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം വിദഗ്ധരുടെ സഹായം തേടി കുട്ടിക്ക് മതിയായ തരത്തിലുള്ള ചികിത്സ തന്നെ കൊടുക്കേണ്ടി വരും. ഒരു പക്ഷേ അടിമത്തത്തിലേക്ക് മയക്കം മരുന്ന് അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സ, അങ്ങനെ നമ്മൾ ചികിത്സ കൊടുത്ത് നമുക്ക്

0: കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്നത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വേണ്ടതുണ്ട്. നമ്മളെ നടത്തുന്നു, നമ്മളെ ഇടപെടൽ നടത്തുന്നു, ഒരു കുട്ടി സഹകരിക്കുന്നില്ല, പക്ഷേ കുട്ടി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ, അതുപോലെ സുഹൃത്ത് ബന്ധത്തിലും ഒരു മാറ്റവും നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്ന് തോന്നിയാൽ, എപ്പോഴും തോന്നിയാലും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി. തീർച്ചയായിട്ടും അത്തരം കുട്ടികളിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടുകൂടി നമുക്ക് കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ, മാനസികാരോഗ്യ ചികിത്സ നൽകി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ നൽകി നമുക്ക് കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതെന്നുള്ളതാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അമാന്തം കാണിക്കരുത്, അതാണ് ഒരു മെസ്സേജ്. ഈ കുട്ടി ആവശ്യമാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളതാണ്.
1: സർ, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ളത്?
0: കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിയുമായിട്ട് നല്ല സൗഹാർദ്ദമുള്ളൊരു മാതാപിതാക്കൾക്കും അമ്മയ്ക്കും അച്ഛനും അധ്യാപകർക്കും തീർച്ചയായിട്ടും ഇതിൽ വിജയകരമായി ഇടപെടാൻ കഴിയും. അപ്പോൾ ആ സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അംഗീകരിക്കുകയും അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറുന്നത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സ്നേഹത്തിലൂടെ തന്നെ ഒത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യം.
1: യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: എല്ലാവർക്കും നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് രഘുകുമാർ.

0: മലയാള ചലച്ചിത്ര ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: നിയമവീഥി.
2: പ്രിയ ശ്രോതാക്കളെ, വന്യജീവി ആക്രമണങ്ങൾ കൂടുന്നതിനെക്കുറിച്ചും അതിനുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ദേവികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺകുമാർ ഇ ഡി ആണ്.
3: പടയപ്പ എന്ന് പറയുന്ന ഇവിടുത്തെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു എലിഫൻ്റാണ്. ഉള്ളതിൽ ഏറ്റവും വലുത്, കാണാനും അഴകാണ്. അതിൻ്റെ കൊമ്പ് തന്നെ വലിയ നീളം. ഇത് കൂടുതലും ജനവാസ മേഖലയിലിറങ്ങി ആളുകൾ വൈകുന്നേരങ്ങളിൽ കടയിൽ വെച്ചിട്ട് വന്ന ചക്ക, അരി, പഴവർഗ്ഗങ്ങൾ, കൈതച്ചക്ക, ഇതെല്ലാം തിന്ന് ജനങ്ങളുമായിട്ട് കൂടുതലും മിങ്കിളായിപ്പോയി. ഇത് ഈ മസ്ത് സമയത്ത് ഇപ്പം ശരിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയത് നെറ്റിക്കുടി എന്ന് പറയുന്ന ഭാഗത്താണ് കഴിഞ്ഞ ദിവസങ്ങൾ ഇതിനെ ലൊക്കേറ്റ് ചെയ്തത്. നമ്മുടെ RRT ടീം, ഒരു ഡെപ്യൂട്ടി റേഞ്ചർ ഉണ്ട് ശ്രീജയൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഒരു 25 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അഗ്രസീവായിട്ടുള്ള എലിഫൻസ് മൂലമുള്ള അറ്റാക്ക് കുറയ്ക്കുന്നത് ഈ 25 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ്. ഇതുവഴി നമ്മൾ ഓരോ സമയവും ജനങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻസ് അയച്ചു കൊടുക്കും. എല്ലാവരിലോട്ടും എത്തുന്നത് ഓരോ വാർഡിലെ മെമ്പർമാരെ ഇതിനകത്ത് അംഗമാക്കും. അങ്ങനെയൊക്കെയാണ്. ഈ മസ്ത് പീരീഡിൽ ഈ എലിഫൻ്റ് ഇച്ചിരി അഗ്രസീവാണ്. ഇതിന് മുന്നിൽ ചെല്ലുന്നവരെ ആട്ടി ഓടിക്കുക, ചിലപ്പം ചാർജ് ചെയ്ത് വരിക. അപ്പോൾ തന്നെ നമ്മൾ വിവിധ സമൂഹ മാധ്യമങ്ങളിൽ കൂടി എടുക്കേണ്ട മുൻകരുതലുകൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പം ഈ ആന നിൽക്കുന്ന ദേവികുളം പഞ്ചായത്തിൽ ഒരു ജനജാഗ്രതാ സമിതി വിളിച്ചുകൂട്ടി ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും കൂടെ അണിനിരത്തി ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. അതുകൊണ്ട് തന്നെ ഇപ്പം ആളുകൾ ദേവികുളം മേഖലയിലോട്ട് വരുമ്പോൾ അത്ര ശ്രദ്ധിക്കുന്നുണ്ട്.
0: അപ്പം ഈ മദപ്പാടിൻ്റെ സമയ ദൈർഘ്യമുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി ഒരു വർഷത്തിൽ എത്ര തവണ അങ്ങനെ തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ?
3: 15 മുതൽ 3 വരെ നീണ്ടു നിൽക്കും മദപ്പാട്.
0: അത് ഒരു വർഷത്തിൽ ഒന്നിലധികം തവണ വരുമോ?
3: ഒരു തവണയാണ് ഒരു പീരിയോഡിക്കൽ. ആ ഒരു ടൈം തന്നെ ഏകദേശം
0: എല്ലാ വർഷവും
3: 3 മിക്കവാറും പീരിയോഡിക്കലാണ്.
0: മറ്റൊന്ന് രാത്രികാല യാത്രയിൽ പലപ്പോഴും നമുക്കറിയാം മറ്റു വന്യമൃഗങ്ങളെല്ലാം റോഡിലേക്കൊക്കെ വരുന്ന സമയമാണ്. ആ സമയത്ത് വാഹനത്തിൽ ആളുകൾ പെട്ടാൽ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്?
3: ആദ്യം ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഇതിനെ വാഹനത്തിന്റെ ലൈറ്റ് അടിച്ച് പ്രകോപിപ്പിക്കാതിരിക്കുക. ആളുകളുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരം വാഹനം കണ്ട് ശീലിച്ച ആനകളാണെങ്കിൽ ഒറ്റയടിക്കുകയോ ഭീകരമായിട്ട് ലൈറ്റ് തെളിക്കുകയോ അല്ലെങ്കിൽ ഹോൺ അടിക്കുകയോ വണ്ടി റേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുപാട് ഒച്ച കിട്ടാനൊന്നും ഇത് പോകത്തില്ല. ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി കൂടുകയുള്ളൂ. ആനയുടെ ബിഹേവിയർ അനുസരിച്ച് നേരെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ വാഹനത്തിൽ പുറകോട്ട് സുരക്ഷിതമായ സ്ഥലത്തോട്ട് പോവുക. എത്രയും പെട്ടെന്ന് നമ്മുടെ RRT ടീമിനെ സ്ഥലത്ത് വിവരമറിയിക്കുക. നമ്മളിപ്പോഴും ഒരു 5 ചുറ്റളവിൽ റെഡിലി അവൈലബിൾ ആണ്.
0: ആനക്കൂട്ടത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് RRT ടീം എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക?
3: നമുക്കിവിടെ അത്യാവശ്യം ജനങ്ങളുടെ കൂട്ടായ്മയുണ്ട്. അത്യാവശ്യം നമ്മളെ സഹായിക്കുന്ന പ്രൈമറി റെസ്പോൺസ് ടീം എന്ന് പറയുന്ന PRT എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. ഒരു പ്രദേശത്ത് ഇത്തരം വനംവകുപ്പിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സന്നദ്ധ സേവന സംഘം തന്നെ നമുക്കുണ്ട്. ഇവരെയും കൂടെ കൂട്ടി ജനവാസ മേഖലയിലോട്ട് ഇറങ്ങുന്ന ആനക്കൂട്ടത്തെ നമ്മൾ അതിനെ നേരെ ഒരുപാട് പ്രകോപിപ്പിക്കാതെ തിരിച്ചു കയറ്റുന്നു കാട്ടിലോട്ട്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് RRT ചെയ്യുന്നത് എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായാൽ ഏറ്റവും ആദ്യം നമ്മൾ അവിടെ എത്തും. വാഹനത്തെ തട്ടുകയോ തകർക്കുകയോ ചെയ്യുന്നവരവരെ സമാധാനിപ്പിച്ച് മറ്റു പരിഹാര മാർഗങ്ങൾ നൽകുക. അതുപോലെ തന്നെ പരിഭ്രാന്തരാകാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് RRT ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: കാട്ടാനാക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാം, സ്വത്ത് നഷ്ടപ്പെടാം, വാഹനങ്ങൾ നഷ്ടപ്പെടാം. അങ്ങനെ ആയാൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
3: നമ്മൾ ആദ്യം തന്നെ പ്രാഥമികമായിട്ട് നമുക്ക് FDA ഫണ്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ 5 ലക്ഷം ഒരു ഇനീഷ്യൽ ധനസഹായമായിട്ട് പരിക്കുകളായിട്ടെങ്കിൽ നമ്മൾ തന്നെ ഇവരെ ഈ അടുത്തിടത്ത് അടിമാലി റേഞ്ചിൽ ഇതുപോലെ ഒരു ആന അറ്റാക്ക് ചെയ്ത് ഒരാളുടെ കാലിന് പരിക്കേൽക്കുകയുണ്ടായി. നമ്മൾ തന്നെ ഉടനെ അവരെ ആംബുലൻസിലെടുത്ത് കോട്ടയത്ത് എത്തിക്കുകയും വേണ്ട ചികിത്സ നൽകുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ RRTയുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായി വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഒരു ഏകീകരണം വന്നിട്ടുണ്ട്.
0: മെസ്സേജ് പോകുന്നുണ്ട്.
3: ലൈവായിട്ട് നമുക്ക് ആനയുടെ ലൊക്കേഷൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുറയ്ക്കാൻ സാധിച്ചു.
2: കാട്ടാന ശല്യത്തെക്കുറിച്ചും അതിനുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ നമ്മോട് സംസാരിച്ചത് ദേവികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺകുമാർ ED.
0: നിയമവീഥിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തോടെയാവാം അറിയിപ്പുകളുടെ തുടക്കം. ചോദ്യം ഇതായിരുന്നു: നമ്മുടെ ഏറ്റവും അടുത്ത അയൽ രാജ്യങ്ങളിലൊന്നായ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി, റാപ്പ് സംഗീതജ്ഞനും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രത്തലവനെന്ന ഖ്യാതി നേടിയ ആളുമാണ്, അദ്ദേഹത്തിൻ്റെ പേരെന്ത്? ബാലേന്ദ്ര ഷാ അഥവാ ബലേൻ ഷാ എന്നറിയപ്പെടുന്ന അദ്ദേഹം 36-ാമത്തെ വയസ്സിലാണ് നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2025 ജൻസി പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബലേൻ ഷാ 2026 മാർച്ച് 27 പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നത്. ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലിയിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിതാ പ്രേമസംഗീതത്തിൻ്റെ ഒരു ഭാഗം ആലപിക്കുന്നത് ശ്രീവത്സൻ ജയമേനോൻ. 6:40 വാർത്താ വീക്ഷണം. 6:50 കിസാൻ വാണി. ഈ പരിപാടിയിൽ രാജകുമാരിയിലെ കർഷകനും വ്യാപാരിയുമായ ജെയിംസ് കുരിശിങ്കലിൻ്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:30 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. പാപ്പിക്കുട്ടിയമ്മ, മായ അനൂപ് എന്നിവർ അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. 8:00 സാഹിത്യരംഗം. സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ടാചരിതം. കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളനക്കങ്ങൾ എന്നിവ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. ആലഞ്ചേരി വി കെ ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്നു കഥ സൂര്യമാനസം. 10:00 കഥകളി പദങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളിൽ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. നാളത്തെ പരിപാടികൾ: നാളെ വൈകുന്നേരം 4:30 തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 സ്പോൺസേഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്. 5:30 നാടക ഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അമൂല്യ ഗീതികൾ. 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളിൽ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി.

ഇന്ന് 6:15 കാവ്യാഞ്ജലിയിൽ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രേമ സംഗീതം എന്ന കവിതയിലെ ഒരു ഭാഗം ശ്രീവത്സൻ ജെ മേനോൻ ആലപിക്കുന്നു. 6:50 കിസൻവാണിയിൽ രാജകുമാരിയിലെ കർഷകനും വ്യാപാരിയുമായ ജെയിംസ് കുരിശിങ്കൽ തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഈ പരിപാടിയിൽ പാപ്പിക്കുട്ടിയമ്മയും മായ അനൂപും അവതരിപ്പിക്കുന്ന കവിതകൾ. 8:00 സാഹിത്യരംഗം. സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ടാചരിതം. കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളനക്കങ്ങൾ. 9:30 കഥാപ്രസംഗം. ആലഞ്ചേരി വി കെ ശ്രീകുമാരൻ സംഘവും അവതരിപ്പിക്കുന്നു കഥ സൂര്യമാനസം. 10:30 ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ. ഇഷ്ടഗാന പരിപാടിയിൽ ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200705 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും സന്ദേശത്തിൽ ഉൾപ്പെടുത്തി അയക്കുക. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള പാടത്തിലാണ് ഇന്ന് ഞാറ്റുവേല. നീണ്ടു കിടക്കുന്ന പാടത്ത് ഒരു വയോധികൻ തൂമ്പയുമായി നിലമൊരുക്കുകയാണ്. ഞാറ്റുവേലകൾ നോക്കി കൃഷിയിറക്കിയ നമ്മുടെ തലമുതിർന്ന കർഷകരുടെ ചുവടുപിടിച്ച് കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ

ഇദ്ദേഹം അടുത്ത വിരിപ്പ് കൃഷിക്ക് തയ്യാറെടുക്കുകയാണ്. തികച്ചും പ്രകൃതിദത്തമായ പുന്നെല്ലിന്റെ ചോറുണ്ണാൻ കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപം രാമപുരം ചൂരവേലിൽ ശ്രീ മധുസൂദനൻ ഒരു പരമ്പരാഗത കർഷകനാണ്. പലേക്കർ കൃഷിയിൽ ആകൃഷ്ടനായ ഇദ്ദേഹം സീറോ ബജറ്റ് ഫാമിംഗ് ആണ് അനുവർത്തിച്ചു പോരുന്നത്. മധുസൂദനൻ ചേട്ടന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹം വിളയിക്കുന്ന തനി നാടൻ നെല്ല് പുഴുങ്ങി അരിയാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്യുകയാണ്. ശ്രീ മധുസൂദനൻ ചേട്ടന്റെ ചിട്ടയായ പലേക്കർ

0: ഏപ്രിൽ നെൽകൃഷി വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം.
1: പല രീതിയിൽ കൂടിയുള്ള കൃഷികൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. എല്ലാം ചെന്ന് എത്തുന്നത് രാസവളത്തിലും രാസകീടനാശിനിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ശരിയായ രീതിയിൽ കൂടിയുള്ള വിളവ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഞാൻ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് തൊട്ട് മുമ്പിൽ ചെയ്ത് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് നെൽകൃഷി ചെയ്തതാണ്. പക്ഷേ അവസാനം വരുമ്പോൾ നെല്ലിന് കൂടുതൽ ഒരു പുഷ്ടിമ, നെൽച്ചെടിക്ക് നല്ല വളർച്ച നമുക്ക് അനുഭവപ്പെടണമെങ്കിലും വളർച്ച ഉണ്ടാകണമെങ്കിലും യൂറിയ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലൂടെയാണ് ഈ നാടനം വിത്തുകളും നാടൻ രീതിയിൽ കൂടിയുള്ള കൃഷി സമ്പ്രദായം എവിടെയുണ്ട് എന്നുള്ളതിൻ്റെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ യാദൃശ്യമായിട്ടാണ് റേഡിയോയിലൂടെ വയലും വീടും പരിപാടിയിൽ പ്രകൃതി കൃഷി അഥവാ സുഭാഷ് പാലേക്കർ മോഡലിലുള്ള കൃഷിയെക്കുറിച്ച് അറിയാനിടയായത്. അതിനെ പിന്തുടർന്ന് അതിൻ്റെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൃഷിയിലെ സമ്പ്രദായത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം. ഈ കൃഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാറ്റുവേല ബന്ധിതമായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ വേനൽമഴ കിട്ടുന്ന ആ ഒരു സമയത്ത് നെല്ലിൻ്റെ കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. അത് മേടമാസത്തോടനുബന്ധിച്ച് നെൽകൃഷി ആരംഭം കുറിക്കുന്നതായിട്ടുള്ള ചടങ്ങുകളെല്ലാം പണ്ട് മുതൽ ഉള്ളതായിട്ടിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നെൽകൃഷി ചെയ്യേണ്ട പാടം ഉഴുത് അത് ശരിയാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പാടം ഉഴുത് ശരിയാക്കുമ്പോൾ വെള്ളമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വിളയേ ഉള്ളൂ. വെള്ളത്തിലും വളർത്താം, പൊടിയിലും വളർത്താം, കരയ്ക്കും വളർത്താം. അതുകൊണ്ടാണ് ഈ കരനെല്ല് എന്നൊക്കെയുള്ളത് പറയുന്നത്. മേടമെന്ന് പറയുമ്പം അശ്വതി ഞാറ്റുവേലയുടെ തുടക്കമാണ്. അശ്വതിയിൽ പണി ആരംഭിച്ചു കഴിഞ്ഞു, അത് എല്ലാം പൂട്ടി പരണി ഞാറ്റുവേല വേഗം കഴിഞ്ഞു, ഒന്നാം കൃഷി അതായത് വിരിപ്പ് കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, കൂടുതൽ മഴ പെയ്ത് പാടത്തിൽ വെള്ളമായി കഴിഞ്ഞാൽ അത് അന്ന് അടിച്ച് വിതയ്ക്കുക എന്ന് പറയാം, വെള്ളത്തിൽ വിതയ്ക്കാം. ഇനി വെള്ളം നമുക്ക് ലഭ്യമല്ലെങ്കിൽ, ഉണക്ക് കൂടുന്ന സാഹചര്യമാണെങ്കിൽ പൊടി വിതയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. അതിനാണ് ഞുരിയിടൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാടം ഇപ്പോൾ മഴ പെയ്തെങ്കിലും ചെറിയ തണുപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ അടുത്ത ദിവസം വിത്ത് വെള്ളത്തിലിട്ട് അധികം കാല് നീളാതെ അങ്ങനെയുള്ള നെൽവിത്ത് ചാണകപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ഒരടി അകലത്തിൽ കുഴിച്ചിടുന്ന ചെറിയ ഒരു കോല് കൊണ്ട് തോണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിൻ്റെ പൊടി ഇത് തന്നെ കാലുകൊണ്ട് തട്ടിയിടുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഞുരിയിടൽ എന്നുള്ള പറയുന്നത്. കാള ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ടില്ലർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുവരെ ഉള്ള പാടമെല്ലാം പൂട്ടി പൊടിയാക്കിയിട്ടിരിക്കുകയാണ്. 13.5 ദിവസത്തിനുള്ളിൽ വിരിപ്പ് കൃഷിക്കുള്ള കൃഷി ഇറക്കേണ്ട സമയമാണ്. അതിനപ്പുറം നീങ്ങിയാൽ ഇത് 120 ദിവസം കൊണ്ട് വിളവെടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇനി രണ്ടാം കൃഷി മുണ്ടകൻ കൃഷിക്കുള്ള സമയം നീണ്ടുപോകും. അപ്പോൾ അത് ഉണക്കാകും, അത് രണ്ടാം കൃഷിയുടെ വിളവിനെ ബാധിക്കും. കാർത്തിക ഞാറ്റുവേലയിൽ നമ്മൾ കൃഷി ചെയ്താൽ ഓണമാകുമ്പോഴേക്കും അത് കൊയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കാലവർഷ സമയത്ത് നെല്ല് മുളച്ച് വന്നു കഴിഞ്ഞാൽ കാലവർഷ ടൈമിൽ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ ഉള്ള മഴവെള്ളത്തിലുള്ള കൂടുതൽ നൈട്രജൻ ഉണ്ടാകും. ആ നൈട്രജൻ തുല്യമായിട്ട് വീതിച്ച് എല്ലായിടത്തും എത്തുകയും എല്ലാ ചെടിയും തഴച്ച് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു വളവും കൊടുക്കാതെ റോഡ് സൈഡിൽ കൂടെയുള്ള പുല്ല് വളർന്നു നിൽക്കുന്നത് എൻ്റെ കാരണങ്ങളിലൊന്നാണ്. ആ രീതിയിലൂടെ നെൽകൃഷി ചെയ്യുക എന്നാണ്. അതാണ് സുഭാഷ് പാലേക്കറിൻ്റെ ഒരു മോഡൽ, അതാണ് ഞാൻ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
2: ഞാറ്റുവേലയെ അടിസ്ഥാനമാക്കി വിത്ത് സംരക്ഷിക്കുന്നതും നടീലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിൽ തുടർന്നുള്ള കൃഷി രീതികൾ എങ്ങനെയാണ്?
1: സീറോ ബഡ്ജറ്റിൽ അതിന് അടിവളമായിട്ട് ഘനജീവാമൃതം, നാടൻ പശുവിൻ്റെ ചാണകം, എനിക്കൊരു വെച്ചുവർ പശുവുണ്ട്, അതിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ഒരു 100 കിലോ ചാണകപ്പൊടിയും 10-20 ലിറ്ററോളം വരുന്ന മൂത്രം അതിനകത്ത് മിക്സാക്കി 1-2 കിലോ ഉഴുന്നിൻ്റെ പൊടിയും ചേർത്ത് ഒരു 48 മണിക്കൂർ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വളവാണ് ഘനജീവാമൃതം എന്നാണ് പറയുന്നത്. ഇത് 1 ഏക്കറിന് 100 കിലോ എന്ന കണക്കിൽ അടിവളമായിട്ട് ഇത് കൊടുക്കാറുണ്ട്. ഈ വളം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഞുരിയിടലിന് ഈ ഒരു വളമാണ് ഉപയോഗിക്കുന്നത്. പിന്നീടൊരു വിതച്ച ഒരു 15 ദിവസം കഴിയുമ്പോൾ ജീവാമൃതം, 1 ഏക്കറിന് 200 ലിറ്റർ മതി. ആ 200 ലിറ്ററിന് ഒരു 10 കിലോ ചാണകം, പച്ചചാണകം, ഒരു 5 ലിറ്റർ മൂത്രം,

0: പിന്നെ ഒരു 2 കിലോ ശർക്കര അല്ലെങ്കിൽ പഴം, ഒരു 2 കിലോ ഉഴുന്നിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ കൂടി ഒരു 200 ലിറ്റർ വെള്ളമൊഴിച്ച് 48 മണിക്കൂർ ദിവസം 3 പ്രാവശ്യം കാലത്ത് വെച്ചേക്കും വൈകിട്ടും ഇളക്കി 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് ശരിയായ രീതിയിലൂടെയുള്ള സൂക്ഷ്മാണുക്കളുടെ അംശം അതിനകത്ത് നല്ലപോലെ വളർന്നു വരും. അത് ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് നെല്ലിന് 45 ദിവസം കൂടുമ്പോൾ 15 ദിവസം, പിന്നെ ഒരു 15 ദിവസം, പിന്നെ മിക്കവാറും 2 പ്രാവശ്യം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നെല്ല് കണ്ടമാനം വളർന്നു പോകും, വളച്ച് കൂടുതലാകും. ഇതാണ് ഇതൊരു വളമായിട്ട് ചെയ്യുന്നത്.
1: ഇപ്പം അങ്ങേക്ക് 1 ഏക്കറിലാണ് നെൽകൃഷി ഉള്ളത്. 1 ഏക്കറിലെ നെൽകൃഷി നമുക്ക് പരമാവധി എത്ര വിളവാണ് ലഭിക്കുന്നത്?
0: ഇവിടുത്തെ ഒരു കണക്ക് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കറിന് 1 ടണ്ണിനപ്പുറമുള്ള ഒരു വിളവ്. ഇവിടെ മറ്റ് കൃഷിക്കായാലും 1.5 ടണ്ണ് വരെയൊക്കെ ഉള്ള വിളവ് മറ്റ് ഹൈബ്രിഡ് വിത്ത് കൃഷി ചെയ്യുന്നവർക്കും ഒക്കെ ഉണ്ടാകാറുള്ളൂ. ഒരു പാടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് 1 ടണ്ണ് മുകളിലുള്ള വിളവ് കിട്ടാറുണ്ട്. ഹൈബ്രിഡായിട്ടുള്ള ഒരു വിത്തുകളും ഉപയോഗിക്കാറുണ്ട്.
1: പ്രധാനമായും ഉപയോഗിക്കുന്ന ഏത് വിത്താണ്?
0: 2 രീതികളുള്ള പൊക്കം കുറഞ്ഞ ഇനങ്ങളുണ്ട്. ഇപ്പോൾ 1ാം വിളയ്ക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന തവളക്കണ്ണൻ എന്നുള്ളതാണ്. 2ാമത് കൊടുകണ്ണി. തവളക്കണ്ണൻ എന്ന് പറയുമ്പോൾ അത് 4 അടി വരെ ഉയരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കൊടുകണ്ണി 1-3 അടി, കുഞ്ഞുഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മൂപ്പ് കുറഞ്ഞ് അതൊരു 1.5-2 അടി വരെ വരികയുള്ളൂ.
1: അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങൾ പരീക്ഷിച്ചാണ് കൃഷി ചെയ്യുന്നത് അല്ലേ?
0: അത് വ്യത്യസ്തമായ ഇനങ്ങളെല്ലാം കൃഷി ചെയ്യുമ്പോഴും ഇതിൻ്റെ എല്ലാം വിളവ് എടുക്കുന്ന കാലം ഒരേ സമയത്ത് വരും. അത് കണക്കുകൂട്ടിയാണ് വിത്തുകൾ ഇത് ചെയ്യുന്നത്. പിന്നീട് മുണ്ടകൻ എന്ന് പറയുന്ന ഒരു വിത്തുണ്ട്.
1: അങ്ങനെ ഒരു വ്യത്യസ്തനായ കർഷകനാണ്. കൃഷിയിൽ മാത്രമല്ല, ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ഇനം നെല്ല് അത് അരിയാക്കി മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളൊരു പ്രധാന ദൗത്യം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ശുദ്ധമായി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അത് അരിയാക്കി വിപണിയിലെത്തിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാമോ?
0: കൃഷി ചെയ്തെടുക്കുന്ന നെല്ല് നെല്ലായിട്ട് കൊടുക്കാറില്ല, അത് അരിയാക്കിയാണ്. ഈ അരി ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങൾ, മരുന്ന് പോലെ ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്, അവർക്ക് ഇത് കൊടുക്കുന്നു. 50% തവിടോടുകൂടി നെല്ലിൽ കുത്തിയാണ് ഇത് മിക്കവാറും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലർക്ക് അത് 70% തവിട് ആവശ്യമായിട്ട് കുത്തി കൊടുക്കാറുണ്ട്. മാർക്കറ്റിൽ കൊടുക്കാറില്ല ഇതുവരെ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് തിരുവനന്തപുരം സൺഡേ മാർക്കറ്റ്, കരകുളം സൺഡേ മാർക്കറ്റിൽ അവർ ഇത് എൻ്റെ അരി ആവശ്യപ്പെട്ട് ഇവിടെ കുറച്ച് അരി എത്തിച്ച് കൊടുക്കാറുണ്ട്. കുറേ കസ്റ്റമർ ഇതിന് വന്നിട്ടുണ്ട്. സൺഡേ മാർക്കറ്റ് ഇതിന് വലിയ ഒരു പ്രോത്സാഹനമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് 1 ഏക്കറിൽ നിന്ന് 1 ടൺ നെല്ലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 ടൺ നെല്ല് അരിയാക്കുമ്പോൾ നമുക്ക് 3 കിലോ അരിയാണ് ലഭിക്കുന്നത്?
0: 700 കിലോ അരിയാണ് സാധാരണഗതിയിലുള്ള. 70% അരിയാണ് കിട്ടുന്നത്. മനുഷ്യാധ്വാനമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇതിന് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ വില ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്.
1: നമുക്കിപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന അരിക്ക് 1 കിലോയ്ക്ക് എത്ര രൂപയാണ് ലഭിക്കുന്നത്?
0: ഇപ്പോൾ 100 രൂപ. അതോടൊപ്പം മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന രക്തശാലി പോലെയുള്ള ചില നെല്ലുകളും കൂടെ ഈ ഇതിനിടയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് 1 കിലോയ്ക്ക് 200-250 രൂപയുടെ വില കിട്ടും. അന്നേരം മറ്റുള്ളതിനെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പം വിളവ് കുറവാണ്. മറ്റുള്ളതിനേക്കാൾ 30% മാത്രമേ ഇതിന് കിട്ടുകയുള്ളൂ.
1: ഈ അരി നമുക്ക് എത്ര നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും?
0: ഒറിജിനൽ തവിടോട് കൂടി ആയതുകൊണ്ട് ഇതിന് 3 മാസത്തിനപ്പുറം ഇതൊന്നും ഇരിക്കത്തില്ല. അരിയായിട്ട് ഇരി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്.
1: ഈ ഞാറ്റുവേല പരിപാടി കേരളം മുഴുവനുള്ള ശ്രോതാക്കൾക്ക് കേൾക്കുന്ന ഒരു കാർഷിക പരിപാടിയാണ്. താങ്കളുടെ ഈ അഭിമുഖം കേട്ടിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഈ അരി വേണമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്നതിനും അതിന് അങ്ങേ ബന്ധപ്പെടാനുള്ള ഒരു അങ്ങയുടെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറയാമോ?
0: എൻ്റെ ഫോൺ നമ്പർ 730-613-52-16. 730-613-52-16. മധുസൂദനൻ, ചൂരവേലിൽ, രാമപുരം ബിവ, കോട്ടയം ജില്ല. ഇപ്പോൾ ഇത് ആവശ്യപ്പെടുന്നവർക്ക് 3 മാധ്യമത്തിലൂടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. 1, പോസ്റ്റ് ഓഫീസിൻ്റെ പാഴ്സൽ മേഖലയിലൂടെ ഉപയോഗിക്കാം. 2, കൊറിയർ സർവീസ് രീതി കൂടെ ചെയ്യാം. പിന്നെ പാഴ്സൽ സർവീസ്, ഇപ്പോൾ KSRTC തുടങ്ങിയിരിക്കുന്ന പുതിയ ഒരു പാഴ്സൽ സർവീസ് സംവിധാനമുണ്ട്. ഇതിലൂടെയൊക്കെയാണ് ഇപ്പോൾ ആരാവശ്യപ്പെട്ട് കഴിഞ്ഞാലും അതാത് സ്ഥലത്തുള്ള അവർക്ക് ലഭ്യമായ രീതി അനുസരിച്ചുള്ള അതനുസരിച്ച് അവിടെ എത്തിക്കാൻ പറ്റും.
1: ഞാറ്റുവേല ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങയുടെ ഈ വ്യത്യസ്തമായ നെൽകൃഷിയുടെ വിശേഷങ്ങളും നെല്ല് അരിയാക്കി അത് വിപണനം ചെയ്യുന്ന കാര്യങ്ങളും ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.

കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള ശ്രീ മധുസൂദനൻ ചേട്ടന്റെ വിലാസവും ഫോൺ നമ്പരുമൊക്കെ ശ്രദ്ധിച്ചല്ലോ. ശുദ്ധമായ തവിടോടുകൂടിയ തനി നാടൻ ചോറുണ്ണാൻ നമുക്ക് ഇദ്ദേഹത്തെ വിളിക്കാം അല്ലേ? ഈ വാർദ്ധക്യത്തിലും വയലിൽ വിശ്രമമില്ലാതെ വിയർപ്പൊഴുക്കുന്ന വിലപ്പെട്ട കർഷകരെ നമുക്ക് ആദരിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
3: പ്രീ പ്രൈമറി മുതൽ 12-ാം ക്ലാസ് വരെ തുല്യമായി വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻപ് നിലവിലുണ്ടായിരുന്ന സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018-ലാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള പഠനാന്തരീക്ഷമുള്ള ക്ലാസ് മുറികൾ, വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വിദ്യാർത്ഥികളുടെ വൈവിധ്യമുള്ള കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് പഠനത്തിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തത്തോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 11.6 ലക്ഷം സ്കൂളുകൾ, 15.6 കോടി വിദ്യാർത്ഥികൾ, എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലെ 57 ലക്ഷം അധ്യാപകർ എന്നിവർ ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുന്നു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി അധ്യാപകർ, അധ്യാപകരെ പരിശീലിപ്പിക്കുന്നവർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കമ്മ്യൂണിറ്റി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ, SERTകൾ, ഡയറ്റ്, ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺസ്, ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സൺസ്, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ സ്കൂളുകളിലെ പഠനാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിന് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഇവയാണ്: ദേശീയ വിദ്യാഭ്യാസ നയം 2020 ശുപാർശകൾ നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്ന് അനുശാസിക്കുന്ന 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനുതകുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന സമഗ്രമായ ക്രിയാശീലതയിൽ അധിഷ്ഠിതമായ പാഠ്യപദ്ധതിക്കും പ്രബോധന പദ്ധതിക്കും പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശലക്ഷ്യങ്ങൾ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഇനി പറയുന്നവയാണ്: പ്രീ പ്രൈമറി തലത്തിൽ അംഗനവാടി ജീവനക്കാരെ പരിശീലിപ്പിക്കുവാൻ മാസ്റ്റർ ട്രെയിനേഴ്സിന് പരിശീലനം നൽകൽ, പഠന സാമഗ്രികൾക്ക് ഒരു കുട്ടിക്ക് 500 രൂപ നിരക്കിൽ ധനസഹായത്തോടെ സർക്കാർ സ്കൂളുകളിലെ പ്രീ പ്രൈമറി വിഭാഗങ്ങളിൽ നാടൻ കളിപ്പാട്ടങ്ങൾ, കളികൾ, കളി അധിഷ്ഠിത പഠനം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ.

0: നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി പ്രകാരം കുട്ടികളിൽ വായന, എഴുത്ത്, അക്കങ്ങൾ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ. എലിമെന്ററി തലത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് എലിമെന്ററി സ്കൂളുകൾക്ക് ധനസഹായം നൽകുന്നു. സെക്കൻഡറി തലത്തിൽ പുതിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം വർഷത്തിൽ 6,000 രൂപ നിരക്കിൽ യാത്രാസഹായം, 16-നും 19-നും ഇടയിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡറി സീനിയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കുവാൻ 2,000 രൂപയുടെ ധനസഹായവും പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നു. പദ്ധതിയുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് ഏർപ്പെടുത്തും. പുതിയ SCERTകൾ സ്ഥാപിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാ കസ്തൂർബാ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങളും 12-ാം ക്ലാസ് വരെ ഉയർത്തുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. പദ്ധതി അനുസരിച്ച് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലുകൾക്ക് വർഷം 40,00,000 രൂപയുടെ ഗ്രാന്റിന് അർഹതയുണ്ട്. പെൺകുട്ടികൾക്ക് 3 മാസത്തെ സ്വയം രക്ഷാ പരിശീലനവും സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ ICT ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയ്ക്കും സഹായം നൽകുന്നു. ഭാഷാധ്യാപകരെ നിയമിക്കുവാനും സ്കൂളുകൾക്ക് സോഷ്യൽ ഓഡിറ്റ് ഏർപ്പെടുത്തുവാനും പദ്ധതിയിൽ വ്യവസ്ഥകളുണ്ട്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. The center has constituted a high-level committee to address the challenges of demographic change caused by infiltration and other reasons. In a social media post, Union Home Minister Amit Shah today informed that the committee will be chaired by former Supreme Court Judge Justice Prakash Prabhakar Navlekar. Census Commissioner, along with former IAS Officer Durga Shankar Mishra, former IPS Officer Balaji Srivastav, and economist Dr. Shamika Ravi have been appointed as members of the committee. The Joint Secretary Foreigners One in the Home Ministry will serve as the member secretary in the committee. Prime Minister Narendra Modi, in his Independence Day speech from the Red Fort last year, had announced about the high-level committee on demographic change. Mr. Shah said infiltration and other reasons are causing unnatural demographic change, which poses a very significant challenge to the present and future of any nation. Home Minister Amit Shah today said that the government is in the process of installing anti-drone systems within the next 6 months to curb the smuggling of narcotics and weapons through drones. Addressing BSF personnel at the Sancho border outpost in Rajasthan's Bikaner district, the Home Minister said while threats originating across the border remain crucial, equal attention must be paid to internal elements aiding such threats within the country. He said strict legal action should be taken against those involved. Mr. Shah stressed that since drones land in the Indian territory, close coordination with the local police and civil administration is essential to identify those receiving such consignments and to neutralize the threats effectively. External Affairs Minister Dr. S. Jaishankar chaired the Quad Foreign Ministers meeting in New Delhi today. Foreign Minister of Australia Penny Wong, Foreign Minister of Japan Toshimitsu Motegi, and U.S. Secretary of State Marco Rubio attended the meeting. Addressing a joint press conference after the meeting, Dr. Jaishankar emphasized on further strengthening cooperation among the Quad nations in addition to assisting others. Dr. Jaishankar emphasized that Indo-Pacific region must remain a driver for global growth and stability. He said that as maritime democracies, pluralistic societies and market economies, Quad nations share the responsibility towards a free and open Indo-Pacific.
2: Over the past several months, our officials have advanced collaboration across key Quad priorities, including maritime security, critical technologies, economic resilience, and HADR. We have seen encouraging progress on many initiatives. As maritime democracies, pluralistic societies, and market economies, we share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability.
1: In his statement, U.S. Secretary of State Marco Rubio said the U.S. will be hosting Quad partners later this year for a fuel security forum to further expand this. In his joint press statement, Japanese Foreign Minister Toshimitsu Motegi emphasized the importance of diplomatic efforts in ensuring free and safe navigation in the Strait of Hormuz, as well as bringing stability to West Asia. Australian Foreign Minister Penny Wong said, Quad has announced the strongest ever commitment from the Quad to the Pacific through the Quad Ports of the Future Partnership. The Quad Foreign Ministers Meeting joint statement said the Quad nations discussed the situation in West Asia and reaffirmed support for the ongoing diplomatic efforts and hope for lasting peace in the region. Addressing a press conference after the conclusion of the meeting, Additional Secretary in the Ministry of External Affairs, K. Nagaraj Naidu, said, the meeting reaffirmed the Quad's commitment to a free and open Indo-Pacific.
3: The meeting reaffirmed the Quad's commitment to a free and open Indo-Pacific and emphasized that the Quad continues to evolve as a practical and an action-oriented platform, delivering tangible benefits for the region. Discussions focused around four pillars of Quad cooperation. The first pillar is maritime and transnational security. Two, economic prosperity and security. Three, critical and emerging technologies, and four, humanitarian assistance and disaster response.
1: On to sports. The playoffs in IPL cricket are beginning today with Gujarat Titans taking on defending champions Royal Challengers Bengaluru in qualifier one in Dharamshala this evening. The match is scheduled to begin at 7:30 p.m. The winner of the match will directly advance to the final. And that is the end of this news bulletin.
4: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
5: പാലക്കാട് ജില്ലയുടെ പുതിയ കളക്ടറായി കെ സുധീർ ചുമതലയേറ്റു. 2017 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ സുധീർ നിലവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടറാണ്. ജില്ലയിൽ മാലിന്യ നിർമ്മാർജ്ജനം, പട്ടയം, നെല്ല് സംഭരണം തുടങ്ങിയവ മുൻഗണനാ വിഷയങ്ങളായിരിക്കുമെന്ന് ജില്ലാ കളക്ടറായി ചുമതലയേറ്റ കെ സുധീർ പറഞ്ഞു. ജില്ലയിൽ പൂർത്തീകരിക്കാനുള്ള പ്രധാന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്നതോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന് മുന്നോടിയായി 31 മുതൽ June 26 വരെ ജില്ലയിൽ വിപുലമായ കോട്ട നിയമ ബോധവൽക്കരണവും പരിശോധനാ പ്രവർത്തനങ്ങളും ശക്തമാക്കും. പൊതുസ്ഥലങ്ങളിലെ പുകവലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കൽ എന്നിവ കണ്ടെത്തിയാൽ നിയമപ്രകാരം പിഴ ഈടാക്കും. ജില്ലാ തദ്ദേശ സ്ഥാപന തലങ്ങളിലും വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ഭാരത സെൻസസ് 2027 ഭാഗമായി ജില്ലയിലെ ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. 3 ദിവസങ്ങളിലായി 3 ബാച്ചുകൾക്കാണ് പരിശീലനം നൽകിയത്. സെൻസസ് ആശയങ്ങൾ, ഷെഡ്യൂളുകൾ, ഫീൽഡ് നടപടിക്രമങ്ങൾ എന്നിവയുടെ സമഗ്രമായ പരിചയപ്പെടുത്തലാണ് പരിശീലന ക്ലാസുകളിൽ പ്രതിപാദിച്ചത്. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി വിവരശേഖരണം, വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് വഴിയുള്ള വിവരശേഖരണം എന്നിവയിൽ ട്രെയിനർമാർക്ക് പ്രത്യേക പരിശീലനം നൽകി. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമയബന്ധിതമായി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അറിയിച്ചു. നിലവിൽ ജില്ലയിൽ 23,08,392 പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് 21,36,159 പുസ്തകങ്ങളും അൺ എയ്ഡഡ് സ്കൂളുകൾക്ക് 172,233 പുസ്തകങ്ങളുമാണ് വിതരണം ചെയ്തത്. ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അവധിക്കാല ത്രിദിന സഹവാസ ക്യാമ്പ് മുണ്ടൂർ IRTC നടന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ്, ശിശു സംരക്ഷണ ഓഫീസ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികൾ ക്ലാസുകൾ നയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളുടെ നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വിവിധ സ്കൂളുകളുടെ നവീകരണത്തിനായി 20,000 രൂപ വീതമാണ് അനുവദിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികളെല്ലാം അന്തിമഘട്ടത്തിലാണ്. ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടം നിലവിലുള്ള കെട്ടിടത്തിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ആശുപത്രിയിലെ അടിയന്തര സ്വഭാവമുള്ള അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ജില്ലയിൽ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പാലക്കാട് താലൂക്ക് തല പരിശോധനയുടെ 2nd ദിവസം 120 വാഹനങ്ങൾ പരിശോധിക്കുകയും

0: കട്ടേത്തറ, പുതുപ്പരിയാരം, കുമരംപുത്തൂർ ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യോഗം നിർദ്ദേശം നൽകി. ദേശീയ മന്ത്രിരോഗ നിവാരണ യജ്ഞം ജില്ലയിൽ ജൂൺ 10 വരെ നടക്കും. ദേശീയ പുകയില നിയന്ത്രണ പരിപാടി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും യോഗം തീരുമാനിച്ചു. ജില്ലയിലെ അട്ടപ്പാടി, അഗളി, ഷോളയൂർ പഞ്ചായത്തുകളിലെ അങ്കണവാടി പ്രവർത്തകർക്കും ST പ്രൊമോട്ടർമാർക്കുമായി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസ്സിന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി നേതൃത്വം നൽകി. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയുടെ ജലസംരക്ഷണ പദ്ധതിയായ നീർധാരയുടെ അവലോകന യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു. കഴിഞ്ഞ ഒരു വർഷമായി ജില്ലയിൽ നടപ്പാക്കിയ ജലസംരക്ഷണ പദ്ധതികൾ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചെന്ന് യോഗം വിലയിരുത്തി. വിവിധ ഡിപ്പാർട്ട്മെന്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഈ പ്രാധാന്യം മനസ്സിലാക്കി വരും വർഷങ്ങളിൽ കൂടുതൽ ജലസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ കാവ്യാഞ്ജലി കേൾക്കാം. മഹാകവി ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്ന കവിതയിലെ ഒരു ഭാഗം. ആലപിക്കുന്നത് ശ്രീവത്സൻ ജയമേനോൻ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ VD സതീശൻ പറഞ്ഞു. PM-SRI പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പൊ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം. 6 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി K. മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
0: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ

0: പരീക്ഷണം പുരോഗമിക്കുന്നു. പര്യവേക്ഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേക്ഷണം. പര്യവേക്ഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3,800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേക്ഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേക്ഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
0: ആകാശവാണി. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയത്. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം ജി ദേവരാജൻ.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കൃഷിയോടൊപ്പം തന്നെ വ്യാപാരത്തിലും സജീവമായി ശ്രദ്ധിക്കുന്ന രാജകുമാരിയിലെ ശ്രീ ജെയിംസ് കുരിശിങ്കൽ തൻ്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ.
2: കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് രാജകുമാരി കുരിശിങ്കൽ ജെയിംസിൻ്റെ കൃഷിയിടത്തിലാണ്. വ്യാപാരത്തോടൊപ്പം കൃഷിയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ജെയിംസ് തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം.
3: നമസ്കാരമുണ്ട്.
2: ചേട്ടന് എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തും വ്യാപാര രംഗത്തും ഉണ്ട്?
3: 30 വർഷമായിട്ട് വ്യാപാര രംഗത്തുണ്ട്, 40 വർഷമായിട്ട് കാർഷിക രംഗത്ത് സജീവമായിട്ടുണ്ട്.
2: എന്ത് വ്യാപാരമാണ് ചെയ്യുന്നത്? അത് എവിടെയാണ് അതിൻ്റെ സ്ഥാപനങ്ങളൊക്കെ?
3: രാജകുമാരി ടൗണിലുള്ള ചെരുപ്പുകടയാണ്, ചെരുപ്പുകട ചെയ്തുകൊണ്ടിരിക്കുന്നു.
2: 30 വർഷമായിട്ട് ഈ കട തന്നെയായിരുന്നു?
3: 30 വർഷമായിട്ട് ഇത് തന്നെയായിരുന്നു. ഇതിനു മുന്നും ഫാദറായിരുന്നു കട നടത്തിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ ഏതാണ്ടൊരു 55 വർഷത്തിനടുത്തായിട്ടുണ്ട് ഈ കട സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാനിത് തുടങ്ങിയിട്ട് 30 വർഷമായി.
2: അപ്പോൾ ഈ രാജകുമാരിലെ ആദ്യകാല കുടിയേറ്റ കർഷകരിൽ ഒരാളാണോ ഫാദർ?
3: ഫാദർ ആദ്യകാല കുടിയേറ്റ കർഷകരാണ്. 1950 രാജകുമാരിൽ ഒരുവും അതിനോടനുബന്ധിച്ച് ഇവരിവിടെ തന്നെ ഒരു 3 ഫാമിലിയായിട്ട് അവരിവിടെ വന്ന് 3 ഫാമിലിക്കാരും അവരുടെ മക്കളും കൂടി ഇവിടെ വന്ന് താമസം ഉറപ്പിക്കുകയും എല്ലാവരും ഒരേ വളപ്പിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോഴും ഒറ്റ ഐക്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു.
2: അപ്പോൾ ചേട്ടൻ, അന്നത്തെ ഒരു മാതാപിതാക്കളൊക്കെ പറയുന്ന ഒരു ഓർമ്മ കാണൂല, അന്നത്തെ വന്ന കാലത്ത് ഇവിടുത്തെ കൃഷി എന്തൊക്കെയായിരുന്നു, അതൊക്കെ ഓർമ്മയുണ്ടോ?
3: അത് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷിയാണ് മെയിനായിട്ടുള്ളത്. നെല്ല് മറ്റേ കപ്പ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം. അപ്പോൾ അതൊന്നും ചെയ്ത് നടക്കില്ല. മെയിനായിട്ട് നെല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്.
2: ഈ ഫാദറും മദറൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഏത് നാട്ടിൽ നിന്നാണ് കുടിയേറി ഇങ്ങോട്ട് വരുന്നത്?
3: അവര് കോതമംഗലം പൈങ്ങോട്ടൂർ നിന്നാണ് വന്നത്. അമ്മയുടെ വീടും പൈങ്ങോട്ടൂർ അടുത്ത് തന്നെ ആണ്.
2: അപ്പോൾ അന്ന് ചേട്ടനെ ഇത് ഇപ്പം തന്നെ എത്ര വയസ്സുണ്ട്? അപ്പോൾ ചേട്ടൻ്റെ കുട്ടിക്കാലത്ത് ഒരു കാർഷിക വിളകളും രീതികളും ഒക്കെ എങ്ങനെയായിരുന്നു?
3: എനിക്ക് 58 വയസ്സുണ്ട്. ഇപ്പോൾ ഉണ്ട് 58 വയസ്സുണ്ട്. ആദ്യകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തുടങ്ങിയേ ഞാൻ കൃഷിയിൽ ഫാദറിനെ സഹായിക്കാനായിട്ട് കൂടുമായിരുന്നു. പിന്നെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും കൃഷിയിലേക്കായിരുന്നു. അതിന് ശേഷം ഒരു 30 വർഷത്തോളമായി ഇപ്പോൾ കടയും കൃഷികളും മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്.
2: ഈ കുട്ടിക്കാലത്ത് എന്തൊക്കെയായിരുന്നു? നെൽകൃഷി അല്ലാതെ മറ്റെന്തെങ്കിലും വിളകൾ ഉണ്ടായിരുന്നു?
3: ഉണ്ടായിരുന്നു. അന്ന് കൊടി ഉണ്ടായിരുന്നു, കപ്പ, കാച്ചില്, ചേന, അങ്ങനെയുള്ള കൃഷികളും ആയിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തുടങ്ങി മറ്റേ ഈ ജാതിക്ക ഒക്കെ ഇപ്പം ഈ ഇടയാണ് വന്നത് ജാതിയുടെ. അതുപോലെ കൊക്കോ കൃഷിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാൻ്റെ ശല്യം കാരണം കൊണ്ട് കൊക്കോ കൃഷി ആര് കാര്യമായി ചെയ്യുന്നില്ലായിരുന്നു ഇവിടെ.
2: അല്ലാതെ എന്തെങ്കിലും വന്യമൃഗങ്ങളുടെ ശല്യം, ഇപ്പോൾ കാട്ടുപന്നി അങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ആ കാലത്തുണ്ടായിരുന്നു ഇവിടെ?
3: അന്ന് കാട്ടുപന്നി ശല്യവും അതുകൊണ്ട് ആന ശല്യവും ഒക്കെ ആദ്യകാലത്ത് ഇഷ്ടംമാതിരി ആനയുണ്ടായിരുന്നു. കരടി വരെ ഉണ്ടായിരുന്നതാണ് താത്തൻ കണ്ടൻ താത്തനൊക്കെ നേരിട്ട് കണ്ടതാണ് കരടി വരെ ഉണ്ടായിരുന്നു എന്നുള്ളവരും.
2: ചേട്ടനൊരു യുവാവായ കാലഘട്ടത്തിലും ഈ ഈ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
3: ഞാൻ ഇവിടെ വന്ന ഇതുകൊണ്ട് നല്ലൊരു ഓർമ്മയുള്ള സമയത്തൊന്നും ആനയോ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. കാട്ടുപന്നി ഇഷ്ടംമാതിരി കാട്ടുപന്നി ഉണ്ട്, കേഴ, മ്ലാവ് അതിനൊക്കെ കണ്ടിട്ടുണ്ട്.
2: ഇപ്പോൾ ഇങ്ങനെ കാട്ടുപന്നി ശല്യം ഇവിടെ ഉണ്ടോ?
3: ഇപ്പോൾ ഭയങ്കരമായി കൂടുതലായിട്ടുണ്ട്. കാട്ടുപന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ നമ്മൾ എന്തെങ്കിലും വളമോ ഇതുകൊണ്ട് എല്ലുപൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ കുത്തി ഏലം വേറെ കുത്തിപ്പറിച്ച് നശിപ്പിച്ച് കളയും.
2: ഈ നെൽകൃഷിയാണല്ലോ ആദ്യകാലത്തുണ്ടായിരുന്നത്, ഈ എത്ര വർഷം മുമ്പാണ് നെൽകൃഷി ഇങ്ങനെ പൂർണ്ണമായിട്ട് നിന്നുപോയത്?
3: നിന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊയ്യാനും ഒന്നും ആളുകളില്ലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ 2 പ്രാവശ്യം കട അടച്ചിട്ടിട്ട് പോയി കൊയ്യാൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മടുത്ത് നെൽകൃഷി നിർത്തി കളഞ്ഞതാണ്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ യാതൊരുവിധ സഹകരണങ്ങളില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഇതോട്ട് ആനുകൂല്യങ്ങൾ തരുമോ അങ്ങനെയുള്ള ഒന്നും ചെയ്യാതെ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നെൽകൃഷി ഇപ്പോഴും ലാഭകരമാണ്. നെല്ലിന് വിലയും ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നെൽകൃഷി ലാഭകരം തന്നെയാണ്.
2: അതിന് പറ്റൊരു കാലാവസ്ഥയും അല്ലെങ്കിൽ ഈ ജലക്ഷാമം പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടോ ഇതിനകത്ത് ഇവിടെ?
3: ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഏലം കൃഷിയും അത് ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇനി ആരും നെൽകൃഷിയിലേക്ക് മാറുമെന്ന് തോന്നുന്നില്ല. കാരണം കണ്ടത്തിൽ തന്നെയാണെങ്കിലും കാന കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലം വെച്ച് പിടിപ്പിക്കാം. പിന്നെ കൊടിയുണ്ട്, ജാതിയുണ്ട്, അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാവുന്നതായതുകൊണ്ട് നെൽകൃഷിയിലേക്ക് ഇനി മാറുകയോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടറിയണം. പിന്നെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുകയും അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യാണ് ചെയ്യുവാണെങ്കിൽ നെൽകൃഷിയിലേക്ക് ഇനി പിന്നെയും മാറുമായിരിക്കും.
2: ഇപ്പോൾ എന്താണ് കൂടുതലായിട്ടും ഈ മേഖലയിൽ കർഷകർ കൃഷി ചെയ്യുന്നത്, എന്തൊക്കെ വിളകളാണ്?
3: ഏലം ആണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ആദ്യകാലത്ത് ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു. ഇഞ്ചി കൃഷി വ്യാപകമായിട്ട് ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു.
2: ഈ രാജകുമാരി മേഖലയിൽ ഇഞ്ചിക്ക് വിപണിയിൽ നല്ല മൂല്യം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്, ശരിയാണോ?
3: അത് 100% സത്യമാണ്. നമുക്ക് അന്ന് ഇവിടെ ചെയ്തോണ്ടിരുന്ന എല്ലക്കല്ലിന് ഇഞ്ചി എന്ന് പറഞ്ഞ എണ്ണമയം ഉള്ള ഇഞ്ചി ആയിരുന്നു. അത് മറ്റുള്ള മേഖലകളിലൊക്കെ പൗഡർ ചുക്ക് എന്ന് പറഞ്ഞ ഇതായിരുന്നു. ഇത് നമുക്ക് എണ്ണമയം ഉള്ള ഇഞ്ചി ആയിരുന്നു. അതുകൊണ്ട് ഇഞ്ചിക്ക് നല്ല വിളവും ഉണ്ടായിരുന്നു, നല്ല കൃഷിയായിരുന്നു,
2: ഡിമാൻഡും
3: ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുളകിനാണെങ്കിലും ഇന്നും രാജകുമാരി മുളകിന് മറ്റുള്ള മുളകിനെ അപേക്ഷിച്ച് 5 രൂപ മുതൽ 10 രൂപ വരെ വിലയിൽ പോലും കൂടുതലുണ്ട് കൊച്ചി മാർക്കറ്റിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനും ഓയിൽ കണ്ടന്റ് കൂടുതലുണ്ട്. അതുകൊണ്ട്
2: ഈ കുരുമുളക് കൃഷി ഇപ്പോഴും വ്യാപകമായിട്ടുണ്ടോ?
3: കുരുമുളക് കൃഷിയുണ്ട്. ഏലത്തിനിടയ്ക്ക് ഇവിടെ മരത്തേക്കടയൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ കൃഷി വ്യാപകമായിട്ടുണ്ട്.
2: ഈ രാജകുമാരി വില്ലേജ് അറിയപ്പെടുന്ന തന്നെ സുഗന്ധ വ്യഞ്ജന വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് അതിനൊരു കാരണം?
3: സുഗന്ധ വ്യഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഏലവും കുരുമുളകും ആയിരുന്നു മെയിനായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് നല്ല വിളവ് കിട്ടി ജനം. ഇപ്പോൾ രാജകുമാരിയെ മേഖലയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ മേഖലയെ കഴിഞ്ഞും മികച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ് രാജകുമാരി മേഖല.
2: ഇവിടുത്തെ മണ്ണ് ഈ എല്ലാത്തരം കൃഷിക്കും അനുയോജ്യമാണെന്നാണോ പറയുന്നത്?
3: അതെ, എല്ലാ കൃഷിക്കും അനുയോജ്യമാണ്. നമുക്ക് നല്ല കാലാവസ്ഥയും വേണം, അപ്പോൾ അതുകൊണ്ട് നിരന്ന പ്രദേശമാണ്.
2: ഈ കിഴങ്ങു വിളകളൊക്കെ ഉപേക്ഷിക്കാൻ കാരണം ഈ കാട്ടുപന്നി ശല്യം അങ്ങനെയുള്ള വന്യമൃഗ ശല്യം മാത്രമാണോ, അതോ ഇതുകൊണ്ട് ലാഭം ഇല്ലാത്തതുകൊണ്ട് മാറിയതാണോ?
3: ലാഭം ഇല്ലാത്തതുകൊണ്ട് തന്നെ മാറിയതല്ല. നമ്മൾ ചെയ്യുന്ന കൃഷികൊണ്ട് നമുക്ക് വിളവ് എടുക്കാൻ സമ്മതിക്കില്ല. കാട്ടുപന്നിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 വർഷം മുമ്പ് ഞാൻ കപ്പ നട്ടിട്ട് ഒരു ചൂട് കപ്പ പോലും എനിക്ക് പറിച്ചു തിന്നാൻ പറ്റില്ല. മുഴുവൻ കാട്ടുപന്നി കുത്തി നാശമാക്കി കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് ഏതാണ്ടൊരു 20 സെന്റ് സ്ഥലത്ത് മുഴുവനും ഒറ്റ ഇതായിരിക്കും ഞാൻ കപ്പ കൃഷി ചെയ്തിട്ട്.
2: അങ്ങനെയാണ് മുഴുവൻ കർഷകരും ഈ കിഴങ്ങു വിളകളെന്നൊക്കെ പിന്നോട്ട് പോയത് അല്ലേ?
3: അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ കിഴങ്ങു വിളകളിൽ

0: നമ്മൾ പിന്നോട്ട് പോകാൻ കാരണം അത് തന്നെയാണ്.
1: ഈ ഏലം കൃഷി ഇത്രത്തോളം വ്യാപകമായിട്ട് എത്ര കാലമായി കാണും?
0: ഒരു 25-30 വർഷമായി ഏലക്കൃഷി നല്ലതുപോലെ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഒരു 15 വർഷമായിട്ടാണ് മുഴുവൻ ആളുകളും ഏലക്കൃഷിയിലേക്ക് മാറാൻ കാരണം.
1: അതിൻ്റെ ഒരു കാരണം എന്താണ്? ഈ ലാഭം മാത്രമാണോ അതോ ഈ ഏലം കൃഷി അത്രയ്ക്കും ഈ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമായതുകൊണ്ട് കൂടിയാണോ?
0: ഈ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായുള്ള സ്ഥലം അതുകൊണ്ട് ഏലക്കൃഷി നല്ലതാണ്. അതിനേക്കഞ്ഞ് ഉപരിയായിട്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്ന അത് ഈ ഞള്ളാനി എന്ന് പറഞ്ഞ ഒരു ഏലമാണ് നമ്മൾ ഈ മേഖലയിൽ മുഴുവൻ കൃഷി ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് ബൾക്ക് മൈസൂറൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഏലമാണ്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ആരും തന്നെ കൃഷി ചെയ്യുന്നില്ല.
1: ഈ ചേട്ടൻ്റെ കുട്ടിക്കാലത്ത് ഏലം കൃഷി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ?
0: അതിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഏലക്കൃഷി.
1: അന്നൊക്കെ ഏതിനും ഏലമാണ് ഇവിടെ വ്യാപകമായിട്ട് കൃഷി ഉണ്ടായിരുന്നത്?
0: അന്ന് ബൾക്ക് മൈസൂർ എന്ന് പറഞ്ഞ ഒരു ഏലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 3 വിളവെടുപ്പുകളോടെ വിളവെടുപ്പ് തീർന്നു പോകും. ഇതിപ്പോൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നനയ്ക്കുകയും അതുപോലെ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ചെയ്യുകയാണെങ്കിൽ വർഷത്തിൽ അങ്ങോട്ട് 1-2 മാസമാണ് വിളവില്ലാത്തുള്ളൂ. മറ്റുള്ള എല്ലാ മാസങ്ങളിലും നമുക്ക് വിളവ് കിട്ടും.
1: സാധാരണ ഈ ഞള്ളാണി ഏലം എപ്പോഴാണ് അതിൻ്റെ നടുന്നത്? അതിൻ്റെ നടീൽ രീതി എങ്ങനെയാണ്?
0: പുതുമഴ പെയ്ത് കഴിയുമ്പോഴും നമുക്ക് ഏലം കൃഷി ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ വേനൽ മഴ ആണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ടൊരു 1 ഏപ്രിൽ മാസത്തിൽ പുതുമഴ കിട്ടാറുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ ഏലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല മുട്ടാമഴയ്ക്ക് മുമ്പേ തന്നെ നമുക്ക് അത്യാവശ്യം ഏലം ചൂട് പിടിച്ച് കുറേ ചിമ്പുകളുടെ എണ്ണം ഒക്കെ ആവും. അത് കഴിഞ്ഞിച്ച് മുട്ടാമഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സെപ്റ്റംബർ ഒക്ടോബറിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ ചൂട് പിടിച്ച് നല്ല മെച്ചമാവാറുണ്ട്.
1: എത്ര മാസം വേണം ഇങ്ങനെ ഈ ചിമ്പ് നട്ട് ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് എത്താനായിട്ട്?
0: പുലർന്ന വളർച്ചയ്ക്ക് ഒരു 18 മാസം കൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് വിളവെടുക്കാൻ പറ്റും. കാരണം 18-ാമത്തെ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ആ സമയത്ത് ചെയ്യുന്ന പണികൾക്കുള്ള പൈസ നമുക്ക് ഈ ഏലത്തിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്.
1: വേനൽക്കാലത്ത് ഇത്തവണ ഇച്ചിരി രൂക്ഷമായിരുന്നല്ലോ, അപ്പോൾ അതിനെങ്ങനെയാണ് ഈ തരണം ചെയ്തത്?
0: വേനൽക്കാലത്ത് തരണം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചനെറ്റ് മേളിൽ വലിച്ചു കെട്ടി ആണ് വേലിന് തടയിട്ടത്. അപ്പോൾ അത് ഇത്തിരി റിസ്ക്കാണ്. എന്നാൽ പോലും അത്യാവശ്യം നനച്ച് കൂടുതൽ കൊണ്ടു നടക്കുന്നതിനേക്കഴിഞ്ഞും മെച്ചം പച്ചനെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്.
1: ഈ നനയ്ക്കാനുള്ള സൗകര്യം ഈ കൃഷിയിടത്തിലുണ്ടോ?
0: ഉണ്ട്, ആവശ്യാനുസരണം വെള്ളമുണ്ട് നമുക്ക്.
1: ഒരു തവണ നനയ്ക്കുന്ന ഈ നനകൾ തമ്മിലുള്ളൊരു ഇടവേള എത്ര സമയമാണ്? ഒരു തവണ നനച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത നന? അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു സമയം ക്രമം പാലിക്കാറുണ്ടോ?
0: നല്ല വേനലാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നനയ്ക്കണം. നന തുടങ്ങാൻ താമസിപ്പിക്കുക, ആദ്യമേ തന്നെ നനയ്ക്കാതിരിക്കുക. ഈ ചെടി മൊത്തത്തിലൊന്ന് പയ്യെ വാടി തുടങ്ങി കഴിയുമ്പോൾ അന്നേരം തുടങ്ങി നനച്ച് കഴിഞ്ഞാൽ പിന്നെ നന വിടരുത്.
1: ഇപ്പോൾ നന കഴിഞ്ഞ് ഈ ഏലച്ചെടിയെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഉള്ള മഴക്കാലമാണ്, ജൂൺ തുടങ്ങി മഴയാണല്ലോ. ഈ മഴക്കാലത്ത് ഏലം കൃഷിക്ക് എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ?
0: ഉണ്ട്. നമ്മൾ വേനൽക്കാലത്ത് കൂടുതൽ വെള്ളമൊഴിച്ച് നമ്മൾ ഒത്തിരി കൊഴിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ മഴക്കാലത്ത് അഴുകൽ എന്ന രോഗം, ഫംഗസ് രോഗം വരാറുണ്ട്. അപ്പോൾ അഴുകലിന് പിന്നെ മരുന്നടിക്കുകയൊക്കെ ചെയ്യേണ്ട, നമ്മൾ കൂടുതൽ ചെയ്യേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഏലം ഒന്ന് പോയി വാടാനുള്ളൊരു അവസരം കൊടുക്കുക. മണ്ണുണങ്ങി കുറേ കീടങ്ങൾ നശിച്ചു പോകണം. അതുകൊണ്ടാണ് ചെടി പയ്യൊന്ന് വാടിയതിന് ശേഷം മാത്രം നനച്ചു തുടങ്ങാവുള്ളൂ.
1: ഈ അഴുകൽ രോഗം ഒക്കെ അല്ലാതെ മറ്റെന്തൊക്കെ രോഗബാധകളാണ് സാധാരണ ഏലം കർഷകർക്ക് പ്രശ്നമായിട്ടുള്ളത്?
0: തണ്ടുതരപ്പിന് ഫംഗസ് രോഗങ്ങൾ, പിന്നെ കുത്തിളിപ്പുണ്ട്, പിന്നെ പൂപ്പൽ രോഗം എന്ന് പറഞ്ഞതുണ്ട്, വെള്ളീച്ച ശല്യമുണ്ട്.
1: ഇതിനെല്ലാം പ്രതിരോധിക്കാൻ ഇന്ന് വിപണിയിൽ കീടനാശിനികൾ അല്ലെങ്കിൽ രാസ വളങ്ങൾ ഉണ്ടോ?
0: ആ രാസവളങ്ങളും കീടനാശിനികളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അംഗീകൃതമായിട്ടുള്ള കീടനാശിനികൾ കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാണ്.
1: ഈ മറ്റ് കൃഷികളിലൊക്കെ നമുക്ക് ഈ ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ഏലം കൃഷിയിൽ അത് അത്ര പ്രായോഗികമല്ലെന്നാണ് പറയുന്നത്, ശരിയാണോ?
0: ഏലം കൃഷിയിൽ നമുക്ക് കീടനാശിനികളില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവ വളങ്ങളും കീടനാശിനികളും അത്രയും പ്രായോഗികമല്ല.
1: ഈ രാസവള പ്രയോഗം അല്ലെങ്കിൽ രാസ കീടനാശിനി പ്രയോഗമൊക്കെ എത്ര ദിവസങ്ങളുടെ ഇടവേളയിലാണ് ഉപയോഗിക്കാറുള്ളത്?

0: ഞാൻ രാസവളങ്ങൾ വളരെ ചുരുക്കം മാത്രമേ, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം എങ്ങാനും രാസവളം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. മറ്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയ് മാസത്തിൽ കക്ക ഏലത്തിൽ മൊത്തം
1: കുമ്മായം.
0: കുമ്മായം വിതറും. കുമ്മായം വിതറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പച്ചിലകൾ മുഴുവനും അതിലൂടെ ഈ കുമ്മായം ദ്രവിച്ച് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വളം തന്നെയാണത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിൽ ഒരു 35 ദിവസം കൂടുമ്പോഴൊക്കെയാണ് മരുന്നുകൾ അടിച്ച് ചെയ്യാറ്.
1: അപ്പോൾ അതുകൊണ്ട് ഈ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമോ?
0: നമ്മൾ മരുന്നുകളുടെ അളവ് ഇച്ചിരി കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അത്യാവശ്യം നാച്ചുറലായിട്ട് ഇപ്പോൾ കായെടുക്കുന്നതിന് ഒരു 20 ദിവസം 25 ദിവസം മുന്നേ തന്നെ നമ്മൾ കീടനാശിനികളെല്ലാം അടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അടിച്ച് നമ്മൾ ചെയ്തിരിക്കും.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: ഇതോടൊപ്പം തന്നെ ഈ ഏലത്തിൻ്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് ഈ കൃഷിഭവൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സർക്കാർ ഏജൻസികളുടെ സഹായം ലഭിക്കാറുണ്ടോ?
7: സർക്കാർ സഹായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിഭവനുണ്ട്, പക്ഷേ കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഉള്ള സഹായങ്ങളോ അവിടെ നിന്ന് വേറെ ഒന്നും തന്നെ കിട്ടാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലവട്ടം അവിടെ ഓരോ കാര്യത്തിൻ്റെ ചെല്ലുമ്പോൾ അപ്പോൾ എന്താ പറയുക, ഇന്നില്ല പിന്നെ അവിടെ എന്ന് പറഞ്ഞു, നമുക്കതുകൊണ്ട് ഇങ്ങനെ പോകാൻ പിന്നെ പറ്റില്ല. നമ്മൾ ഈ സംഭവം അറിയുന്ന പോലുമില്ല, ആരൊക്കെയോ വാങ്ങിക്കേണ്ടായിരിക്കാം, നമുക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കേണ്ടായിരിക്കാം.
6: ഇപ്പോൾ ഈ ഏലം അല്ലെങ്കിൽ കുരുമുളക് കൃഷിക്കൊക്കെ സ്പൈസസ് ബോർഡാണല്ലോ കൂടുതൽ സഹായം ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ?
7: സഹായം കിട്ടിയിട്ടുണ്ട്, 200 പ്രാവശ്യം റീപ്ലാന്റിന് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു ടാങ്ക് നിർമ്മാണത്തിന് ഉള്ള പൈസ കിട്ടിയിട്ടുണ്ട്. കുളം ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്കാണ് ഞാൻ മുടക്കിയിരിക്കുന്നത്.
6: അപ്പോൾ ഇത് ഈ ഏലം കൃഷി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിനകത്തുള്ള ചേട്ടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്താണ്? ഈ രോഗബാധയാണോ അതോ വിലയിലെ ഈ അനിശ്ചിതത്വമാണോ, എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, ഒരു ഏലം കർഷകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി?
7: ഈ രോഗബാധ തന്നെയാണ്. രോഗബാധ എന്ന് പറഞ്ഞാൽ നല്ല ഇനം മരുന്നുകളും അതുപോലെ കീടനാശിനികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോസേജ് കൂടുതലല്ല, നല്ല കമ്പനിയുടെ നല്ല കമ്പനിയുടെ സാധനങ്ങൾ നമുക്ക് കിട്ടാൻ സുലഭമായി കിട്ടിക്കഴിഞ്ഞാൽ മതി.
6: അതുപോലെ തന്നെ ഈ ഏലം കൃഷിക്ക് മണ്ണ് പരിശോധനയൊക്കെ വളരെ അത്യാവശ്യമാണെന്ന് പലരും പറയുന്നുണ്ട്, അങ്ങനെ മണ്ണ് പരിശോധിക്കാറുണ്ടോ?
7: മണ്ണ് പരിശോധിക്കാറുണ്ട്, വേനൽക്കാലത്ത് മെയ് മാസത്തിൽ മണ്ണ് പരിശോധന നടത്താറുണ്ട്.
6: അത് എവിടെയാണ് അതിൻ്റെ പരിശോധന നടത്തുന്നത്? അതിനുള്ള സംവിധാനം ഈ നാട്ടിൽ ഉണ്ടോ?
7: KVK-യിൽ, ശാന്തമ്പാറ KVK-യിൽ ആണ് മണ്ണ് പരിശോധനയുടെ ഇതൊക്കെ ചെയ്യാറ്.
6: ഈ ഇപ്പോഴത്തെ ഒരു ഏലത്തിൻ്റെ വില എങ്ങനെയാണ്? ഇത് ഈ കൃഷി ചെലവ് വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭകരമാണോ?
7: ഇപ്പോൾ ലാഭകരം തന്നെയാണ്, കാരണം നമുക്ക് മുതൽ മുടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000-1300 രൂപയൊക്കെ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുതലാവും. ഇപ്പോഴത്തെ വില വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000-2300 രൂപ വരെ കിട്ടാറുണ്ട്.
6: ഇതിൻ്റെ ഒരു സംസ്കരിക്കുന്നത് എവിടെയാണ്? ഇത് ഉണക്കിയെടുക്കുന്നതൊക്കെ നമ്മൾ സ്വന്തമായിട്ടാണോ അതോ പുറത്തു കൊടുത്താണോ ചെയ്യുന്നത്?
7: നമ്മുടെ വീടിനടുത്ത് തന്നെ ട്രയറ് ഉണ്ട്, ട്രയറ് അവിടെ നമ്മൾ കൊടുത്താണ് ഇത് ചെയ്യാറ്.
6: ഇതിനൊരു വിപണി എങ്ങനെയാണ്? നമ്മൾ കൈവിലയ്ക്ക് ചില്ലറ വ്യാപാരികൾക്ക് കൊടുക്കുകയാണോ അതോ ലേല കേന്ദ്രങ്ങളിൽ പതിയുകയാണോ പതിവ്?
7: നമ്മൾ പൈസ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കൈവിലയ്ക്ക് വിൽക്കും, അല്ലാതെ നമുക്ക് പൈസയ്ക്ക് പെട്ടെന്ന് പൈസ ആവശ്യം വന്നില്ലായെങ്കിൽ നമുക്ക് ലേല കേന്ദ്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മാർക്കറ്റിൽ കൂട്ടി കിട്ടാറുണ്ട്.
6: എത്ര കാലമായിട്ട് ഇങ്ങനെ ഈ ലേല കേന്ദ്രങ്ങളിലൊക്കെ നമ്മുടെ സാധാരണ കർഷകർ, ഇടത്തരം കർഷകർക്ക് അങ്ങനെ പതിയാൻ അവസരമുണ്ടോ?
7: ഇപ്പം അവരിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ കൊണ്ട് കൂടുതൽ പതിയിപ്പിക്കുന്നതിനൊക്കെ കൂടുതൽ കച്ചവടക്കാരുടെ കായാണ് കൂടുതൽ പതിയുന്നത്. പിന്നെ എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല, നമുക്കും പതിയാനുള്ളൊരു അവസരം തരാറുണ്ട്.
6: ഈ ചെറിയ തോതിൽ, അതായത് ഇപ്പോൾ 100 കിലോ ഏലക്കാ വിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ ലേല കേന്ദ്രങ്ങളിൽ പതിയാനുള്ള അവസരമുണ്ടോ?
7: ഈ അതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചൊറിയോ അല്ലെങ്കിൽ കുറച്ച് കായ വെളുത്തു പോയൊക്കെ കായ അത് നമ്മൾ പതിയാനായിട്ട് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അവർ പതിയിപ്പിക്കുകയില്ല. നല്ല ബോൾഡ് കായും നല്ല കായും ആണെങ്കിൽ മാത്രമാണ് അതിൽ പതിയിപ്പിക്കുന്നത്.
6: ഇങ്ങനെ ലേല കേന്ദ്രങ്ങളിൽ ഏലക്ക പതിച്ചാൽ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പണം ലഭിക്കുക, നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരിക?
7: അത് 15 ദിവസം മുതൽ 25 ദിവസം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്.
6: ഈ ഏലല്ലാതെ കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഏതിനും കുരുമുളകാണെന്ന് അറിയാമോ ഇപ്പോൾ കൃഷിയിടത്തിലുള്ളത്?
7: കരിമുണ്ടയുണ്ട്, വെള്ളമുണ്ടയുണ്ട്, അതുപോലെ പന്നിയൂർ വണ്ണമുണ്ട്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് വെള്ളാൽമുണ്ടയും കരിമുണ്ടയാണ് നല്ലത്.
6: ഈ കുരുമുളക് കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണ്?
7: അത് പൂപ്പൽ രോഗമാണ് മെയിനായിട്ട്, എൻ്റെ ചുവട്ടിലൊരു പൂപ്പൽ വരാറുണ്ട്, പിന്നെ ഇരയുടെ അടിയിൽ പൂപ്പലും വരുന്നുണ്ട്.
6: ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് മരങ്ങളുണ്ടോ?
7: മരങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇരത്തിന് മരുന്നടിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിനും കുറച്ച് മരുന്നടിച്ചു പോകും. പക്ഷെ മരത്തിലും അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് കയറി നിൽക്കുമ്പോൾ മരുന്നടിച്ചാൽ എത്തില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് കയറിയ ഇതുകൊണ്ട് ശരിക്കും കയറി നിൽക്കുന്ന കൊടി പോലും അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് ചെയ്ത് പോയാൽ പോയത്
6: തന്നെയാണ്. ഈ കുരുമുളക് തൈ നട്ട് എത്ര കാലം വേണം ഒരു വിളവെടുപ്പിലേക്ക് എത്താനായിട്ട്?
7: എത്താൻ ഒരു 3 വർഷം വരെ ചുരുങ്ങിയത് വേണ്ടി വരും.
6: അപ്പോൾ ഇപ്പോൾ ഉള്ള വിളകളിൽ ഏറ്റവും കൂടുതൽ സമയം വേണ്ടൊരു വിള എന്ന് പറയുന്നത് കുരുമുളകാണോ?
7: ആ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് കുരുമുളക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 വർഷം കഴിയാതെ നമുക്ക് വിളവ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഏലത്തിൻ്റെ അടയ്ക്കോടെ മരത്തിൽ ആണ് നമ്മൾ കുരുമുളക് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഏലമാണ് ഉദ്ദേശിക്കുന്നത്. ഏലമായിട്ട് ഉദ്ദേശിക്കുന്നു, ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് മറ്റൊരു കാർഷിക ഉൽപ്പന്നത്തിൻ്റെ ഒരു വരുമാനം കൂടെയാണിത്. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് കൃഷി നഷ്ടമല്ല.
6: ഇപ്പോഴത്തെ ഒരു വില എങ്ങനെയാണ് ഈ കുരുമുളകിന് ലഭിക്കുന്നത്? 700 രൂപയുണ്ടോ?
7: ആ 700 രൂപ വരെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ
6: അത് ലാഭകരമാണോ?
7: ഏലം വെച്ച് നോക്കുമ്പോൾ നഷ്ടമാണ്. അപ്പോൾ എന്നാലും കുരുമുളക് കൃഷി ഇപ്പോൾ 700 രൂപ കുഴപ്പമില്ല, ആവറേജ് വിലയുണ്ട്.
6: ഇതല്ലാതെ ചേട്ടൻ മുമ്പ് ഈ മത്സ്യകൃഷിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു, എന്തിനു മത്സ്യമായിരുന്നു അന്ന് കൃഷി ചെയ്തത്?
7: മത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് സിലോപ്പിയ പിന്നെ ഗ്രാസ് കാർപ്പ് അങ്ങനെയുള്ള ആണ് കൂടുതലായി ചെയ്തത്.
6: ഇങ്ങനെ എല്ലാ വിളകളും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്, ഇങ്ങനെ സമ്മിശ്ര കൃഷിയാണോ ഒരു കർഷകനെ സംബന്ധിച്ച് ലാഭകരം, അതോ ഏകവിള കൃഷി ചെയ്യുന്നതാണോ ലാഭം?
7: സമ്മിശ്ര മത്സ്യകൃഷി ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം കിട്ടും. കാരണം നമ്മൾ രാവിലെ വൈകുന്നേരം നമ്മൾ തീറ്റ കൊണ്ട് കൊടുക്കാനായിട്ട് പോയിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ മീൻ ഏതെങ്കിലും മറഞ്ഞു വരുന്ന തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒന്നിനൊന്ന് ആര് തിന്നണം എന്നുള്ള ആ ഒരു ഇതിൽ വരുമ്പോൾ ശരിക്കും നമുക്ക് ഏലകൃഷി പോലെ തന്നെ ഭയങ്കര രസമാണ്, മനസ്സിന് സന്തോഷം കിട്ടും.
6: ഈ മത്സ്യം ഈ ഗിഫ്റ്റ് തിലോപ്പി മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും ഇനങ്ങൾ? ഈ ഗ്രാസ് ക്രാപ്പ്
7: കാർപ്പല്ലേ,
6: ഇതിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉള്ളത്?
7: അത് ഗിഫ്റ്റ് സിലോപ്പിയാണ്. ഗിഫ്റ്റ് സിലോപ്പിയ ആണെങ്കിൽ പെട്ടെന്ന് വളരും, നമുക്ക് പിടിച്ച് ഭക്ഷണയോഗ്യമാണ്. മറ്റേതൊക്കെ എന്നുണ്ടെങ്കിൽ 2 വർഷമെങ്കിലും കഴിയും.
6: ഗിഫ്റ്റ് തിലോപ്പിക്ക് എത്ര മാസം വേണം ഇതിൻ്റെ ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് എത്താനായിട്ട്?
7: നമ്മൾ നല്ല തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ 8-9 മാസം കൊണ്ട് നമ്മൾ ഗിഫ്റ്റ് സിലോപ്പിയ വളർന്നെത്തിക്കോളും.
6: ഇതിൻ്റെ ഒരു വിപണി ഇവിടെ തന്നെ ഉണ്ടോ? അതായത് വിറ്റഴിക്കാൻ ആ സമയത്തൊരു പ്രശ്നം ഉണ്ടാവാറുണ്ടോ?
7: ഒത്തിരി വിറ്റഴിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഈ പറഞ്ഞ കണക്കെന്നല്ല, നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇടയ്ക്ക് പിടിച്ച് കൊടുക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഒരു മാർക്കറ്റില്ല.
6: അതെന്താണ് അതിൻ്റെ കാരണം? കാരണം ഇടുക്കിയിൽ അങ്ങനെ ഈ കടൽ മത്സ്യങ്ങളൊന്നും അത്ര സുലഭമല്ല, എന്നിട്ടും ഈ വളർത്തു മത്സ്യങ്ങൾക്ക് ഇങ്ങനെ വിപണി ഇല്ലാത്തതിൻ്റെ കാരണം അന്വേഷിച്ചിട്ടുണ്ടോ എന്താണെന്നൊരു?
7: അത് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഇതിൽ

0: കിലോയ്ക്ക് 150 രൂപയ്ക്കാണ് ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റത്.
1: വിപണിയിൽ എത്തുമ്പോൾ അതിൻ്റെ വില വീണ്ടും കൂടും തോന്നുന്നു അല്ലേ?
0: 150 രൂപ 200 രൂപ ഒക്കെ ഇപ്പോൾ കിട്ടാനുണ്ട്.
1: ഇപ്പോഴും ഈ മത്സ്യകൃഷി തുടരുന്നുണ്ടോ?
0: മത്സ്യകൃഷി കാര്യമായി ഇല്ല, എൻ്റെ സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ.
1: ഈ മത്സ്യകൃഷി നടത്തുന്നത് സ്വാഭാവികമായിട്ട് കുളത്തിലാണോ അതോ നമ്മുടെ പടുതാക്കുളം അങ്ങനെയുള്ള രീതിയാണോ ഉപയോഗിക്കുന്നത്?
0: സ്വാഭാവികമായിട്ടുള്ള കുളത്തിലാണ്.
1: അതുകൊണ്ട് വെള്ളം മാറേണ്ട ആവശ്യമൊന്നുമില്ല.
0: ആ, വെള്ളം മാറേണ്ട ആവശ്യമൊന്നുമില്ല.
1: ഇതിൻ്റെ ഒരു ചെലവ് എങ്ങനെയാണ്? ഇതിൻ്റെ മറ്റ് കൃഷികളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു കൃഷിച്ചെലവ് കൂടുതലാണോ ഈ മത്സ്യത്തീറ്റയൊക്കെ വാങ്ങുന്നതിൽ?
0: മത്സ്യത്തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നമുക്ക് അങ്ങനെ ഒരു ആനുകൂല്യങ്ങളും നമുക്ക് ഇന്ന് വരെ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മത്സ്യകൃഷി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ് എന്നെ സംബന്ധിച്ച്.
1: അതോടൊപ്പം തന്നെ മുൻപ് കന്നുകാലിയൊക്കെ കൃഷി ചെയ്തിരുന്നൊരു ആളാണ്.
0: കന്നുകാലി കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഇവരോടൊക്കെ കഴിഞ്ഞാൽ പശുവിനെയൊക്കെ വളർക്കാൻ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് മാത്രം നിർത്തി കളഞ്ഞതാണത്.
1: എത്ര നാൾ മുമ്പാണ് ഈ കന്നുകാലി രംഗത്ത് കൃഷി രംഗത്തു നിന്ന് മാറിയത്?
0: ഒരു 20 വർഷത്തിൻ്റെ അടുത്തായി.
1: അതിനു മുമ്പ് വ്യാവസായിക അടിസ്ഥാനത്തിലായിരുന്നു അതോ വീട്ടാവശ്യത്തിന് മാത്രമാണോ?
0: വീട്ടാവശ്യത്തിനല്ല, 6-7 പശുക്കളെ നമ്മൾ വളർത്തി. അതിൻ്റെ അന്ന് പറഞ്ഞാൽ ഇത്രയും കറവയുള്ള പശുക്കളായിരുന്നില്ല, നാടൻ പശുക്കളായിരുന്നു. നല്ല ഗുണനിലവാരമുള്ള പാലായിരുന്നു.
1: ഇപ്പോൾ അതിനൊരു ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടോ ഈ കന്നുകാലി കൃഷിയൊക്കെ ഉപേക്ഷിച്ചതിൽ?
0: ഉണ്ട് നഷ്ടപ്പെടുന്ന. അതും നമുക്കൊരു നേരം പോക്ക് അല്ലെങ്കിൽ നമുക്ക് നല്ല സാധനം ഉപയോഗിക്കാമായിരുന്നു.
1: നല്ല പാല്,
0: നല്ല പാല്,
1: നല്ല മോരും തൈരും,
0: തൈരുമൊക്കെ.
1: അന്ന് ഈ പുറത്ത് പാല് വിൽപ്പന ഉണ്ടായിരുന്നോ?
0: ഉണ്ടായിരുന്നു. നമ്മളന്ന് ഇവിടെ മിൽമ വരുന്നതിന് മുമ്പും നമ്മൾ പശുവിന് പാല് കൊടുത്തോണ്ടിരുന്ന ഹോട്ടലുകളുടെ പാല് കൊടുത്തോണ്ടിരുന്നതാണ്.
1: ഇപ്പോൾ പുതിയതായിട്ട് പുതിയ തലമുറയിൽ ഒരുപാട് യുവാക്കൾ ഈ കാർഷിക രംഗത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്താണ് ചേട്ടനൊരു ഒരുപാട് അനുഭവമുള്ളൊരു കർഷകൻ എന്ന നിലയിൽ ഇപ്പോൾ വ്യാപാര രംഗത്തും പ്രവർത്തിക്കുന്ന ആളാണ്, അവരോടുള്ളൊരു ഉപദേശം എന്താണ്?
0: അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാർഷിക രംഗത്തേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഈ ആളുകൾ വിദ്യാഭ്യാസമുള്ള പിള്ളേരുണ്ടെങ്കിലും അവർക്കൊന്നിനും ജോലിയോ അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര നാൾ ഇവരിങ്ങനെ ഒരു പണി ചെയ്യാതെ ഇങ്ങനെ നിൽക്കും, കാർന്നവന്മാരുടെ എത്ര നാൾ പൈസ മേടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കൃഷിയിലേക്ക് തിരിയുന്നതായിരിക്കാം. എന്തായാലും അവർ കൃഷിയിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ നാടിന് ഏറ്റവും നല്ലത് കൃഷി ചെയ്ത് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്.
1: ഇപ്പോൾ 30 വർഷമായിട്ട് വ്യാപാര രംഗത്തുണ്ട്, 40 വർഷമായിട്ട് കാർഷിക രംഗത്തുണ്ട്. ചേട്ടൻ ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന ഒരു മേഖല ഏതാണ്?
0: അതെപ്പോഴും മനസ്സമാധാനം കൃഷിയിൽ തന്നെയാണ്. നമുക്ക് കൃഷിയിലേക്കാണെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിളവ് ഉള്ള സമയത്തും അല്ലാത്ത സമയത്തും നല്ലതുപോലെ കൃഷി അതായത് നിന്ന് കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം കൃഷി തന്നെയാണ്. ബിസിനസ് നല്ല വ്യാപാര രംഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നമുക്ക് തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്? അവരൊക്കെ ഈ കാർഷിക മേഖലയിൽ ചേട്ടനോടൊപ്പം ഉണ്ടോ?
0: ആ, വീട്ടിൽ അപ്പനും അമ്മയും മരിച്ചിട്ട് 5 വർഷമായി. അതുവരെ അവരായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങിക്കൊണ്ടിരുന്നത്, ഞങ്ങൾ ഉപദേശിച്ചും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഭാര്യ, 2 മക്കൾ.
1: അവരെല്ലാം കാർഷിക രംഗത്തുണ്ടല്ലേ?
0: ആ, അവർ നമ്മളെ സഹായിക്കാനുണ്ട്.
1: കിസാൻവാണി ശ്രോതാക്കളുമായി തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ചേട്ടൻ്റെ കാർഷിക സബരിക്കും വ്യാപാര രംഗത്തെ മികവിനും എല്ലാവിധ ആശംസകളും നേരുന്നു.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
2: രാജകുമാരിയിലെ കർഷകനും വ്യാപാരിയുമായ ശ്രീ ജെയിംസ് കുരിശിങ്കിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്.

0: ഭാരത സർക്കാർ.
1: എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
2: കിസാൻവാണി സമാപിക്കുന്നു.

മൂന്നാർ മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളിൽ ലൈബ്രറിയൻ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച മെയ് 30 രാവിലെ 11 മൂന്നാർ MRSൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6238599669 എന്ന നമ്പറിൽ വിളിക്കുകയോ government@mrs3@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. അസാപ്പ് കേരളയുടെ തിരുവല്ല കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇലക്ട്രിക് വാഹന സർവീസിംഗ് സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ OBC വിഭാഗത്തിൽപ്പെട്ട 2.5 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് അവസരം നൽകുക. അപേക്ഷകർ 18-40 മധ്യപ്രായമുള്ളവരായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 31. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9495999688. അസാപ്പ് കേരളയുടെ കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്കായി ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് ഫിനാൻഷ്യൽ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-40 മധ്യപ്രായമുള്ളവർക്കാണ് അവസരം. 6 ദൈർഘ്യമുള്ള കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ലഭിക്കും. അഡ്മിഷൻ എടുക്കുന്നതിനുള്ള അവസാന തീയതി May 31. കൂടുതൽ വിവരങ്ങൾക്ക് 9495999688 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജിലേക്ക് 1 വർഷ കാലയളവിലേക്ക് നിയമിക്കുന്നതിനായി ബോണ്ടഡ് ലെക്ചറർമാരുടെ 12 ഒഴിവുകളിലേക്ക് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. യോഗ്യത സർക്കാർ അംഗീകൃത സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും വിജയകരമായി MSc നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയിരിക്കണം. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈസ് രജിസ്ട്രേഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ 1 പകർപ്പ്, പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ ആയുധ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി June 9 രാവിലെ 10:30 ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജ് കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ്, കണക്ക്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തുന്നു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായി May 30 രാവിലെ 10 സ്കൂളിൽ എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04868239204 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇമെയിൽ വിലാസം gvhsnsdkim@gmail.com. ഇടുക്കി താലൂക്ക് വികസന സമിതിയുടെ യോഗം June 6 ഇടുക്കി താലൂക്ക് ഓഫീസിൽ തഹസിൽദാരുടെ ചേംബറിൽ രാവിലെ 11 നടക്കും. ഇടുക്കി താലൂക്ക് വികസന സമിതിയുടെ എല്ലാ അംഗങ്ങളും വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് തഹസിൽദാർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04862235361 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോട്ടയം സർക്കാർ ഒളശ അന്ധവിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 2026-27 അധ്യയന വർഷം 1 മുതൽ 10 ക്ലാസ്സുകളിലേക്ക് June 30 പ്രവേശനം ലഭിക്കും. 5 മുതൽ 10 പ്രായമുള്ളവർക്ക് 1 ക്ലാസ്സിലേക്കും സാധാരണ സ്കൂളുകളിൽ നിന്നും കാഴ്ച പരിമിതരായ കുട്ടികൾക്ക് TCയുടെ അടിസ്ഥാനത്തിൽ അതത് ക്ലാസ്സുകളിലേക്കും പ്രവേശനം നൽകും. പഠനം, ഭക്ഷണം, വൈദ്യസഹായം, യൂണിഫോം എന്നിവ തികച്ചും സൗജന്യമാണ്. സാധാരണ സിലബസിന് പുറമെ സംഗീതം, ഉപകരണ സംഗീതം, പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടർ, ബ്രെയിൽ, കൈത്തൊഴിൽ, മൊബിലിറ്റി ആൻഡ് ഓറിയൻറ്റേഷൻ, ഡെയിലി ലിവിംഗ് സ്കിൽസ് തുടങ്ങിയവയിൽ പരിശീലനം നൽകും. താല്പര്യം

0: ഉള്ള രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന വിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഹെഡ് മാസ്റ്റർ സർക്കാർ അന്ധവിദ്യാലയം ഒളശ കോട്ടയം 686014. ഫോൺ നമ്പർ 9544411839. അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മെയ് 30 ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 മണിക്ക് ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തേണ്ടതാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1-ാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും, സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദമെന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
2: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world.
1: പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും, ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണന

0: ചട്ടക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു.
1: കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്ടുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ട്.
0: 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരികക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: യോഗ ഹമാരെ ദേശ് കേ സംസ്കൃതി ഭീ ഹൈ, ഹമാരി ജീവൻ ശൈലി ഭീ ഹൈ. ആജ് സേ സദിയോ പെഹലെ യോഗ ഭാരത് സേ നിക്കൽ കേ സാരേ ദുനിയാ മേ ഗയാ ഹൈ. ഫിർ സേ യോഗാസന കി ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കർക്കേ ഉസ്കോ പുനഃ ഭാരത് മേ ഏക് ബഡാ കാര്യക്രമ കേ രൂപ മേ ആയോജിത് കരേംഗേ. ഭാരത് മേ കോമൺവെൽത്ത് കാ ജബ് ആയോജൻ കരാ ജായേഗാ തബ് ഉസ്മേ സ്വദേശീ ഗെയിംസ് യാ തോ ഭാരതീയ സ്പോർട്സ് കേ രൂപ മേ യോഗാസന കോ ഭീ സ്ഥാൻ ദിയാ ജായേഗാ.
0: ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജസ്ഥാനിലെ ബീക്കാനീർ സാഞ്ചു പോസ്റ്റിൽ BSFന്റെ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കാക്കുന്നതിനൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ BSFന് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ പുതുതായി നിർമ്മിച്ച 14 വനിതാ ബാരക്കുകളുടെ വെർച്വൽ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ആവശ്യകത മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. 1-ാം ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ

0: നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ രണ്ടാം റൗണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം രണ്ടാം റൗണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1st ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM.

0: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് അങ്കണത്തിൽ പാപ്പിക്കുട്ടി അമ്മ, മായ, അനൂപ് എന്നിവർ അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. ആദ്യം പാപ്പിക്കുട്ടിയമ്മ അവതരിപ്പിച്ച കവിതകൾ.
2: മോചനം. എന്നാണിതിനൊരു മോചനം കിട്ടുക? എപ്പോഴാണ് ജന്മമുൾ ഭീതി മാറുക? എന്നാണിതിനൊരു മോചനം കിട്ടുക? എപ്പോഴാണ് ജന്മമുൾ ഭീതി മാറുക? കന്നിൻ്റെ കണ്ടത്തിൽ കാലൻ വരുന്നതും അന്ത്യകാലത്തെന്നുറച്ചു സന്തോഷിച്ചു. കന്നിൻ്റെ കണ്ടത്തിൽ കാലൻ വരുന്നതും അന്ത്യകാലത്തെന്നുറച്ചു സന്തോഷിച്ചു. വീടരയ്ക്കുള്ളിൽ ശയിക്കുന്ന നേരവും വാളാൽ ഘനിക്കുന്ന തസ്കര ഭീതിയിൽ വീടരയ്ക്കുള്ളിൽ

തസ്കരവീരരിൽ ചെങ്കോൽ കിരീടവും രാജാവുമില്ലാതെ ശ്രേഷ്ഠമായുള്ളവ തസ്കരവീരരിൽ അന്ത്യകാലം വന്നടുത്തു മുക്തിക്കായി ചെന്താമരാക്ഷനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ അന്ത്യകാലം വന്നടുത്തു മുക്തിക്കായി ചെന്താമരാക്ഷനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ ഇല്ലിവിടെ ഇടം തസ്കരമുഷ്കര കൊള്ളസംഘങ്ങളതൊക്കെ അടക്കിനാൻ ഇല്ലിവിടെ ഇടം തസ്കരമുഷ്കര കൊള്ളസംഘങ്ങളതൊക്കെ അടക്കിനാൻ എന്നാണിതിനൊരു മോചനം കിട്ടുക എപ്പോഴാണ് ഈ ജന്മമുൾഭീതി മാറുക എന്നാണിതിനൊരു മോചനം കിട്ടുക എപ്പോഴാണ് ഈ ജന്മമുൾഭീതി മാറുക ഉത്കൃഷ്ടം ധർമ്മം വിഴയ്ക്കാത്ത മർത്യന്റെ കർമ്മമാണ് ഉത്കൃഷ്ടം അന്നം കഴിക്കാത്ത ഉദരത്തെ

ഈശ്വരേരും അല്ലലിൽ കൈകോർത്തുയർത്താൻ ചെല്ലുവോർ ഈശ്വരേരും ഏവരെയും സ്നേഹിക്കാൻ ഉള്ളുള്ളോർ ധന്യരാം ഉത്കൃഷ്ടർ ഏവരെയും സ്നേഹിക്കാൻ ഉള്ളുള്ളോർ ധന്യരാം ഉത്കൃഷ്ടർ എൻ്റെ അമ്മ മലയാളമാണെൻ്റെ അമ്മ മധുരം ചൊരിയുന്നു എന്നിൽ മലയാളമാണെൻ്റെ അമ്മ മധുരം ചൊരിയുന്നു എന്നിൽ അറിവിൻ്റെ ചെങ്കോലു തന്ന് നൽസുഖമെന്നിൽ വളർത്തി അറിവിൻ്റെ ചെങ്കോലു തന്ന് നൽസുഖമെന്നിൽ വളർത്തി അരികിൽ വരുന്നുണ്ടേ എന്നും അരുമക്കിടാവൾ തലോട

നിന്നും അരുമക്കിടാവായി തലോടാൻ അകൃതങ്ങൾ നീക്കി നടത്താൻ അരുളപ്പാടെന്നും ചൊരിയും അകൃതങ്ങൾ നീക്കി നടത്താൻ അരുളപ്പാടെന്നും ചൊരിയും മനം അഴിഞ്ഞെന്നെ പുണർന്ന്

നോക്കി അറുതാത്തതൊക്കെ വിലക്കി, അതിസ്നേഹമോടെന്നെ നോക്കി അറുതാത്തതൊക്കെ വിലക്കി. അഭയം തരുവാനടുത്ത് ഇരുകൈകളാൽ വാരിമുത്തി, അഭയം തരുവാനടുത്ത് ഇരുകൈകളാൽ വാരിമുത്തി. സ്നേഹം ഒരൗഷധി നൽകി സേവന കരളായി മാറ്റി, സ്നേഹം ഒരൗഷധി നൽകി സേവന കരളായി മാറ്റി. ശൗര്യത്തെയൊക്കെയടർത്തി ക്ഷമയെന്ന നൽബുദ്ധി തന്നു, ശൗര്യത്തെയൊക്കെയടർത്തി ക്ഷമയെന്ന നൽബുദ്ധി തന്നു. അലിയും മധുരച്ചിരിയിൽ ഒരു കൈ കൊടുക്കാൻ പഠിച്ചു, അലിയും മധുരച്ചിരിയിൽ ഒരു കൈ കൊടുക്കാൻ പഠിച്ചു. ഉദരമെരിഞ്ഞോരെ നോക്കാൻ ഒരു പാഠമെന്നിലൊഴുക്കി, ഉദരമെരിഞ്ഞോരെ നോക്കാൻ ഒരു പാഠമെന്നിലൊഴുക്കി, ഒരു പാഠമെന്നിലൊഴുക്കി, ഒരു പാഠമെന്നിലൊഴുക്കി. അമ്മയുടെ വ്യസനം. പാരതിൽ നിന്ന് മെല്ലെ നടന്നപ്പോൾ എൻ്റെ അമ്മ വ്യസനിച്ചു ചൊല്ലിനാൾ, പാരതിൽ നിന്ന് മെല്ലെ നടന്നപ്പോൾ എൻ്റെ അമ്മ വ്യസനിച്ചു ചൊല്ലിനാൾ. മക്കളെ നിനക്കേറുന്നരിഷ്ടത തൻ വിധിയെ

ഇന്നെത്രേ പ്രളയം നിറയുന്നു, വർഷമേറെയങ്ങെത്തി എന്നകിലും നെഞ്ചകം മാഴ്കി വാടിത്തളരുന്നു, വർഷമേറെ

വെന്തത്തിന്മൂലം കുറഞ്ഞിട്ടു എന്റെ എന്നെ വെറുക്കുന്നു സ്വന്തങ്ങൾ രക്തബന്ധത്തിന്മൂലം കുറഞ്ഞിട്ടു ഒക്കവേ സ്വപ്നം പോലെ കരുതിലും എന്റെ തേങ്ങയിലടങ്ങാത്തതെന്തയ്യോ ഒക്കവേ സ്വപ്നം പോലെ കരുതിലും എന്റെ തേങ്ങയിലടങ്ങാത്തതെന്തയ്യോ വേപതൂകാത്രിയായി ജീവിക്കുവാൻ ഈശൻ തന്ന പ്രസാദമെന്നോർത്തിടാം വേപതൂകാത്രിയായി ജീവിക്കുവാൻ ഈശൻ തന്ന പ്രസാദമെന്നോർത്തിടാം.

ഭരിക്കാതെ ദേവതൃപ്പാതെ ചേർക്കുവാൻ എന്നോർക്കാം. നിന്റെ ചേവടി മെത്തയായി നൽകണേ, അല്ലൽ നീക്കി അതിലുറക്കണമേ. നിന്റെ ചേവടി മെത്തയായി നൽകണേ, അല്ലൽ നീക്കി അതിലുറക്കണമേ. ഞാനറിയാതെ ചെയ്ത അപരാധങ്ങൾ ഒക്കെ നീക്കി നീ കൈവല്യമേകണേ. ഞാനറിയാതെ ചെയ്ത അപരാധങ്ങൾ ഒക്കെ നീക്കി നീ കൈവല്യമേകണേ, ഒക്കെ നീക്കി നീ കൈവല്യമേകണേ, ഒക്കെ നീക്കി നീ കൈവല്യമേകണേ. കിനാവിലെ കാഴ്ച. കണ്ണന

ചെയ്യുവ എൻ മനമന്നു തുടിച്ചു. തെറ്റെന്ന് ചെന്നെടുത്താലിംഗനം ചെയ്യുവ എൻ മനമന്നു തുടിച്ചു. വാരിയണയ്ക്കുവാൻ പാണികൾ നീട്ടവേ മായ

ഇല്ലാതെ തെല്ലുയത പൂണ്ടു നിന്നു. വർത്തിച്ച ഭക്തിയിൽ നന്നായി കരങ്കൂപ്പി എൻ കൺപരേതി നടന്നു. വർത്തിച്ച ഭക്തിയിൽ നന്നായി കരങ്കൂപ്പി എൻ കൺപരേതി നടന്നു. കനിയാത്ത ഹേതാലകമേ വിതുമ്പി ത്രുടിയിൽ മറവീന്നെഴുന്നു. കനിയാത്ത ഹേതാലകമേ വിതുമ്പി ത്രുടിയിൽ മറവീന്നെഴുന്നു. മിഴിയാലെ വാരി അകത്താക്കി വച്ച ഓർമ്മ കൊട ഞാൻ തുറന്നു. മിഴിയാലെ വാരി അകത്താക്കി വച്ച ഓർമ്മ കൊട ഞാൻ തുറന്നു.

മുഴുകി എൻ്റെ ഇച്ഛ തീർക്കുവാൻ വീണ്ടും വരുമെന്ന ആശ്വാസമോടെ വസിപ്പൂ. എൻ്റെ ഇച്ഛ തീർക്കുവാൻ വീണ്ടും വരുമെന്ന ആശ്വാസമോടെ വസിപ്പൂ, ആശ്വാസമോടെ വസിപ്പൂ, ആശ്വാസമോടെ വസിപ്പൂ. ആഴിദേവിയുടെ മോഹഭംഗം. മോഹനർത്തകിയുടെ താളങ്ങൾ വിഴച്ചപ്പോൾ മോഹഭംഗത്തിൽ നേത്രേയമർഷത്തിരി കത്തി. മോഹനർത്തകിയുടെ താളങ്ങൾ പിഴച്ചപ്പോൾ മോഹഭംഗത്തിൽ നേത്രേയമർഷത്തിരി കത്തി. പ്രേമസിന്ദൂരപ്പൂക്കൾ വാരിപ്പിടിച്ചുകൊണ്ട് പാതിലേക്കെഴുന്നള്ളി ഇതെന്തിനായർക്കദേവ. പ്രേമസിന്ദൂരപ്പൂക്കൾ വാരിപ്പിടിച്ചുകൊണ്ട് പാതിലേക്കെഴുന്നള്ളി ഇതെന്തിനായർക്കദേവ. നിന്നയനങ്ങൾ കൊണ്ട് എന്തിനായി ഒഴിഞ്ഞെന്നെ എൻ മനച്ചന്ദനച്ച് പടർത്തി പൊടിക്കാനോ. നിന്നയനങ്ങൾ കൊണ്ട് എന്തിനായി ഒഴിഞ്ഞെന്നെ എൻ മനച്ചന്ദനച്ച് പടർത്തി പൊടിക്കാനോ. എന്നകെ പൂത്തു നിന്ന് ചന്ദനപ്പൂ ഓരോന്നായി അടർന്നു വീഴുന്നു.

0: അല്ലയോ ദേവ, ഇപ്രജകളെയെല്ലാം പാലനം ചെയ്തിടുവാൻ ഒഴിയിൽ പിറന്നെത്തേയാഴകന്നെയാണു ഞാൻ. ഇപ്രജകളെയെല്ലാം പാലനം ചെയ്തിടുവാൻ ഒഴിയിൽ പിറന്നെത്തേയാഴികന്യാണു ഞാൻ. ധർമ്മകർമ്മങ്ങൾ മറന്നങ്ങയെ ആരാധിച്ച് ടെന്തേ എന്നിൽ പ്രസാദം ചൊരിയാത്തതു ദേവ. ധർമ്മകർമ്മങ്ങൾ മറന്നങ്ങയെ ആരാധിച്ചിട്ടെന്തേ എന്നിൽ പ്രസാദം ചൊരിയാത്തതു ദേവ. എന്തിനായി മോഹവല നിർമ്മിച്ചിതെന്നെ കൊണ്ട് കുന്തിദേവിയാകുവാനില്ലെനിക്കിഷ്ടം ദേവ. എന്തിനായി മോഹവല നിർമ്മിച്ചിതെന്നെ കൊണ്ട് കുന്തിദേവിയാകുവാനില്ലെനിക്കിഷ്ടം ദേവ. പ്രേമഭാജനം നീട്ടിട്ടെന്തിനായി പിൻവലിച്ചു എൻ പ്രേമഭാരവശം അറിയുന്നില്ല എന്നുണ്ടോ? പ്രേമഭാജനം നീട്ടിട്ടെന്തിനായി പിൻവലിച്ചു എൻ പ്രേമഭാരവശം അറിയുന്നില്ല എന്നുണ്ടോ? ഇന്നു നീ ദാർഢ്യത്തോടെ എന്നെ ഭാര്യ വലിച്ച് മന്ദമാരുതനായി നൽകാൻ തുനിഞ്ഞതെന്തേ? ഇന്ന് നീ ദാർഢ്യത്തോടെ എന്നെ വാരി വലിച്ച് മന്ദമാരുതനായി നൽകാൻ തുനിഞ്ഞതെന്തേ? നീ തന്ന പ്രേമപുഷ്പം വാങ്ങി ഞാൻ മാറിൽ ചേർത്ത് മാനസെ പ്രതിഷ്ഠിച്ചു നിന്നതു കണ്ടില്ലയോ? നീ തന്ന പ്രേമപുഷ്പം വാങ്ങി ഞാൻ മാറിൽ ചേർത്ത് മാനസെ പ്രതിഷ്ഠിച്ചു നിന്നതു കണ്ടില്ലയോ? ആ മുഹൂർത്തത്തിൽ മിഴി പൂട്ടിയതെന്തേ നീയും? ഞാനൊരു പരിഹാസ പാത്രമായല്ലോ ദേവ. ആ മുഹൂർത്തത്തിൽ മിഴി പൂട്ടിയതെന്തേ നീയും? ഞാനൊരു പരിഹാസ പാത്രമായല്ലോ ദേവ. മോഹഭംഗം വരുത്തിതോർത്തതി കോപത്തോടെ മാനസം തകർന്നിടി മിന്നലൊന്നുണ്ടായി വന്നു. മോഹഭംഗം വരുത്തിതോർത്തതി കോപത്തോടെ മാനസം തകർന്നിടി മിന്നലൊന്നുണ്ടായി വന്നു. കാലുഷ്യവദനത്താ രുദ്രദേവിയായി നിന്ന നേരത്തു കാണായി വന്നു വൻ സുനാമിയാഴിയിൽ. കാലുഷ്യവദനത്താൽ രുദ്രദേവിയായി നിന്ന നേരത്തു കാണായി വന്നു വൻ സുനാമിയാഴിയിൽ. നേരത്തു കാണായി വന്നു വൻ സുനാമിയാഴിയിൽ.
1: പാപ്പിക്കുട്ടിയമ്മ അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ.

പട്ടു പുതപ്പിച്ചു ചെമ്മാനം വൈരക്കൽ മോതിരമിട്ടു തന്നു. കാറ്റും മവച്ചു താരാട്ടിയുറക്കിയ പുലരികൾ വന്നു വിളിച്ചുണർത്തി. സന്ധ്യ നില

കരത്തിൽ നീയാരും കാണാതൊളിപ്പിച്ച മധുവുണ്ണാൻ മണ്ടൊന്നു വന്നതുണ്ടോ? ശലഭങ്ങൾ പാറിപ്പറക്കുന്നുവോ ചുറ്റും കൊതിയോടെ അരികത്തണഞ്ഞിടാനായി കാലങ്ങളോളം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ ഏറ്റവും അടുത്ത അയൽ രാജ്യങ്ങളിലൊന്നായ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി, റാപ്പ് സംഗീതജ്ഞനും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രത്തലവൻ എന്ന ഖ്യാതി നേടിയ ആളുമാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ത്? ബാലേന്ദ്ര ഷാ അഥവാ ബാലൻ ഷാ എന്നറിയപ്പെടുന്ന അദ്ദേഹം 36-ാമത്തെ വയസ്സിലാണ് നേപ്പാളി പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 ജൻസി പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബാലേൻ ഷാ 2026 മാർച്ച് 27 പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്.
1: വാണി, തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. സാഹിത്യരംഗം.

0: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ, കാവാലം ബാലചന്ദ്രൻ, രാജൻ കൈലാസ് എന്നിവർ എഴുതി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യരംഗത്തിൽ ആദ്യം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, ഗുണ്ടാചരിതം.
1: കഥയല്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ ജീവിതമാണോന്നും, ജീവിതമാണോന്ന് ചോദിച്ചാൽ ജീവിതമില്ലാത്തടത്ത് കഥയുണ്ടാവുമോ എന്നും മറു ചോദ്യം വരും. അതുകൊണ്ട് കഥയും ജീവിതവും രണ്ടല്ലാത്തടം എന്ന് തന്നെ പറയണം. ഇനി കഥാപാത്രങ്ങളുടെ പേരുകൾ. പലയിടത്തും പേരുകൾ ഉപയോഗിച്ചുകൂടെന്നാണ്, പകരം വിശേഷണങ്ങളോ സർവനാമങ്ങളോ ഉപയോഗിച്ചുകൊള്ളണം. അവൻ, അവൾ, ഇര, ഗുണ്ട എന്നിങ്ങനെ. ഇനി അഥവാ ഒരു പേര് വേണമെങ്കിൽ തന്നെ യഥാർത്ഥ പേര് ഉപയോഗിച്ചുകൂടാ. ഒരു ഗുണ്ടയെക്കുറിച്ച് കഥ പറയുന്നതിന് മുമ്പ് കഥാപാത്രമായി നിന്ന് ഇത്രയുമൊക്കെ ആമുഖമായി ചിന്തിച്ചു സുജ. എങ്കിലും ഗുണ്ടകളെ ഇപ്പോഴും പേടിയാണ് സുജയ്ക്ക്. പണ്ടും അതെ, അടുത്തു പരിചയമുള്ള ഒരാളുടെ ഗുണ്ടാ പരിണാമം കണ്ടിട്ട് പോലും അതിനൊരു മാറ്റവുമില്ല എന്നതാണ് നേര്. ഈ പ്രസ്തുത ഗുണ്ട അവൾക്ക് ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഗുണ്ട എന്ന പദം പോലും പേടിപ്പെടുത്തുന്നതാണ്. എടി സുജയ്, നമ്മുടെ കോമളൻ മരിച്ചു, പെട്ടെന്നൊരു വയ്യായിക വന്നതാ, അത്ര തന്നെ. മറുവശത്ത് കോൾ കട്ടായിട്ടും ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം കൂടി അവൾ അങ്ങനെ തന്നെ നിന്നു. കേട്ട വാർത്തയിൽ കുറച്ച് ചെവിയിൽ തങ്ങിയതിന്റെ ബാക്കി പുറത്തേക്ക് കൂടി തെറിച്ചു വീണ് കിടന്നു. അടക്കം ഇന്ന് ഉച്ച കഴിഞ്ഞു തന്നെ കാണും, ആരെ കാത്തു വയ്ക്കാനാ? നീ വരുന്നില്ലേ എന്നമ്മ ചോദിച്ചില്ല. എങ്കിലും അങ്ങനെ മറുപടി പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം മനസ്സിലെങ്കിലും ചോദിച്ചിരിക്കണം. 40 വയസ്സ് മരിക്കാനുള്ള പ്രായമാണോ, അല്ലെങ്കിൽ മരണത്തിന് ഏതാണ് പ്രായമല്ലേ? 8-9 മാസത്തിന്റെ മൂപ്പുണ്ടാവും അവന്, അതോ 1 വയസ്സോ? സുജിക്ക് കഷ്ടിച്ച് പിടിച്ചെഴുന്നേക്കാൾ പ്രായമായപ്പോൾ അവൻ നല്ല പോലെ ഓടി നടക്കുമായിരുന്നു അത്രേ. അമ്മ അവൾക്ക് ചോറ് വാരി കൊടുക്കുമ്പോൾ അവന്റെ വായിലേക്കും വച്ചു കൊടുക്കും. 2-3 വായ ഉണ്ട് കഴിയുമ്പോൾ പാത്രത്തിൽ ചോറിട്ട് ഇങ്ങി തന്നേക്കാൻ പറഞ്ഞ് അവൻ പാത്രം കയ്യിൽ വാങ്ങിക്കും. അവന്റെ അമ്മ കറ്റം മെതിക്കാനും മറ്റും പോകുമ്പോൾ അവനെ സുജിയുടെ വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് പോകുന്നതാണ്. ഒരു കൈകൊണ്ട് അരയിൽ നിന്ന് ഊർന്നു പോകുന്ന വള്ളിനിക്കർ പിടിച്ചു കയറ്റി, മറു കൈകൊണ്ട് ഒലിക്കുന്ന മൂക്കും തുടച്ച് നടക്കുന്ന ഒരു ചെക്കൻ. 7-8 മക്കളിൽ ഇളയവനാണ്. കൃത്യമായ ഇടവേളകളിൽ മക്കളെ സൃഷ്ടിക്കുക എന്ന ധർമ്മം അണുവിട തെറ്റാതെ നിർവഹിച്ചു പോരുന്നതല്ലാതെ അവരെങ്ങനെ പുലരും എന്നൊരിക്കലും ചിന്തിക്കാത്ത ഒരപ്പന്റെ മകനായി ജനിച്ചു എന്ന സ്വയമറിയാ പാപം ജനനത്തിലേ പേറിയവൻ. അത്രയും വയറുകൾ പോറ്റാൻ പ്രസവിച്ചു കിടക്കുന്ന ചുരുങ്ങിയ ദിവസങ്ങളിലല്ലാത്തപ്പോഴെല്ലാം എന്തെങ്കിലും പണികൾക്ക് പോകുന്ന ഒരമ്മയും. ഇതെല്ലാമാണെങ്കിലും മക്കൾക്ക് ആനന്ദി, ചന്ദനവല്ലി, നീലാംബരൻ, മനോഹരൻ, കോമളാങ്കൻ ഇത്യാദി സുന്ദരമായ പേരുകളിടുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല. കോമളാങ്കനാണ് വിളി സൗകര്യാർത്ഥം കോമളനായി ലോപിച്ചത്. ആ മക്കളിൽ മിക്കവരും, പ്രത്യേകിച്ച് ഇവൻ, അവളുടെ വീട്ടിലും പരിസരത്തും ഉണ്ടാവും. ആച്ചമ്മ എന്ന് പ്രായഭേദമന്യേ എല്ലാവരും വിളിച്ചു പോകുന്ന സുജയുടെ അമ്മ ആര് വിശന്നു വന്നാലും ഉള്ളതെന്തും എടുത്തു കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് ധൈര്യമായിട്ട് കയറിച്ചല്ല. പോക്കറ്റിന് കനമുണ്ടോ എന്ന് നോക്കാതെ വിശക്കുന്നവനും ഞെരുങ്ങുന്നവനും കൊടുക്കുന്നവനായിരുന്നു അവളുടെ അച്ഛനും. പത്തായത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമുള്ളതല്ല, വിശക്കുന്ന വയറുകൾക്കെല്ലാം വേണ്ടിയിട്ടാന്നേ പറയൂ. എല്ലാ നേരവും കീരിയും പാമ്പും പോലെ ആയിരുന്നാലും ആ സ്വഭാവത്തിൽ മാത്രം 100% ചേർച്ചയായിരുന്നു അച്ഛനും അമ്മയും തമ്മിൽ. സ്കൂളിൽ സുജയുടെ ക്ലാസ്സിലായിരുന്നു കോമളൻ. അവളുടെ മാത്രമല്ല, അനിയത്തിമാർ സുമ, രമ്യ എന്നീ രണ്ടുപേരുടെ കൂടെയും. 4-ാം ക്ലാസ്സിൽ ഹാജർ കുറവായിട്ട് പറഞ്ഞു വിട്ടും വീണ്ടും ചേർത്തും തോറ്റും ഒക്കെയായി 4-5 കൊല്ലം പഠിക്കേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഉച്ചക്കത്തെ ഉപ്പുമാവ് ഒഴിച്ചാൽ സ്കൂളിൽ അവനെ ആകർഷിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കളിയാക്കുകയോ എതിർത്ത് പറയുകയോ ചെയ്യുന്ന സഹപാഠികൾക്ക് അടിയുറപ്പ്. എന്തായാലും 4-ാം ക്ലാസ്സോടുകൂടി അവൻ സംഭവബഹുലമായ വിദ്യാഭ്യാസ ജീവിതം അവസാനിപ്പിച്ച് ബൃഹത്തായ ജീവിത തുറസിലേക്ക് ഇറങ്ങി. ഇഷ്ടംപോലെ ആഞ്ഞിലിച്ചൊക്കെ തിന്നിട്ടുള്ളത് അക്കാലത്താണല്ലോ എന്ന് അടുത്തയിടെ കടയിൽ വെക്കാൻ വെച്ചിരിക്കുന്നത് കണ്ട് കൊതി കയറി വാങ്ങിയപ്പോൾ സുജ ഓർത്തിരുന്നു. എത്ര വലിയ ആഞ്ഞിലിയുടെ മുകളിലും വലിഞ്ഞു കയറി പഴുത്തതും കേടില്ലാത്തതുമായ ചക്ക പറിക്കാൻ അവനെ കഴിഞ്ഞേ ഉള്ളൂ. ആഞ്ഞിലിച്ചക്ക മാത്രമല്ല, നാട്ടുമാവിൽ കയറി കുലകുലയായി കായ്ക്കുന്ന കണ്ണിമാങ്ങയും മാമ്പഴക്കാലമായാൽ പഴുത്ത മാങ്ങയും എല്ലാം നീറുകടയുള്ളാതെ അവിടെ പോയിരുന്ന് തിന്നുവണ്ണേ. ഉരുണ്ടു വീഴാതെ മുമ്പേ കയറി നടക്ക്. പ്രായം കൊണ്ടാണോ ശരീരവലിപ്പം കൊണ്ടാണോ എന്നറിയില്ല, കൂട്ടത്തിൽ ആജ്ഞാശക്തിയുള്ള ഒച്ച എപ്പോഴും അവനായിരുന്നു. ഹൈസ്കൂൾ കാലമായപ്പോഴേക്ക് സുജയെ ടൗണിലെ സ്കൂളിൽ ചേർത്തു. ലൈൻ ബസ്സിൽ പോയി വരണം. അത് കഴിഞ്ഞ് പിന്നെ കോളേജ്, ഹോസ്റ്റൽ, വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായ ഹ്രസ്വകാല പ്രണയങ്ങൾ എന്നിങ്ങനെ വെയിലും മഴയും മാറി മാറി കൊല്ലങ്ങൾ പോകവേ കോമളനെ അവൾ തീരെ കാണാതായി. അവധികളിൽ വീട്ടിൽ വരുമ്പോഴെങ്ങാൻ വല്ല വിശേഷങ്ങളും കേട്ടാലായി. അരയ്ക്കാൻ തേങ്ങയില്ലാതെ വരുമ്പോൾ, ചക്ക വിളയുമ്പോൾ, മാങ്ങ പറിക്കാറാകുമ്പോൾ ഒക്കെ കോമളനെ കാണുന്നില്ലല്ലോ എന്ന് അവളുടെ അമ്മ ആത്മകഥപ്പെട്ടു. അവൻ സ്വയം ഏറ്റെടുത്ത മേഖലകളായിരുന്നു അതെല്ലാം. പഠിപ്പൊക്കെ പണ്ടേ വിട്ട് ആൾ ചില്ലറ പണികൾക്ക് പോവുകയോ ഇടയ്ക്ക് നാട്ടിൽ നിന്ന് തന്നെ കാണാതാകുകയോ ഒക്കെ ചെയ്യുമത്രേ. കള്ളും കളവും മുതൽ പൊങ്ങുതടി പോലെ ഒഴുകി നടക്കുന്ന മനുഷ്യജന്മങ്ങൾക്ക് ചെന്നു ചേരാവുന്ന എല്ലാത്തിലും എത്തിപ്പറ്റുന്ന ജീവിതം. എന്നാലും ഇടയ്ക്കെല്ലാം അച്ഛമ്മ ഇച്ചിരി ചോറിഞ്ഞു തന്നേ എന്ന് പറഞ്ഞ് മിന്നായം പോലെ കയറി വരും. തലേന്നത്തെ മീൻചട്ടി തിരക്കിയുള്ള വരവാണ്. അതിലേക്ക് രണ്ടു തവി ചോറ് തന്നെത്താൻ കോരിയിട്ടിളക്കി നിമിഷ നേരം കൊണ്ട് വാരി വലിച്ചു തിന്നും. അതില്ലെങ്കിൽ മാത്രമേ മറ്റാഹാരങ്ങൾക്ക് സ്ഥാനമുള്ളൂ. അവിടെ ഇരുന്ന് സമാധാനത്തിൽ കഴിച്ചേച്ചു പോടാ എന്ന് അമ്മ പറയും. എവിടെ കേൾക്കാൻ. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് സുജയുടെ വീട്ടിൽ ഫോൺ കണക്ഷൻ കിട്ടിയത്. പിന്നെ വീട്ടിലെയും ഇടയ്ക്ക് നാട്ടിലെയും വിശേഷങ്ങൾ അറിയുന്നത് വിളികളിലാണ്. അത്തരമുള്ള വിളിയിലാണ് ഒരു ദിവസം അമ്മ അവൻ്റെ കല്യാണ വിശേഷം പറയുന്നത്. കേട്ടപാടെ 10-20 വയസ്സിലേ കെട്ടാൻ ഇവൻ്റെ ഇതെന്തിൻ്റെ കേടാ എന്നൊന്ന് ഞെട്ടി. വലിയ വലിയ ഞെട്ടലുകൾ പുറകെ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ തല്ലുകേസിൽ ഒളിച്ചു താമസിക്കാൻ പോയിടത്തു നിന്ന് അവനേക്കാൾ 10-15 വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെയും കൊണ്ട് പോകുന്നതാണ്. അതും ഒരുത്തൻ്റെ മക്കളില്ലാത്ത ഭാര്യ. ആ സ്ത്രീയുടെ പേരിലായിരുന്നു ഞെട്ടലിൻ്റെ പാരമ്യത. പൊന്നപ്പൻ പൊന്നമ്മ, തങ്കപ്പൻ തങ്കമ്മ, ഓമനക്കുട്ടൻ ഓമന എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും റെയർ കോമ്പിനേഷൻ സുജ ഒരിടത്തും കേട്ടിട്ടില്ല. കോമളാങ്കൻ കോമളാങ്കി. ഇനി ഈ പേര് കണ്ടുകൊണ്ടാണോ എന്തോ രണ്ടു പേരും ചേർന്നത്. വിശ്വാസം വരാതെ അമ്മയോട് വീണ്ടും വീണ്ടും എടുത്തു ചോദിച്ചു. നേരടി ചുമ്മാതെ പറഞ്ഞതല്ല. എന്നാലും എൻ്റെ മേ ഇത്രയും പ്രായ വ്യത്യാസമുള്ള ഒരുത്തി എന്ന് പറയുമ്പം ചേട്ടാ അവനല്ലേ കൊണ്ടു നടക്കുന്നത്. അവന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ കാണുന്നവർക്ക് എന്താ ചെയ്തം? ചില മനുഷ്യർ ശരിയാണോ തെറ്റാണോ എന്ന് കിള്ളി കിഴിച്ച് ചിന്തിക്കാതെ ഉള്ള അത്രയും കാലം അങ്ങ് ജീവിക്കും. മറ്റു ചിലർ ശരി വരാൻ കാത്ത് കാത്ത് ജീവിതകാലം ചുമ്മാ തീർക്കും. അത്ര തന്നെ, അമ്മയ്ക്കെല്ലാം കൂളാണ്. ഏകാന്ത സ്വതന്ത്രകാലത്തിന് അന്ത്യം കുറിച്ച് കല്യാണം കഴിച്ചു വിട്ടതോടെ സുജയും തീരെ തിരക്കിലായി. ഭർത്താവിൻ്റെ 2-3 ജില്ലയ്ക്കപ്പുറം ജോലി, കുട്ടികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൂടിയായപ്പോൾ വീട്ടിലേക്കുള്ള വരവും വിളികൾ തന്നെയും കുറഞ്ഞു. അതിനിടയിൽ അച്ഛനും മരിച്ചു പോയിരുന്നു. അനിയത്തിമാരും ഉദ്യോഗവും കല്യാണവും ഒക്കെയായി ഓരോ ഇടങ്ങളിലായപ്പോൾ അമ്മ ഫലത്തിൽ തനിച്ചായി. ഇടയ്ക്കൊക്കെ നേരമുണ്ടാക്കി ഒന്ന് ഓടി വരും അമ്മയെ കാണാൻ. അതേ പറ്റൂ, അമ്മയ്ക്ക് ജീവിച്ചു പഴകിയ നാട്ടുപുറം വിട്ട് മക്കളുടെ കൂടെ പോയി നിൽപ്പൊന്നും ശരിയാവില്ല. കള്ളോ കളവോ കൊട്ടേഷനോ ഗുണ്ടായസമോ എന്തായാലും സ്വന്തം പ്രവർത്തന മേഖല വിപുലപ്പെടുത്തി കോമളൻ അക്കാലത്ത് അവൻ്റെ വീടിനടുത്ത് സ്ഥലം വാങ്ങി വീട് വെച്ചിരുന്നു. ഒരു ഗുണവുമില്ലാതെ നടന്ന അവൻ്റെ അപ്പൻ എന്നേ നാട് വിട്ടുപോയി. അമ്മയും മരിച്ചു. സഹോദരങ്ങൾ എന്ന് പറയുന്നവർ അവരവരുടെ പാട് നോക്കി പല വഴിക്കും ചിതറിപ്പോയി. അല്ലെങ്കിലും പറന്നുയരാനും പറന്നിറങ്ങാനും ഒരു ചില്ലയില്ലാത്ത ആകാശങ്ങളെല്ലാം ചിതറലുകളുടേതാണല്ലോ. അതിന് സ്വാതന്ത്ര്യത്തിൻ്റെ ഭംഗിയുണ്ടാവില്ല. ഒരു പെണ്ണും ആണുമായി 2 മക്കളായിരുന്നു കോമളന്. അത്ര പ്രായവ്യത്യാസമുണ്ടായിട്ടും നാട്ടുകാരുടെ കണ്ണിൽ കാഴ്ചയിൽ ഒരു ചേർച്ചയും ഇല്ലാഞ്ഞിട്ടും കൊണ്ടുവന്ന പെണ്ണിനെയും ഉണ്ടായ മക്കളെയും ഒന്നിനും ഒരു കുറവും വരുത്താതെയാണ് കോമളൻ നോക്കിയിരുന്നത്. ആ സ്ത്രീക്ക് നാട്ടുകാർ അതും ഇതും പറയുന്നത് കേൾക്കാൻ പുറത്തു പോകേണ്ടി വന്നില്ല. വല്ലപ്പോഴും സുജയുടെ അമ്മ അതിലെ പോകുമ്പോൾ കണ്ടു മിണ്ടും. ആ ചുറ്റുവട്ടത്ത് അവളോട് മിണ്ടുന്നത് അവർ മാത്രമായിരുന്നു. എന്തോ ലക്ഷണം കെട്ടവൾ എന്ന വെറുപ്പോടെയാണ് ആ സ്ത്രീയെ നല്ലവരെന്ന് നടിക്കുന്ന അയൽവക്ക പെണ്ണുങ്ങൾ പോലും കണ്ടിരുന്നത്. അവൻ പഠിച്ചിട്ടില്ലെങ്കിലും മക്കളെ മുന്തിയ സ്കൂളിലൊക്കെ വിട്ടു തന്നെ പഠിപ്പിച്ചു. ഇടയ്ക്കൊക്കെ ഓരോ കേസിൽ ആൾ അകത്താകുകയും പിന്നെ പുറത്തു വരികയും ചെയ്യുമെങ്കിലും വീട്ടുകാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരുത്തിയില്ല. സുജ അവളുടെ വീട്ടിൽ വന്ന ഒരു ദിവസം അവൻ എന്തോ കഴിച്ചിട്ട് അടുക്കള മുറ്റത്തു നിന്ന് കൈയും കഴുകി മുൻവശത്തേക്ക് വരുമ്പോഴാണ് തിണയിലിരിക്കുന്ന സുജയെ കാണുന്നത്. അവൾ വന്നിട്ട് കുറച്ചു നേരമായിരുന്നു. അവൾ അവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. ഒത്തിരി കാലത്തിന് ശേഷമാണ് തമ്മിൽ കാണുന്നത്. അറിയുന്നവനെങ്കിലും പെട്ടെന്ന് ഒരധികായനെ മുന്നിൽ കണ്ടപ്പോൾ സ്വാഭാവികമായുള്ള ഗുണ്ടാഭീതിയാണ് അവൾക്ക് ഉള്ളിൽ തോന്നിയത്. നീ ഒറ്റയ്ക്കാന്നോടി വന്നത്? നിന്റെ കെട്ടുവനും പിള്ളേരും ഒന്നും വന്നില്ലേ? ഇല്ല. ഇന്ന് തന്നെ പോവുമോ? നിന്റെ അമ്മയുടെ കൂടെ ഒരു ദിവസം നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കും നേരമില്ലല്ലയോ. അത് പിന്നെ പിള്ളേരൊക്കെ ആ എന്നാ നിന്ന് കറങ്ങി നേരം വൈകിക്കാതെ വല്ലതും തിന്നേച്ച് സന്ധ്യയ്ക്ക് മുന്നേ പോകാൻ നോക്ക്. ആച്ചിമോ ഇവളാണ്ട് ആകെ ക്ഷീണിച്ച് കരുവാളിച്ചിരിക്കുന്നു. വല്ലതും ചൊവിനെ നേരം ഉണ്ടാക്കി കൊടുക്ക്. എന്നിട്ട് നേരത്തെ കാലത്ത് പറഞ്ഞുവിട്. പിള്ളേർ വരുമ്പോഴേക്കും അങ്ങ് ചെല്ലണ്ടായോ? അമ്മ ഒരു സ്റ്റീൽ പ്ലേറ്റും മറ്റേ കയ്യിൽ ഒരടപ്പ് പാത്രവുമായി വന്നു. പ്ലേറ്റിലെ രണ്ട് കൊഴിക്കട്ട അവളുടെ മുമ്പിൽ വെച്ചു. മുറ്റം കിടന്ന് അവനെ തിരിച്ചു വിളിച്ച് അടപ്പ് പാത്രം കൊടുത്തു. ഇന്നടാ ഇതൂടെ കൊണ്ടുപോ, പിള്ളേർക്ക് കൊടുത്തേക്ക്. ആ കൊച്ചുങ്ങൾക്കും കൊഴിക്കട്ട വലിയ ഇഷ്ടമാടി. അമ്മ പറഞ്ഞത് കേട്ടിട്ടും അവളൊന്നും മിണ്ടിയില്ല. വേറെ ഉപകാരങ്ങളൊന്നുമില്ലെങ്കിലും ചുറ്റുപാടുമുള്ള ബന്ധുജനങ്ങൾ വല്ലപ്പോഴും കാണുന്ന ഇത്തിരി നേരത്തോ അതല്ലെങ്കിൽ ഫോൺ വിളിച്ചോ അവനെക്കുറിച്ചുള്ള ഭീതി വളർത്താൻ നല്ലപോലെ സഹായിക്കാറുള്ളത് വെച്ച് പിന്നെ പറഞ്ഞു, എൻ്റെ അമ്മേ രാത്രിയിലൊക്കെ അവനീ പറമ്പിക്കൂടെ നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഓർത്തിട്ട് തന്നെ പേടിയാവുക. ആയുധങ്ങളും കള്ളവാറ്റും എന്ന് വേണ്ട, ഇല്ലാത്ത തരികിടെ ഒന്നുമില്ല. വല്ലതും കൊണ്ട് പാത്തു വെച്ചിട്ട് പിടിച്ചാൽ നിങ്ങൾ ഈ വയസ്സാം കാലത്ത് പോലീസും കോടതിയും കയറേണ്ടി വരും. മറുപടിയില്ല. അമ്മ അമ്മയോടാ പറയുന്നത്, ടി വി വെച്ച് ഏത് നേരം കാണുന്നുണ്ടല്ലോ. കൊട്ടേഷനും ഗുണ്ടാപ്പണിയും കൊണ്ടു നടക്കുന്നവനൊക്കെ കണ്ണും കാതുമില്ല. പ്രായം ചെന്നവരെ വരെ പീഡിപ്പിക്കുന്ന കാലമാ. വല്ലവരുടെയും കൈയും കാലും കൂലിക്ക് വെട്ടുന്നവനാ വീട്ടിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്നത്. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ആ അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒരു കതകോ ജനലോ അടയ്ക്കാൻ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. വലിയ കള്ളനുണ്ടത്ത് ചെറിയ കള്ളന്മാരൊന്നും വരത്തില്ല. തോറ്റു. അവൻ മരിച്ചതിന് കൃത്യം രണ്ടാഴ്ച മുമ്പായിരുന്നു അത്. കൊടുക്കൽ വാങ്ങലുകൾ പലപ്പോഴായി വാങ്ങിക്കൂട്ടിയിട്ടുള്ള ആന്തരിക ക്ഷതങ്ങൾ ഒരുപക്ഷെ ഒരതിവേഗ മരണത്തിലേക്കുള്ള ദൂരം കുറച്ചിരിക്കാം. കഥ അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. പിന്നീടെന്നോ അറിഞ്ഞു അവൻ്റെ ഭാര്യയും മക്കളും അവിടുന്ന് വിറ്റുപെറുക്കിപ്പോയെന്ന്. അവൻ എന്ന ഭയം ഇല്ലാതായപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും അവൾക്കും മക്കൾക്കും സ്വൈര്യം കൊടുക്കാതായി. ജീവിതമാർഗം അടയുകയും ചെയ്തു. പോരാത്തതിന് ആ സ്ത്രീക്ക് പലതരം അസുഖങ്ങളും. കൗമാരം കടക്കാനായ മകളെയും അതിനിളയ മകനെയും കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വയ്യാതെ കിട്ടിയ വിലയ്ക്ക് വീടും വിറ്റ് കിഴക്കോട്ടെങ്ങോ പോയി. മരിച്ചവർ അവശേഷിപ്പിച്ചു പോകുന്ന ജീവിതം ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചു തീർക്കാതെ പറ്റില്ലല്ലോ. വർഷങ്ങൾ പൊയ്ക്കൊണ്ടേയിരുന്നു. അമ്മയ്ക്ക് പലവിധ വയ്യായികകൾ മാറി മാറി വരുന്നുണ്ടായിരുന്നു. എന്നാലും തോറ്റു കൊടുക്കാത്തൊരു മനസ്സായിരുന്നു ബലം. അത് ഉള്ളിലിരുന്ന് ഓരോ തവണയും ശരീരത്തെ വലിച്ചുയർത്തിയെടുത്ത് നടത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ചെല്ലുമ്പോഴുണ്ട് മുറ്റത്തൊരു സ്റ്റൈലൻ ആട്ടിൻ കൂടും. അതിൻ്റെ മുന്നിൽ നിന്ന് ഇടം വല നോക്കാതെ പ്ലാവിലെ കടിച്ചു തിന്നുന്ന ഒരു കുഞ്ഞനാടും. പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നതാണ്. നിരന്തരമുള്ള ശ്വാസംമുട്ടൽ കൊണ്ട് പൊറുതിമുട്ടി വയ്യാതായപ്പോൾ മൃഗപരിപാലനം നിർത്തിക്കൊള്ളണമെന്ന് ഡോക്ടർ കർശനമായി പറഞ്ഞതിൽ പിന്നെയാണ് അതൊക്കെ നിർത്തിയത്. പിന്നെ ദീർഘകാലമായി ഇല്ലായിരുന്നു. ഇതെവിടുന്ന അമ്മേ? ഓ അതോ, കഴിഞ്ഞ ആഴ്ച റോഡിൽ ഗ്യാസ് വണ്ടി വരുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് ആ പുള്ളിഷാജി ഇതിനെയും കൊണ്ട് വരുന്നത് കണ്ടത്. എങ്ങോട്ടാടാന്ന് ചോദിച്ചപ്പോൾ ചന്തയിലോട്ടാ, മുട്ടൻ കുട്ടിയെ നിർത്തിയിട്ട് എന്തിനാന്ന്. ഈ പൊടിക്കൊച്ചിൻ്റെ പൊന്നും കൊടുത്ത മുഖത്തോട്ട് നോക്കി നിനക്കെങ്ങനെയാടാ മഹാബാബി കൊല്ലാൻ കൊടുക്കാൻ തോന്നിയെന്ന് ചോദിച്ച് ഞാൻ അതിനെ കൈ ചുരുട്ടി പിടിച്ചിരുന്ന കാശും കൊടുത്ത് ഇങ്ങനെ മേടിച്ചു. അവൻ കാശോർത്തല്ലേ വിൽക്കാൻ പോയത്. അപ്പം ഗ്യാസ് എടുത്തില്ലയോ? അത് കാശുള്ളപ്പോൾ പിന്നെ എന്തെങ്കിലും എടുക്കാമല്ലോ. അയ്യത്ത് ഇഷ്ടം പോലെ കമ്പും കോലും ഒക്കെ കിടക്കുമല്ലേ. അല്ലല്ലോ, ഇവിടെ ഇപ്പോൾ പൊതു കെട്ടിപ്പോകാൻ ആരാ? ഈ കൂടോ? കുറച്ച് പട്ടികയാണ് അഞ്ചാ റോഡും പോരെ. തെക്കുവശത്തെ ഷെഡ് ഇന്നാളത്തെ കാറ്റത്ത് വീണായിരുന്നു. നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ സാധനങ്ങൾ ഈ മുറ്റത്തും പരിസരത്തും കിടക്കുമല്ലയോ. സുജ പിന്നെ ഒന്നും ചോദിച്ചില്ല. ഈ വയ്യാത്ത കാലത്ത് ഇതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. കോമളാങ്കി എവിടേക്കോ വീട്ടുപണിയും തയ്യൽപ്പണിയും ഒക്കെ ചെയ്ത് പിള്ളേരെ വളർത്തിയെന്നും പെങ്കുച്ചി നേഴ്സിംഗ് പഠിച്ച് എവിടെയോ പ്രാക്ടീസിന് കയറിയെന്നും പയ്യനൊരു കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയതിൽ പിന്നെ വയ്യാത്ത കോമളാങ്കിയെ പണിക്ക് വിടാതെ നോക്കുന്നുണ്ടെന്നും ഒക്കെ ഇടയ്ക്ക് അമ്മ പറഞ്ഞറിഞ്ഞു. അമ്മയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി മോൾക്ക് പിറ്റേന്ന് സ്കൂളിൽ നടാൻ രണ്ട് മരത്തൈകൾ കൊണ്ടുപോകാനാണ് രാവിലെ തന്നെ സുജ പോകുന്നത്. തൈകൾ എടുത്തൊരു കവറിലാക്കി വെച്ചേക്കാൻ അമ്മയോട് തലേന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അമ്മ ധൃതിയിൽ ചായ വെക്കുകയായിരുന്നു. ഒപ്പം മജന്തയിൽ ചെറിയ പച്ച ബോർഡറുള്ള സാരി

കാരി വലിച്ചുടുക്കുകയും ഇന്നലെ വിളിക്കുമ്പോൾ കാലുവേദന സഹിക്കാതെ തൈലം തേച്ച് ചൂടും വെച്ചിരുന്നയാളാണ്. ആഹാ, നീ വന്നോ? എന്നാ ഒരു ചായ കൂടെ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ചായ കൂടി പാലൊഴിച്ചു. ഇതെവിടെ പോകാൻ ഒരുങ്ങോ അമ്മേ? ഈ സാരി ഏതാ, പുതിയതാണോ? കോമളന്റെ മോടെ കല്യാണത്തിന് പോവാ. കഴിഞ്ഞ ഓണത്തിന്

0: അവൻ്റെ മോനൊരു വണ്ടി ഇടപാട് ചെയ്തിട്ടുണ്ട്. അതിപ്പം വരും. തൈകൾ തേയെടുത്ത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ഉച്ച കഴിഞ്ഞ് പോയാൽ പോരെ. അതല്ല, ഇപ്പം വരുന്നെങ്കിൽ വാ, കവലയിലോട്ട് വിടാം. ചില മനുഷ്യർ ശരിയാണോ തെറ്റാണോ എന്ന് കിള്ളിക്കുഴിച്ച് ചിന്തിക്കാതെ ഉള്ള അത്രയും കാലം ജീവിക്കും. ചിലർ ശരി വരാൻ കാത്തു കാത്ത് ജീവിതകാലം ചുമ്മാ തീർക്കും. ഒരു പേരയുടെയും മാവിൻ്റെയും തൈകൾ വെടിപ്പായി ഒരുക്കി വെച്ച കവർ കയ്യിലെടുക്കുമ്പോൾ സുജ ഓർത്തത് അതാണ്. ഒരാളുടെ മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. മരണം ഒരു കോമ മാത്രമാണ്, ഫുൾ സ്റ്റോപ്പ് അല്ല. കാർ വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. മജന്തയും പച്ചയും നിറത്തിൽ ഇലകളുള്ള ആകാശത്തോളം വളർന്ന ഒരു ചെടി കണക്കെ അമ്മ മുമ്പേ നടന്നു. സുജ പിന്നാലെയും.
1: ഗുണ്ടാചരിതം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഉള്ളനക്കങ്ങൾ.
2: ഹൃസ്സിൻ ജലപാത്രത്തിലേതോ വ്രതിയുടെ വരശുദ്ധമാം വിരൽ തുമ്പു തൊടുന്നുവോ കൊച്ചു കൊച്ചുള്ളനക്കങ്ങളിൽ ഉണ്മയുടെ ജ്വലനങ്ങൾ കത്തി നിൽക്കും.

നിലാവിൻ സ്നിഗ്ധ പക്ഷ്മങ്ങൾ തുറന്നെത്തുമിത്തിരി സ്വപ്നങ്ങൾ പിച്ചവച്ചൂടുവഴി താണ്ടിയ ബാല്യം ഒരു പിച്ചിപ്പൂവിൻ മനസ്സിലെ സുഗന്ധം വട്ടയിലെ കുമ്പിളിൽ അമ്പലക്കിണർ വെള്ളം തൃസാവിൻ നിലത്തുമ്പിലെ മഞ്ഞിൻ രാത്രി സ്പർശം പൂവരശില പീപ്പി കുളിരുറന്നരുണിമ വാർന്ന സുപ്രഭാതം ആ കിളിയുടെ പാട്ടിലവൾ കൊണ്ടുവന്നോ എല്ലാം വിറ്റുമുടിച്ച കൗമാരത്തിൻ്റെ കാരണവർ എങ്ങുമെത്താതെ പോയൊരൻ പെങ്ങൾ സ്വപ്നങ്ങൾ ദുർനിലാവിൻ്റെ ദൂരസ്മൃതി സ്പന്ദം ചിലപ്പോൾ ഉള്ളിലാളുന്ന മാതൃസ്പർശം ആ കിളിയുടെ പാട്ടിലവൾ കൊണ്ടു

മകരവും മഞ്ഞുരാത്രിയും കാറ്റിലൂറും അമ്മ മൊഴികളും താരാട്ടും തുളസിത്തറയുടെ ഓരത്തെ തൊഴുകൈക്കുമ്പിൾ സ്വപ്നവും നാട്ടുമാവിൻ ചുവട്ടിലെ കാൽത്തളയും.

ആരുടെയോ ദീർഘനിശ്വാസത്തിലൻ ജാലക ചില്ലുകൾ നനയുന്നു. തിരശീല മാറ്റി ഞാൻ നോക്കണോ, തിരശീല മാറ്റി ഞാൻ നോക്കണോ, ആരാവും ഈരാവിൽ ഒറ്റയ്ക്കു നിൽപ്പതൻ ജാലക തിരശീലയ്ക്കപ്പുറം കാണാതെ കരയുവാ.

ചാറ്റലോ ശിശിര ഭലാഗമത്തിൽ പാടിത്തളർന്ന കുഹിൽ പേടയോ ഒറ്റമുണ്ടുടുത്തു വന്നെത്തിയ ശുദ്ധ പൗർണമിയോ പാടവരമ്പത്തെ പച്ചപ്പിൽ നിന്നും സ്വയം പ്രാ

കരങ്ങളോ ഞാറ്റുവേല ചെറുമഴച്ചാറ്റലോ ശിശിരഫലാഗമത്തിൽ പാടിത്തളർന്ന കുയിൽ പേടയോ ഒറ്റമുണ്ടുടുത്തു വന്നെത്തിയ ശുദ്ധ പൗർണമിയോ പാടവരമ്പത്തെ പച്ചപ്പിൽ നിന്നും സ്വയം പ്രാഗിപ്പടരുന്ന രപാതിയോ പ്രാണനിലമ്പേറ്റ പ്രാവിൻ കുരുന്നോ ആരാവുമീരാവിൽ ഒറ്റയ്ക്കു നിൽപ്പതൻ ജാലകത്തിരശീലയ്ക്കപ്പുറം കാണാതെ കരയുവാൻ വീർപ്പിടാൻ തിരശീല മാറ്റി ഞാൻ നോക്കി എന്നെ ഞാൻ ജാലകച്ചില്ലിൽ കണ്ടു ഞാനാണു കരയുന്നത് ഞാൻ തന്നെയാണു കരയുന്നത് ഹൃസ്യൻ ജലപാത്രത്തിലേതോ യമിയുടെ

0: ഞങ്ങൾ കത്തി അമരുന്നുവോ, കത്തുവച്ചതാമേതോ മൗനം കലർന്നൻ ആത്മരക്തം തണുക്കുന്നുവോ, ഉള്ളിൻ ലാഭത്തിളപ്പുകൾ അന്വേഷിച്ച വേരുകൾ മുനകത്തിപ്പിഴയുന്നുവോ, മിച്ചമീ ദാഹമേ സത്യം ദുഃഖതീർത്ഥ സ്നാനമേ സത്യം.
1: ഉള്ളനക്കങ്ങൾ കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. അടുത്തതായി രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് പുഴവഴി.
2: പുഴയൊഴുകുന്നു പല കൈവഴികൾ പുഴയാവുന്നു, പുഴയൊഴുകുന്നു പല കൈവഴികൾ പുഴയാവുന്നു, കരയും കരയെത്തഴുകി ഉഴഞ്ഞും

0: നിര കരിയാതൊന്നു തലോടി പുഞ്ചിരി വീണ്ടുമുണർത്തി പൂങ്കുല കൊണ്ടു നിറച്ചും പുഴ കവിയുന്നു. പുഴയൊരു സാന്ത്വന വഴിയാകുന്നു, കുളിരാകുന്നു. കരയും കരയെ തഴുകിയുഴിഞ്ഞും തരുനിര കരിയാതൊന്നു തലോടി പുഞ്ചിരി വീണ്ടുമുണർത്തി പൂങ്കുല കൊണ്ടു നിറച്ചും പുഴ കവിയുന്നു. പുഴയൊരു സാന്ത്വന വഴിയാകുന്നു, കുളിരാകുന്നു. പുഴയുലയുന്നു ചെമ്മൺ മലയടിവാരങ്ങളിലൂടലറിപ്പഞ്ഞു തിരിഞ്ഞു മറിഞ്ഞും മണ്ണിൻ ചോര പുരണ്ടു തിരണ്ടും പുഴ അരിശത്തിൻ നലമാലകളായാകക്കുതറി മരങ്ങളെയാകെ ഇളക്കി പിഴുതുകുടഞ്ഞും കലികയറുന്നു. പാവം വീണ്ടും കരകരയുന്നു. പുഴയുലയുന്നു ചെമ്മൺ മലയടിവാരങ്ങളിലൂടലറിപ്പാഞ്ഞു തിരിഞ്ഞു മറിഞ്ഞും മണ്ണിൻ ചോര പുരണ്ടു തിരണ്ടും പുഴ അരിശത്തിൻ നലമാലകളായാകക്കുതറി മരങ്ങളെയാകെ ഇളക്കി പിഴുതുകുടഞ്ഞും കലികയറുന്നു. പാവം വീണ്ടും കരകവിയുന്നു. പാവം വീണ്ടും കരകവിയുന്നു. പുഴയിപ്പോൾ അവൾ ആകെ നിരന്നു നിറഞ്ഞൊഴുകുന്നു. പുഴയവളിപ്പോൾ ആകെ നിരന്നു നിറഞ്ഞൊഴുകുന്നു. ആകമദാലസ അലസവിലാസിത ആകമദാലസയലസവിലാസിത കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. നുരയും പാൽച്ചിരിയൊന്നു മറച്ചതിമന്ദം മധുമൃദുതാളം പതിയെ പൊതിയേ കടലവളാകും. കാമുകനാം കടലവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. നുരയും പാൽച്ചിരി ഒന്നു മറച്ചതിമന്ദം മധുമൃദുതാളം പതിയെ പൊതിയേ കടലവളാകും. കടലവളാകും പുഴയൊരു ജന്മം ഒഴുകിത്തീരും. പുഴയൊരു ജന്മം ഒഴുകിത്തീരും. കടലിൻ കാമക്കടവിൽ തെല്ലുമറഞ്ഞൊരു കാമുകിയാകും. കടലിൻ കാമക്കടവിൽ തെല്ലുമറഞ്ഞൊരു കാമുകിയാകും. കാടും മലയും താണ്ടി വരുന്നവൾ പ്രണയക്കടലിൽ ജീവിതമുക്തി അണഞ്ഞേ പോകും. കാടും മലയും താണ്ടി വരുന്നവൾ പ്രണയക്കടലിൽ ജീവിതമുക്തി അണഞ്ഞേ പോകും. പുഴജന്മത്തിൻ പൊരുളെപ്പോഴും കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി. പുഴജന്മത്തിൻ പൊരുളെപ്പോഴും കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി. കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി.
1: പുഴവഴി രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അനിത മോഹൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പി എം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
1: ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിൽ അവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പി എം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐടിഐകൾക്കും ലഭിക്കും. ഐടിഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പി എം സേതു പദ്ധതിയിലൂടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ഐടിഐ കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ഐടിഐകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പി എം സേതു പദ്ധതിയുടെ പ്രധാന സവിശേഷത ചില വലിയ ഐടിഐകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഐടിഐ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ഐടിഐകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് പി എം സേതു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി എം സേതു പദ്ധതിയെക്കുറിച്ചാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

നാളെ വൈകുന്നേരം 4 മണിക്ക് ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം നാളെ വൈകുന്നേരം 4 മണിക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് നയതന്ത്ര ശ്രമങ്ങൾക്കുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ എസ് എഫ് ഐയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ കെ എസ് യു ആക്രമണം ഉണ്ടായെന്നാരോപിച്ച് എസ് എഫ് ഐ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പൊതുജനങ്ങൾക്ക് ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ അവസരം. മെയ് 31 വരെയാണ് സന്ദർശനത്തിന് അനുമതിയുള്ളത്. അണക്കെട്ടുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജോലികൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ കാൽനടയായി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. ബക്രീദിന് മുന്നോടിയായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. കണ്ണൂരിൽ ഒരു മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. അക്കരെ കൊട്ടിയൂരിലേക്ക് ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എ എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. സിബിഎസ്ഇ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും സിബിഎസ്ഇയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. പോസ്റ്റൽ വകുപ്പ് ആധുനികവൽക്കരിക്കുന്നതിന്റെയും കൂടുതൽ ഉപഭോക്തൃ സൌഹൃദമാക്കുന്നതിന്റെയും ഭാഗമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേരള പോസ്റ്റൽ സർക്കിൾ. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പാഴ്സലുകൾ നിശ്ചിത പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് തങ്ങളുടെ സൌകര്യാർത്ഥം നേരിട്ട് കൈപ്പറ്റാവുന്ന പാഴ്സൽ പിക്കപ്പ്, നിശ്ചിത നഗരങ്ങൾക്കിടയിൽ ഒരേ ദിവസം തപാലുകൾ വിതരണം ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പ്രസ്, ചെടികളും തൈകളും ഫ്രഷായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഗ്രീൻ എക്സ്പ്രസ് തുടങ്ങിയവയാണ് പുതുതായി നടപ്പാക്കുന്ന പദ്ധതികളെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ കേരള പോസ്റ്റൽ സർക്കിൾ പി എൻ രഞ്ജിത് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥ

0: വകുപ്പ്. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. സുജാത മോഹനും നജീം മർഷാദും പാടിയത്. ചിത്രം ജോമോൻ്റെ സുവിശേഷങ്ങൾ. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, വിദ്യാസാഗറിൻ്റെ ഈണം.

മലയാള ചലച്ചിത്രഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 ഹൃദയരാഗങ്ങളിൽ കേൾക്കാം. ആകാശവാണി, ദേവികുളം, സ്പൈസ് എഫ് എം. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. കേൾക്കുമ്പോൾ ഇതൊരു സിനിമാ ഡയലോഗ് ആണെങ്കിലും കണക്കിന്റെ കളികളും കണക്കിലെ കൗശലങ്ങളും ഏറെ രസം നിറഞ്ഞതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ അബാക്കസ് ട്രെയിനിങ്ങിനെ പറ്റി കേട്ടാലോ? അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം.
1: നമസ്കാരം മാഡം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: നമസ്കാരം.
1: ആദ്യം തന്നെ ഈ അബാക്കസ് എന്ന് പറയുന്ന ഒരു പഠനമാർഗം എന്താണ് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായി ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ?
2: ഓക്കെ. ചൈനയിലും ബാക്ടോണിയയിലും കണക്കുകൾ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അബാക്കസ്. ഇത് മണികൾ ഉപയോഗിച്ചാണ് കുട്ടികൾ ചെയ്യുന്നത്. അബാക്കസ് പഠനം കുട്ടികളുടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൂടിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
1: ടീച്ചർ ഇപ്പോ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത്?
2: ഞാൻ പ്രീ കെ ജി മുതൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്.
1: കുട്ടികളുടെ പഠനത്തിലെ ഇത് കുട്ടികൾക്ക് എത്രത്തോളം സഹായകമാകുന്നുണ്ട്?
2: ഇത് കുട്ടികളുടെ ഏകാഗ്രത, ഓർമ്മശക്തി, കണക്കുകൾ വേഗം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലോജിക്കൽ തിങ്ക്, ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ പഠനത്തിൽ കൂടുതൽ താല്പര്യവും സ്വതന്ത്രമായ ചിന്താശേഷിയും വളരാൻ സഹായിക്കുന്നു.
1: ഈ അബാക്കസ് പഠിക്കാനായിട്ട് പല പ്രായത്തിലുള്ള കുട്ടികൾ വരാറുണ്ടല്ലോ, അപ്പോ ഈ അബാക്കസ് പഠിക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ പ്രായം ഏതാണെന്നാണ്?
2: അത് നമുക്ക് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ അബാക്കസ് പ്രാക്ടീസ് ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കാലഘട്ടമാണ് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ സമയത്ത് എന്ത് പഠിച്ചാലും കുട്ടികളുടെ ബ്രെയിൻ തന്നെ സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു ചിന്താശേഷി അബാക്കസിലൂടെ സാധിക്കുന്നുണ്ട്.
1: 3 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട്. ഇപ്പോ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സായിട്ടുള്ള കുട്ടി ഈ ഒരു കോഴ്സിന്റെ ആദ്യ ക്ലാസ് മുതൽ പഠിക്കുമ്പോൾ അങ്ങനെയും വരാറില്ലേ കുട്ടികൾ? അപ്പൊ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്ന രീതി?
2: നമ്മൾ ആദ്യം തന്നെ അവരെ ടൂൾ എന്താണെന്നും അതിലെ ബീഡ്സുകൾ ഓരോന്നും പരിചയപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതില് വൺസ് ടെൻസ് എന്നായിട്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കുക. ആദ്യം വൺസ്, പിന്നെ ടെൻസ്. 1 to 9 വരെയുള്ള ബീഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 9 വരെയുള്ള ബീഡ്സുകൾ ഉപയോഗിച്ചാണ് എല്ലാ കണക്കുകളും ഇവർ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ തന്നെ അവരെ ബ്രെയിനിൽ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളിലും അവരെ ഒന്നും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലെ അബാക്കസിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നാണ് തോന്നുന്നത്?
2: ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാ കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകളും വേഗത്തിലാണ് അവരുടെ ചിന്താശേഷി വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അബാക്കസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനും ആയിട്ടാണ് സാധിക്കുന്നത്.
1: ഇപ്പോ ഇന്നത്തെ കുട്ടികള് ഈ മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ, അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ഈ അബാക്കസിന്റെ പഠനം കൊണ്ട് സാധിക്കും?
2: ശരിക്കും അത് സഹായിക്കുന്ന അവർ കൂടുതൽ ഈ മാത്സ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുള്ളും ഈ ടൂളിലായിരിക്കും. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ പേരന്റ്സ് അബാക്കസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്.
1: ഈ കുട്ടികള് അബാക്കസ് പഠിച്ചതിന് ശേഷം കാണുന്ന മാറ്റം അവരില് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കാണുന്നത്?
2: മാത്സ് മാത്രമല്ല നമ്മൾ അബാക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ സബ്ജക്റ്റിലും മുന്നിൽ നിൽക്കാനായിട്ടാണ് നോക്കുന്നത്. ഈ അബാക്കസ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഓരോ കണക്കുകൾ ചെയ്യുമ്പോഴും അത് സ്പീഡായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിൽ സ്ലോ ആയാലും പിന്നെ ഒരു 2-3 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല സ്പീഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ 3 വയസ്സ് മുതലാണ് ഇത് പഠിക്കുന്ന പ്രാരംഭകാലം എന്ന് പറയുന്നത്, 3 വയസ്സ് മുതലാണ്. ഇപ്പൊ ഈ 3 വയസ്സിലെ തൊട്ട് പഠിക്കുന്നതാണോ അതല്ല ഇതിലെ ഇപ്പൊ ഒരു യു പി സെക്ഷൻ ആകുമ്പോ അല്ലെങ്കിൽ ഹൈസ്കൂൾ സെക്ഷൻ അപ്പോ ഇത് പഠിച്ചാൽ മതി എന്നാണോ, എന്താണ് ടീച്ചറുടെ അഭിപ്രായം?
2: എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മള് കെജി മുതല് ഇത് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ അവരൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് കാണുന്നത്. പിന്നെ അവർക്ക് ഭാവിയിലുള്ള എല്ലാ എക്സാമുകളും നല്ല കംഫർട്ടായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ പി എസ് സി പോലുള്ള എക്സാം സ്പീഡിൽ ഏതാണ്, അതേപോലെ തന്നെ സ്കൂളിലായാലും എക്സാമുകൾ നല്ല സ്പീഡിൽ ചെയ്യാനായിട്ടാണ് പറ്റുന്നത്.
1: മാതാപിതാക്കൾ കുട്ടികൾക്കായിട്ട് ഈ അബാക്കസ് പരിശീലനം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: നല്ലൊരു ട്രെയിനറെ കണ്ടുപിടിക്കണം ആദ്യം തന്നെ. പിന്നെ അവർ ചെയ്യുന്ന രീതികള്, കുട്ടികളെ എങ്ങനെയാണോ അബാക്കസിൽ ശ്രദ്ധ കൊണ്ടുവരേണ്ടത്, ഓരോ ആക്ടിവിറ്റീസ് അതേപോലെ എക്സാം പോലുള്ള രീതികള്, അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ നല്ലൊരു ട്രെയിനിങ് ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്.
1: അബാക്കസ് പഠനം കുട്ടികളുടെ ഒരു സ്കൂൾ പഠനത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
2: അബാക്കസ് പഠനത്തിലൂടെ എല്ലാ സബ്ജക്റ്റുകളിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ എല്ലാ സബ്ജക്റ്റുകളെയും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവർക്ക് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും, നമ്മുടെ അബാക്കസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് സ്പീഡാണ്, സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്.

0: അബാക്കസ് ട്രെയിനറായിട്ട് താങ്കള് എത്ര വർഷമായി ഈ ഒരു
1: മൂന്ന്
0: രംഗത്ത്
1: വർഷത്തോളെ
0: ഒരു ട്രെയിനറായിട്ട് ജോലി ചെയ്തു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: ആ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് സ്റ്റേജിൽ ആദ്യം കയറുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക. അബാക്കസിലൂടെ കുട്ടികൾ ചെയ്യുമ്പോൾ അവരുടെ ആ പേടി പോവുകയും അവർ അതിൽ പെർഫോം ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാകുന്നത് തന്നെ.
0: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പങ്കുവെക്കാമെന്ന് തോന്നുന്നു.
1: ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന കുട്ടികളാണ്. സെക്കൻഡ് റാങ്കുകാരുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ലെവൽ എക്സാമിന് പോയിട്ട് അവർക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ഇനിയിപ്പോ നാഷണൽ ലെവൽ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. എന്നാലും ഒരു കുട്ടി 2 മിനിറ്റ് കൊണ്ട് എക്സാം ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നാൽ ഞാൻ അറിയാം ചാമ്പ്യൻ ആണോ എന്താന്നുള്ളത്.
0: നല്ല വിജയം തന്നെ ഉണ്ടാകട്ടെ, ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഈ അബാക്കസ് പഠനം വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ചിലർ കരുതുന്നുണ്ട്, അപ്പൊ അതേ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. എന്താ പറയാ, നല്ല സിമ്പിൾ ആയിട്ട് ബീഡ്സുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യണ കാരണം തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. മാത്സിനോട് താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് വരെ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു മേഖലയല്ല, നല്ലൊരു സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് മാത്സും അതേപോലുള്ള ബാക്കിയുള്ള സബ്ജക്റ്റുകളും പഠിക്കാനായിട്ടുള്ളൊരു സിസ്റ്റം കൂടിയായിട്ടാണ്.
0: ഈ ഒരു അബാക്കസ് പരിശീലനത്തിലെ ഗെയിമുകളോ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ആക്ടിവിറ്റികളോ എന്തെങ്കിലും ഉൾപ്പെടുത്താറുണ്ടോ?
1: നമ്മുടെ കയ്യിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 1 മുതൽ 0 വരെ ഏതിലാണ് നമ്മൾ ടൈം ഇട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് വരുന്നത്. അവരെ ആ സ്പീഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴേക്കും എത്ര നമ്പേഴ്സ് അവർ എഴുതി എന്നുള്ളത് ഒരു മത്സരമായിട്ടാണ്. അതിൽ തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ ആക്ടിവിറ്റീസുകൾ ഉണ്ട്. അപ്പൊ ആ ഒരു ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴും അവർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ അബാക്കസിനെ കൊണ്ടുപോകുന്നത് തന്നെ.
0: ഇതിന്റെ മത്സരങ്ങളിലൊക്കെ ജസ്റ്റ് അതിന്റെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിമിഷ നേരം കൊണ്ടാണ് കുട്ടികൾ ഇതെല്ലാം എടുത്ത് എഴുതുന്നതൊക്കെ. അത് വളരെ നമുക്ക് വളരെ അത്ഭുതമായിട്ടൊക്കെ തോന്നാം, കാരണം ഇത്രയും സ്പീഡില്, എന്നാൽ ഇതിലെ ആരാണ് മുൻപന്തിയിൽ എത്തുക എന്ന് നമുക്ക് കാഴ്ചക്കാർക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
1: തീർച്ചയായും
0: കുട്ടികളിൽ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരുന്നതിനൊക്കെ ഈ അബാക്കസ് ഒരു സഹായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കുട്ടികൾക്ക് ആത്മവിശ്വാസം വളരുന്നതിനും അബാക്കസ് സഹായിക്കുന്നുണ്ടല്ലോ, അതേ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ?
1: അബാക്കസ് പരിശീലനത്തിൽ മണികൾ കൊണ്ടാണ് അവർ കണക്കുകൾ പഠിക്കുന്നത്. ഇത് ബ്രെയിനിന്റെ ഇരുവശങ്ങളുടെ പ്രവർത്തനവും സജീവമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ശ്രദ്ധ, കേൾവിശക്തി, ഓർമ്മശക്തി എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്.
0: ഈ മത്സരങ്ങളിലും അതുപോലെ തന്നെ ഈ പരീക്ഷകളിലൊക്കെ കുട്ടികളുടെ ഒരു പ്രകടനം എങ്ങനെയാണ് മെച്ചപ്പെട്ട് കാണുന്നത്?
1: നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പീഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവർ സ്പീഡിൽ എഴുതുമ്പോൾ തന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, എനിക്കത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് സാധിക്കും. നമ്മളിപ്പോ ഇങ്ങനെ കാൽക്കുലേറ്ററിനായിട്ടും മൊബൈലിനേക്കാളും വേഗത്തിലായിരിക്കും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരിക്കുക. ഈ അബാക്കസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു
0: ഗുണം. ഓക്കെ, ഈ മാതാപിതാക്കൾ ഈ ഒരു അബാക്കസ് പഠന രംഗത്തേക്ക് കുട്ടികൾ വരുന്നതിലെ പിന്തുണ നൽകേണ്ടത് എങ്ങനെയാണെന്ന് തോന്നുന്നത്?
1: ഫുൾ സപ്പോർട്ടീവ് ആവുക. പിന്നെ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു അബാക്കസ് ക്ലാസ് 1 മണിക്കൂറാണ് ഒരു കുട്ടിക്ക് മാക്സിമം നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഡെയിലി പ്രാക്ടീസ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. പേരൻസ് അതിന് നല്ല സപ്പോർട്ടീവ് ആയാൽ മാത്രമേ ആ കുട്ടിക്ക് വിജയം ഉണ്ടാവൂ. ടീച്ചേഴ്സിന്റെ കൂടെ പേരൻസും കൂടി നിന്ന് പ്രാക്ടീസും കാര്യങ്ങളും കൊടുത്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുവരണം.
0: അബാക്കസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ടീച്ചർ നൽകുന്ന ഒരു സന്ദേശം എന്താണ്?
1: അബാക്കസ് ഇപ്പൊ പറയാം, ബീഡ്സുകൾ വെച്ച് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. നമ്മുടെ കുട്ടികൾ അത് മനസ്സിൽ ബീഡ്സുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് പഠിക്കണത് തന്നെ. അവർക്ക് അതുകൊണ്ട് തന്നെ മൈൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഏതൊരു കണക്ക് കൊടുത്താലും അവർക്ക് അത് മൈൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആണ് കൂട്ടുന്നത്. ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായി തന്നെ അവർക്ക് എന്തിനേയും നേരിടാനും ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മനഃശക്തി ഉണ്ടായിരിക്കും. അബാക്കസ് എന്നുകൊണ്ട് നമ്മൾ ഇതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, കുട്ടികളുടെ ഏകാഗ്രത, ചിന്താശക്തി എല്ലാം വർദ്ധിപ്പിക്കുക എന്നൊരു ഇത്.
0: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തില് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു കുട്ടിയുടെ മത്സര പരീക്ഷയിലുള്ള ഒരു വിജയം എന്നതിലുപരിയായിട്ട്
1: ഞാൻ എന്റെ മക്കളെ പോലെയാണ് അവരെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുന്നതും പരിശീലനം കൊടുക്കുന്നതും. അതിൽ അവർ നല്ലൊരു റാങ്ക് വാങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിൽ നല്ല സന്തോഷവും കാര്യങ്ങളും, എന്റെ കുട്ടി ഫസ്റ്റ് റാങ്ക് ആണ് എന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ നല്ലൊരു സന്തോഷവും കാര്യങ്ങളാണ് ഉള്ളത്.
0: പിന്നെ ആദ്യം പഠിക്കാനായിട്ട് വരുന്ന ആ കുട്ടിയിലെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു അബാക്കസ് ക്ലാസ്സിന് വന്ന് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
1: എല്ലാ പേരൻസും പറയണത് കണക്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയി, ഫുൾ മാർക്ക് വാങ്ങിച്ചു തുടങ്ങി എന്നൊക്കെയാണ് എല്ലാ പേരൻസും പറയണത്. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ അവർക്ക് മാർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, സ്പീഡായിട്ട് നോട്ട്സ് എഴുതുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും കാര്യങ്ങളാണ് തോന്നുന്നത്.
0: ഇ ഇപ്പൊ ഈ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ആവുന്നതിന് ഈ ഒരു അബാക്കസ് പഠനം സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യവും ഇതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ഏത് വിഷയമോ ആയിക്കോട്ടെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
1: അതായത് അവർക്ക് ഏതൊരു സബ്ജക്റ്റും പഠിച്ച് മുന്നിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. 1, 2, 3, 4 അങ്ങനെ ഓരോ ബീഡ്സും അവർക്ക് മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി കഴിവും ഇതിലുണ്ടാക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് അത്രയും മെമ്മറിഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും മൈൻഡിൽ കണക്ക് കൂട്ടി എത്ര വലിയ ഡിജിറ്റൽ കൊടുത്താലും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ള ഒരു ചിന്താശക്തി ഉണ്ടാക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ ഈ കലാരംഗത്ത് ഒരു മികവ് വരുന്നതിനായിട്ട് ഈ അബാക്കസ് പഠനം സഹായിക്കുമോ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു?
1: സഹായിക്കുന്നുണ്ട്. ഏതിലും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു
0: മാനസിക നിലയിലേക്ക്
1: അവരെത്തുന്നുണ്ടല്ലോ.
0: ഓക്കെ ഓക്കെ, കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് അബാക്കസ് പഠനത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
1: ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള കുറെ കഴിവുകൾ നമ്മള് ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പല എക്സാമുകൾക്ക് പോകുമ്പോഴുള്ള ടെൻഷനുകള്, അതേപോലെ സ്റ്റേജ് കയറുമ്പോഴുള്ള ടെൻഷനുകള്, അതൊക്കെ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് തന്നെ.
0: പിന്നെ ഇപ്പോ ഈ കുട്ടികളിലെ ഇപ്പൊ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ കുറച്ച് അക്രമവാസന അല്ലെ, കുറച്ച് ഹൈപ്പർ ആണ് പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുറച്ചൊരു ശാന്തതയിലേക്ക്, ഒരു സമാധാനത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ ഇതെല്ലാം
1: സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹൈപ്പറായ കുട്ടികളാണ് കൊണ്ട് ചേർത്തത് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അത് ചെയ്ത് വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയും പിന്നീട് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ പാരന്റ്സ് ഹാപ്പി ആവുന്നുണ്ട്, കുട്ടികളും ഹാപ്പി ആവുന്നുണ്ട്, അവർക്ക് എല്ലാതും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടിയാണ്
0: ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പൊ ക്ലാസ്സുകൾ ടീച്ചർ ഓൺലൈൻ ആയിട്ടാണോ അതോ ഓഫ്ലൈൻ ആയിട്ടാണോ എങ്ങനെയാ ചെയ്യുന്നത്?
1: ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്.
0: അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും ഓഫ്ലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും തമ്മിൽ എന്താ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്?
1: സെയിം ഇത് തന്നെയാണ്. പക്ഷെ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ പേരന്റ്സ് ഒപ്പം ഇരുന്നാലാണ് അവർക്ക് എന്താന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ മനസ്സിലാക്കിയെടുക്കണല്ലോ, എന്താണ് ടൂള്, എന്താണ് ബീഡ്സ്, അതിലെ വൺസ് ഏതാ, ടെൻസ് ഏതാന്നൊക്കെ. അപ്പൊ നമ്മളത് പേരന്റ്സിന് പറഞ്ഞു കൊടുത്തിട്ട് അവരിലൂടെ അവരത്, ഇപ്പൊ നമുക്ക് ഇംഗ്ലണ്ടിലെ കുട്ടികളുണ്ട്, അവരുടെ പേരന്റ്സ് അവരൊപ്പം ഇരുന്നിട്ട് അത് മനസ്സിലാക്കി കൊടുക്കും ആദ്യത്തെ ഒരാഴ്ച. അത് കഴിഞ്ഞ് പിന്നെ അവർ ഓക്കെ ആയിട്ട് നോർമലി നമ്മുടെ പിള്ളേരുടെ കൂടി ഇരുന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവര് ആക്റ്റീവായിട്ട് വന്നോളൂ.
0: ഒരു ബാച്ചില് സാധാരണ എത്ര കുട്ടികളാണ് ഉണ്ടാവാറുള്ളത്?
1: നമുക്കൊരു ബാച്ചിൽ 100 കുട്ടികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 100 കുട്ടികൾ കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം.
0: ചിലപ്പോ കുറച്ച് കുട്ടികളായിരിക്കും. മാക്സിമം നമുക്ക് 100 കുട്ടികൾ
1: ഉണ്ടായി.
2: അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖമാണ് വിദ്യാഭ്യാസ രംഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി
1: കഥാപ്രസംഗം ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിക്കുന്നു. കഥ സൂര്യമാനസം.
2: അഭിവാദനങ്ങൾ. മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിൽ നിന്നും ഒരു കഥാംശം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഈ കഥയ്ക്ക് ഞങ്ങളൊരു പേര് കൊടുക്കുന്നു, സൂര്യമാനസം.

നർമ്മദാ നദിയുടെ തീരത്ത് പവിത്രവും പരിശുദ്ധിയും വിളക്കെടുത്തു നിൽക്കുന്ന കാനന പശ്ചാത്തലത്തിൽ അതാ ഒരു ചെറിയ ആശ്രമം കാണുന്നു. ആ ആശ്രമമുറ്റത്തെ പൂച്ചെടികളിൽ ചിത്രശലഭങ്ങൾ പാറി നടക്കുന്നു. ഈ സമയം ആ ആശ്രമമുറ്റത്തേക്ക് താപസവേഷത്തിൽ ഒരാൾ നടന്നു വരികയാണ്. പേര് പരശുരാമൻ. നദിയിൽ നിന്നും കുളിച്ചു കയറി വരികയാണ് അദ്ദേഹം. അദ്ദേഹം ആശ്രമമുറ്റത്തേക്ക് കാലു വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അടിമുടിയൊന്ന് നോക്കി. സുന്ദരനും ആരോഗ്യവാനുമായ ഒരു യുവാവ്. പൂടൂലിട്ട ചെറുപ്പക്കാരന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ജ്വലിച്ചു നിന്നു. പരശുരാമൻ ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എന്നെ കൊണ്ട് നിനക്കെന്താണ് ആവശ്യം? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു,

0: പരശുരാമൻ ചോദിച്ചു, ജാതിയിൽ നീ ബ്രാഹ്മണൻ തന്നെയാണല്ലോ?
1: അതെ, നല്ല ശുദ്ധ ബ്രാഹ്മണൻ.
0: പൊതുവെ ക്ഷത്രിയ വിരോധിയായ പരശുരാമന് ആ ബ്രാഹ്മണ യുവാവിനോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. അടുത്ത ദിവസം തന്നെ പഠനവും ആരംഭിച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോവുകയാണ്. ദിവ്യങ്ങളായ പല അസ്ത്രങ്ങളും ആ അസ്ത്രങ്ങളെ അഭിമന്ത്രിക്കാനുള്ള ഉത്തമ മാർഗങ്ങളുമെല്ലാം തന്നെ പരശുരാമൻ ശിഷ്യനെ പഠിപ്പിച്ചു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അസ്ത്രവിദ്യയിൽ അതീവ സമർത്ഥനായി തീർന്നു ശിഷ്യൻ. ഇനി വേണമെങ്കിൽ ഗുരുകുലത്തിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാം എന്നവസ്ഥയിലായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയം പരശുരാമൻ വിശ്രമിക്കുന്നതിനായി ആ വരാന്തയിൽ ശിഷ്യന്റെ മടിയിൽ തലയും ചായച്ചു കിടന്നു. കിടന്ന അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തല റുക്കത്തിലാണ്ടുപോയി. ഈ സമയം വണ്ടിന്റെ രൂപത്തിലുള്ള ക്ഷുദ്രജീവി എവിടെ നിന്നോ പറന്നവിടെ എത്തി. അത് ശിഷ്യന്റെ തുടയിലിരുന്ന് മാംസം തുളച്ചു തുടങ്ങി. തുളച്ച് തുളച്ച് അത് അകത്തേക്ക് കടക്കുകയാണ്. ശിഷ്യൻ വേദന കടിച്ചമർത്തിയിരിക്കുന്നു. കാലം നനങ്ങിയാൽ തന്റെ ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുമോ എന്ന ഭയം. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ കഠിനമായ പ്രാണവേദന കടിച്ചമർത്തിയിരുന്നു.

0: ഈ സമയം ഗുരുവിന്റെ ശരീരത്തിൽ നനവുതെട്ടി അദ്ദേഹം ഞെട്ടിയുണർന്നു. ആശ്രമ വരാന്ത മുഴുക്ക ചോര പരന്നൊഴുകുന്നു. അസഹ്യമായ പ്രാണവേദന കടിച്ചമർത്തിയിരിക്കുകയാണ് ശിഷ്യൻ. ആ ചോര കുതിർന്ന കാലുകളുമായി അദ്ദേഹം ശിഷ്യന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. അതീവ കോപത്തോടെ ഞെട്ടിയെഴുന്നേറ്റു. ഏ ദുഷ്ടാത്മാവേ, സത്യം പറയൂ, നീ ആരാണെന്ന്? തീർച്ചയായും നീ ഒരു ബ്രാഹ്മണനല്ല. ഇത്രയും കഠിനവും രക്തമംഗലവുമായ വേദന കടിച്ചമർത്തിയിരിക്കാൻ ഒരു ബ്രാഹ്മണനും സാധ്യമല്ല. നീ എന്തിനിങ്ങനെ അഭിനയിച്ചു? സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ തപശക്തിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ തന്നെ ചുട്ടുകരിക്കും. ശിഷ്യൻ എഴുന്നേറ്റ് ഗുരുനാഥന്റെ കാലുകളിൽ വീണ് കരഞ്ഞു പറഞ്ഞു,
1: എനിക്ക് മാപ്പ് തരണം. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഒരു ബ്രാഹ്മണനല്ല. എന്റെ പേര് കർണൻ. ഹസ്തിനപുരിയിലെ അശ്വപാലകനായ അധിരഥന്റെ പുത്രനാണ് ഞാൻ. എനിക്ക് അർജുനുമായി യുദ്ധം ചെയ്യണം. ദ്രോണ ശിഷ്യനായ പാർത്ഥനെ ജയിക്കണമെങ്കിൽ അതീവ ശക്തിയുള്ള ദിവ്യാസ്ത്രങ്ങൾ വേണം. അത് നേടുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങയോട് കള്ളം പറഞ്ഞത്. എന്റെ ഈ അപരാധം പുറത്ത് അങ്ങനയ്ക്ക് മാപ്പ് നൽകണം. ഇല്ല, നിനക്ക് മാപ്പില്ല. എന്തിനു വേണ്ടിയാണോ നീ എന്നിൽ നിന്നും വിദ്യ അഭ്യസിച്ചത്, ആ വിദ്യ നിനക്കുതകാതെ പോകട്ടെ. ശക്തനായ ശത്രുവുമായി നീ പൊരുതുമ്പോൾ ആ നിർണായക ഘട്ടത്തിൽ നീ എന്നിൽ നിന്നും പഠിച്ച വിദ്യ മറന്നു പോകട്ടെ. ഞാൻ ശപിക്കുന്നു. കോപിഷ്ഠനായ പരശുരാമൻ ആശ്രമത്തിനുള്ളിലേക്ക് പോയി. അതാ ദുഃഖിതനായ കർണൻ ആ കാട്ടുപാതയിലൂടെ നടന്നകലുന്നു.

പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കർണനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഗംഗാനദിക്കരയിൽ ഒരു നട്ടുച്ച നേരത്ത് സൂര്യ നമസ്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കർണൻ. ഈ സമയം ചുട്ടുപൊള്ളുന്ന ആ മണൽപ്പരപ്പിലൂടെ വൃദ്ധയായ ഒരു സ്ത്രീ നടന്നു വരുന്നു. അത് മറ്റാരുമല്ല, രാജമാതാവായ കുന്തിദേവി.

0: പൊട്ടിത്തകർന്നു. ഗംഗയുടെ തീരം പറ്റി നിന്ന് സൂര്യദേവന് മധ്യാഹ്ന ജലപൂജ നടത്തുന്ന കർണനെ ഒരു നീണ്ട നിമിഷം കുന്തി ദേവി നോക്കി നിന്നു. അവർക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി. ഇന്ന് കുന്തി വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ വീണ ശരീരത്തിന്റെ ഉടമയാണ്. അന്ന് ഇതായിരുന്നില്ല അവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ ഇന്നലത്തെ പോലെ ഹൃദയത്തിൽ മിന്നിത്തെളിയുന്നു. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ കൗമാരക്കാരായ കൂട്ടുകാരികളുമൊത്ത് കളിച്ചു രസിച്ചു കിടന്ന കാലം അവൾ ഓർത്തുപോവുകയാണ്. കുന്തി എന്ന പെൺകുട്ടിയുടെ കുട്ടിക്കാലത്തെ കഥയാണത്. ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് കുന്തി എന്നായിരുന്നില്ല, പൃഥ എന്നായിരുന്നു. യാദവ രാജാവായിരുന്ന ശൂരസേനന് 10 മക്കളായിരുന്നു, 5 ആണും 5 പെണ്ണും. അതിൽ മൂത്തത് വസുദേവർ, അതായത് ശ്രീകൃഷ്ണന്റെ പിതാവ്. വസുദേവരുടെ സഹോദരിയാണ് പൃഥ. ശൂരസേനന്റെ ബന്ധുവും സാമന്ത രാജാവുമായിരുന്നു കുന്തി ഭോജൻ. അദ്ദേഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു. അദ്ദേഹം പൃഥ എന്ന പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തി. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ മകളായി വളർന്നതുകൊണ്ട് കുന്തി എന്ന പേര് കിട്ടി. കുന്തിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവം. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ദുർവാസാവ് മഹർഷി വന്നു. വളരെ വ്യത്യസ്തനായ ഒരു സന്യാസിയാണ് ഈ ദുർവാസാവ്. സന്യാസിമാർ ധാരാളമുണ്ട്, പുരാണത്തിലുണ്ട്, ചരിത്രത്തിലുണ്ട്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലൊരു സന്യാസി വേറെ കാണില്ല. എപ്പോഴാ സന്തോഷം വരുന്നത്, എപ്പോഴാ കോപം വരുന്നത് ഒന്നും പറയാൻ കഴിയില്ല. കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളും തരവും നോക്കാറില്ല, തൊട്ട കൈക്ക് കാച്ചു, അതാണ് സ്വഭാവം. അങ്ങനെയുള്ള ദുർവാസാവ മഹർഷിയാണ് കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, 100 ശിഷ്യന്മാരുമുണ്ട് കൂട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞു, എടോ കുന്തി ഭോജ, നാമും നമ്മുടെ ശിഷ്യന്മാരും കുറച്ചു നാൾ ഇവിടെ കഴിഞ്ഞുകൂടാനാ വന്നിരിക്കുന്നത്. നമുക്ക് അഹിതമായി ഒന്നും ഉണ്ടാകരുത്.
1: ഇല്ല സ്വാമികളെ, അങ്ങനൊന്നും ഉണ്ടാകില്ല.
0: നാം എത്ര നാൾ ഇവിടെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. എത്ര നാളായാലും നമ്മുടെ പൂജാതി കർമ്മങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അയ്യോ, ഒരു തടസ്സവും ഉണ്ടാകില്ലേ, എല്ലാ അടിയൻ ഭംഗിയായി നോക്കിക്കൊള്ളാം. മറുത്തൊന്നും പറയാൻ കഴിയില്ല, കാരണം ആളിന്റെ സ്വഭാവം കുന്തി ഭോജന് നല്ലവണ്ണം അറിയാം. ബുദ്ധിമാനായ കുന്തി ഭോജൻ സന്യാസിയെ പരിചരിക്കാൻ കുന്തിയെയാണ് ഏർപ്പാടാക്കിയത്. എന്തെങ്കിലും അപാകത വന്നാലും കൊച്ചു പെണ്ണല്ലേ എന്ന് കരുതി സ്വാമി ക്ഷമിക്കുമല്ലോ. നാളുകൾക്ക്

കുഴപ്പങ്ങളുമില്ലാതെ 180 നാളുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. കുന്തിയുടെ പരിചരണത്തിന് മറ്റ് ഭംഗങ്ങളൊന്നും ഉണ്ടായില്ല. പൂജയ്ക്കുള്ള പുഷ്പങ്ങളും ജലവുമെല്ലാം കുന്തി കൃത്യമായി സ്വാമിക്ക് എത്തിച്ചു കൊടുത്തു. ദുർവാസാവിനും സന്തോഷമായി. അദ്ദേഹവും ശിഷ്യന്മാരും കൊട്ടാരം വിട്ടുപോകാൻ തീരുമാനിച്ചു. അദ്ദേഹം കുന്തിയെ വിളിച്ചു, മോളെ ഇങ്ങ അടുത്തു വരൂ, നിന്റെ ഈശ്വരഭക്തിയും ഗുരുപരിചരണങ്ങളുമെല്ലാം നമുക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. നാം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്കെന്ത് വരമാണ് ആവശ്യം ചോദിച്ചോളൂ. കുന്തിക്കൊന്നും മനസ്സിലായില്ല, എന്ത് പറയണമെന്നും അവൾക്കറിയില്ല. മാമുനി വീണ്ടും പറഞ്ഞു, മോളെ നിനക്ക് നാം 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു തരുന്നു, സന്താന സൗഭാഗ്യ മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ ആരെ വിചാരിച്ചു നീ ഉരുവിടുന്നുവോ അവർ നിന്റെ മുമ്പിൽ പ്രത്യക്ഷരാകും. അത് മാനവനോ വാനവനോ ഗന്ധർവനോ ആരുമായിക്കൊള്ളട്ടെ, അവരിൽ നിന്നും നിനക്ക് ഉത്തമന്മാരായ പുത്രന്മാരെ ലഭിക്കും. ദുർവാസാവിന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ളതായ സന്ദർഭങ്ങളില്ല. സാധാരണക്കാരായവരെ പോലും ശപിക്കുന്നതാണ് പതിവ്. ഇതങ്ങനെയല്ല, സന്താന സൗഭാഗ്യ മന്ത്രങ്ങളാണ് പെണ്ണിന് സമ്മാനിച്ചിരിക്കുന്നത്. മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തിട്ട് സന്യാസിയും ശിഷ്യന്മാരും ആ കൊട്ടാരം വിട്ടുപോയി. ദുർവാസാവ് മറഞ്ഞു കഴിഞ്ഞിട്ടും കുന്തിക്ക് ഒരേ ഒരു ചിന്ത, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? മന്ത്രം ജപിച്ചാൽ ആര് വരുമെന്നാ സ്വാമി പറഞ്ഞത്? ഒരെത്തുംപടിയും കിട്ടുന്നില്ല. കുന്തി അന്തപുരത്തിന്റെ ഒരൊഴിഞ്ഞ മുറിയിൽ കയറി കഥകടച്ചു, ചിന്തിച്ചു. മന്ത്രം പറഞ്ഞ് ആരെയാ വരുത്തേണ്ടത്? ഈ സമയം ജനൽപ്പാളികൾക്കിടയിലൂടെ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് കയറി വന്നു. അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു വരുന്നു. കുന്തി സൂര്യനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു.

0: ആയിരം അശ്വങ്ങൾ തെളിക്കുന്ന പ്രകാശരഥത്തിൽ കർമ്മസാക്ഷിയായ സൂര്യൻ കുന്തി ഭോജന്റെ കൊട്ടാരത്തിലെത്തി. ജ്യോതിർ കുംഭം പോലെ മിന്നിത്തിളങ്ങുന്ന സൂര്യനെ കണ്ട് കുന്തി ഞെട്ടിപ്പോയി.
1: അങ്ങ് ആരാണ്?
0: ഞാൻ സൂര്യൻ. നീ ക്ഷണിച്ചതുകൊണ്ട് വന്നതാണ്.
1: അയ്യോ, എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ദയവായി മടങ്ങിപ്പോകൂ.
0: കുന്തി, ദുർവാസാവിന്റെ തപോബലത്തിന്റെ ചരടിൽ കുരുങ്ങിക്കിടക്കുന്നവനാണ് ഞാൻ. എനിക്കിവിടെ വരാതിരിക്കാൻ കഴിയില്ല. ഞാനൊരു കർമ്മത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കൂ.
1: പ്രപഞ്ചത്തിന്റെ ആകെ പ്രകാശം പരത്തുന്ന ആദിത്യദേവ, ഇങ്ങനൊന്നും വരുമെന്ന് കരുതി മന്ത്രം ഉരുവിട്ടതല്ല ഞാൻ. എനിക്കെന്തോ പേടിയാകുന്നു. ദയവായി മടങ്ങിപ്പോകൂ.
0: കുന്തി, പേടിക്കാതിരിക്കൂ. ഇത് വിധിയുടെ നിയോഗമാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് പ്രകൃതി നിയമങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കും അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നതല്ല. ഈ നിയോഗവും നന്മയ്ക്കാണെന്ന് കരുതിയാൽ മതി.

ഭയത്തിൽ മയങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറന്ന കുന്തി അഴിഞ്ഞുലഞ്ഞ തലമുടി പിന്നിലെ കൊതിക്ക് ആദിത്യദേവന്റെ അരികിൽ പറ്റിച്ചേർന്നു നിന്നു. സൂര്യൻ കുന്തിയെ അനുഗ്രഹിച്ചു, അവൾക്കെല്ലാ നന്മകളും ആശംസിച്ചു. പുറപ്പെടാൻ തുടങ്ങുമ്പോൾ കുന്തി പറഞ്ഞു, ദേവാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ജനിക്കുന്ന അങ്ങയുടെ പുത്രന് അങ്ങയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചു കിടക്കുന്ന കവചവും വെട്ടിത്തിളങ്ങുന്ന കുണ്ഡലങ്ങളും ഉണ്ടായിരിക്കുവാൻ അനുഗ്രഹിച്ചാലും അങ്ങനെ തന്നെ ആകട്ടെ കുന്തിയെ. ജന്മനാൽ നിന്റെ മകന് ലഭിക്കുന്ന കവചകുണ്ഡലങ്ങൾ അവന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവന്റെ രാപത്വം സംഭവിക്കുന്നതല്ല, ആർക്കും അവനെ വധിക്കുവാൻ കഴിയുന്നതല്ല. ഇങ്ങനെ വരവും നൽകിയിട്ട് സൂര്യൻ വന്നതുപോലെ മടങ്ങിപ്പോകുന്നു.

0: അന്നത്തെ സൂര്യസംഗമത്തിനു ശേഷം കുന്തിക്ക് പഴയതുപോലുള്ള ഉത്സാഹമോ കളിതമാശയോ ഒന്നുമില്ല. മാസങ്ങൾ കടന്നുപോയപ്പോൾ കുന്തിയാകെ ധർമ്മസങ്കടത്തിലായി. ലോകത്ത് എന്തൊക്കെ ഒളിച്ചു വെച്ചാലും ഗർഭം ഒളിച്ചു വെക്കാൻ കഴിയില്ല. എങ്കിലും കുന്തി പരമാവധി അത് ഒളിച്ചു വെച്ചു. കൊട്ടാരത്തിൽ ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാതെയും കൂട്ടുകാരോട് കൂടുതൽ അടുക്കാതെയും അവൾ നാളുകൾ തള്ളി നീക്കി. ഒടുവിൽ അന്തപുരത്തിൻ്റെ ഒരു ഇരുൾമൂടിയ മുറിയിൽ കുന്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കൊച്ചു പെണ്ണ് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. ഈ സമയം ആത്മാർത്ഥതയുള്ള ഒരു പരിചാരിക കുന്തിയെ സഹായിക്കാനെത്തി. അവൾ പറഞ്ഞു, തമ്പുരാട്ടി വിഷമിക്കണ്ട, ആരുമറിയാതെ നമുക്ക് ഇതിനെ നശിപ്പിച്ചു കളയാം.
1: എന്ത്, ഞാൻ നൊന്ത് പ്രസവിച്ച ഈ പിഞ്ചോമനയെ നശിപ്പിക്കാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല.
0: തമ്പുരാട്ടി, ഞാൻ പറയുന്നത് ദയവായി ശാന്തമായി കേൾക്കൂ. ഈ കുഞ്ഞിനെ ഈ കൊട്ടാരത്തിൽ വളർത്താൻ കഴിയുമോ? ഈ കൊട്ടാരത്തിന്റെ അന്തസ്സും ആഭിജാത്യവും ഞാൻ പറഞ്ഞു വേണോ തമ്പുരാട്ടി മനസ്സിലാക്കാൻ?
1: അതുകൊണ്ട് ഈ കുഞ്ഞിനെ നശിപ്പിക്കണോ? ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല.
0: തമ്പുരാട്ടി, ഇതിനെ കൊല്ലണമെന്നല്ല പറയുന്നത്, നമുക്കിതിനെ ഒരു പെട്ടിക്കുള്ളിലാക്കി ഈ പുഴയിലൊഴുക്കാം. ആരെങ്കിലും എടുത്ത് വളർത്തിക്കൊള്ളും. വിശ്വസ്തയായ തോഴി വളരെ നേരം പറഞ്ഞു പറഞ്ഞ് കുന്തിയെ കൊണ്ടൊരു വിധം സമ്മതിപ്പിച്ചു.

രാജകൊട്ടാരത്തിനകത്ത് തിരക്കിട്ട ഗൂഢപദ്ധതിയിൽ ആവിഷ്കരിക്കപ്പെടുകയാണ്. അകത്ത് വെള്ളം കയറാത്തൊരു പേടകം തയ്യാറായി കഴിഞ്ഞു. അതിൽ മാർദ്ദവമേറിയ പട്ടുതുണികൾ വിരിച്ച് മെത്തമാതിരിയാക്കി കൈകാലിട്ടടിക്കുന്ന പിഞ്ചോമനയെ അതിനുള്ളിൽ കിടത്തി. പരിചാരിക അത് താങ്ങി തോളിൽ വെച്ച് മുമ്പേ നടന്നു. കണ്ണീരൊഴുകുന്ന മിഴിയും വിമ്മിപ്പൊട്ടുന്ന മനസ്സുമായി കുന്തി പിറകെ നടന്നു. നേരം രാത്രിയാണെങ്കിലും അരണ്ട നിലാവെളിച്ചമുണ്ട്. ഹിരഞ്ജതി നദിയുടെ പോഷക നദിയായ അശ്വനദി ആ കൊട്ടാരത്തിനടുത്തുകൂടിയാണ് ഒഴുകുന്നത്. അവരാ നദീതീരത്തേക്ക് നടന്നു. കുന്തി പേടകം തുറന്ന് താൻ പ്രസവിച്ച പിഞ്ചോമന പൈതലിന്റെ കവിളത്തും നെറ്റിയിലും തെരുതെരെ ഉമ്മ വച്ചു. ആ പേടകം നദിയിലേക്ക് സമർപ്പിച്ചു. കുന്തി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. താൻ എന്നും പൂജിക്കുന്ന കുലദൈവങ്ങളെ, വനദേവതമാരെ, ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോകുന്ന എന്റെ കടിഞ്ഞുൽ പുത്രനെ കാത്തുകൊള്ളേണേ. അവന് ആപത്തും വരുത്താതെ അവന്റെ മുമ്പോട്ടുള്ള ഗതിയെ നയിച്ചുകൊള്ളേണമേ. കവിളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർച്ചാലുകളുമായി കുന്തി ആ പുഴവക്കത്ത് തന്നെ നോക്കി നിന്നു. കടിഞ്ഞൂൽ കനിയാകും കൺമണിക്കുഞ്ഞിനേ

സ്നേഹമുള്ളവരെ, അന്ന് ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോയ കുഞ്ഞ് വളർന്നു വലുതായി യുവാവായിരിക്കുന്നു. കണ്ടാ തിരിച്ചറിയില്ലാതെ നിൽക്കുന്നു. അപ്പോഴേക്കും സൂര്യ നമസ്കാരവും കഴിഞ്ഞ് കർണൻ ആ മണൽത്തിട്ടയിലേക്ക് കയറി വന്നു. മുഖമുയർത്തി നോക്കുമ്പോൾ തൊട്ടടുത്തായി വൃദ്ധയായ ഒരു സ്ത്രീ നിൽക്കുന്നു. ശരീരം കൃശമെങ്കിലും പ്രൗഢമായ ക്ഷത്രിയ തേജസ് ആ മുഖത്ത് ജ്വലിച്ചു നിന്നു. കർണൻ പറഞ്ഞു, ദേവി, അധിരഥപുത്രനും രാധേയനുമായ ഈ കർണന്റെ നമസ്കാരം. ദേവി, എന്തിനാണ് ഇവിടെ വന്നത്? ഈ കൊടുംവെയിലിൽ വാർദ്ധക്യത്തിന്റെ അവശതയും മറന്ന് ഈ കർണനെ കാണാൻ വന്നതിന്റെ കാരണം പറയൂ. കുന്തി വിങ്ങി പൊട്ടിപ്പറഞ്ഞു, മോനെ കർണ, നീ രാധേയനല്ല, കൗന്ദയനാണ് മോനെ, കൗന്ദയൻ. നിന്നെ പ്രസവിച്ച ഈ പാപിയായ കുന്തിയാണ് നിന്നുടെ അമ്മ, സൂര്യദേവനാണ് നിന്റെ അച്ഛൻ. അറിയാം അമ്മേ, അമ്മ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നു എന്ന് എനിക്കറിയാം. എന്നെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കാനല്ലേ? ഇല്ലമ്മേ, ഞാൻ വരില്ല. ദുര്യോധനെ വിട്ട് ഞാൻ ഒരിക്കലും വരില്ലമ്മേ. എന്നെ ഞാനാക്കിയ ദുര്യോധനെ വിട്ട് ഞാൻ ഒരിക്കലും എങ്ങോട്ടും വരില്ല. ഉണ്ട ചോറിന് നന്ദിയോട് കാണിക്കുന്നവരല്ലേ കർണൻ. പിന്നെ അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ പുത്രനാണെന്ന്. ഇത് തുറന്നു പറയാൻ അമ്മയ്ക്ക് എത്രയോ അവസരങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ആ ദിവസം, ആയുധ പന്തയം നടന്ന ആ ദിവസം? അന്ന് കൃപാചാര്യർ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, രാജകുമാരനോട് മത്സരിക്കാൻ നീ ആര്? നിന്റെ മാതാപിതാക്കൾ ആര്? നിന്റെ ജാതി ഏത്? മതം ഏത്? നിന്റെ ഗോത്രം ഏത്? അന്ന് അപമാന ഭാരത്താൽ വില്ല് നിലത്തെറിഞ്ഞ് ഞാൻ നിന്നപ്പോ അമ്മയ്ക്ക് എഴുന്നേറ്റ് വിളിച്ചു പറയാമായിരുന്നില്ലേ അവൻ എന്റെ മകനാണെന്ന്, കർണൻ ഈ കുന്തി പ്രസവിച്ച മകനാണെന്ന്? അമ്മ അന്ന് അങ്ങനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അഭിമാനത്തിന് എത്രമാത്രം തിളക്കമായിരുന്നു. എന്നെ അന്ന് അവിടെ വെച്ച് മരിച്ചുപോയി അമ്മയുടെ മകൻ കർണൻ. അമ്മേ, ഞാൻ ഒന്ന് പറയാം, അമ്മയുടെ മക്കളിൽ വെച്ച് അർജുനനൊഴികെ ഞാൻ മറ്റാരെയും മതിക്കില്ല. അവസരങ്ങൾ ഉണ്ടായാൽ പോലും, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അർജുനൻ, എന്തൊക്കെ ആയാലും അമ്മയ്ക്ക് 5 മക്കൾ തന്നെ ഉണ്ടാകും.

തന്റെ പരിശ്രമം വിജയിക്കില്ലെന്ന് കണ്ട കുന്തിദേവി അതീവ ദുഃഖത്തോടെ അവിടെ നിന്നും മടങ്ങിപ്പോയി. സ്നേഹമുള്ളവരെ, മഹാഭാരത യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 16 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 17-ാമത്തെ ദിവസമാണ് അതാ ആ കുരുക്ഷേത്ര ഭൂമിയുടെ ഒരു വശത്ത് അർജുനനും മറുവശത്ത് കർണനും. അശ്വഹൃദയ വിശാരദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേരിൽ അർജുനനും അത്രയും തന്നെ പ്രാഗൽഭ്യമുള്ള ശല്യർ തെളിക്കുന്ന തേരിൽ കർണനും. രണ്ടുപേരും അതിഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സാധാരണ അസ്ത്രങ്ങൾക്ക് പുറമേ അവർ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. തീജ്വാലകൾ ഉയർത്തി പാഞ്ഞു വന്ന അർജുനന്റെ ആഗ്നേയാസ്ത്രത്തെ കർണൻ വരുണാസ്ത്രം കൊണ്ട് നിഷ്പ്രഭമാക്കി കളഞ്ഞു. അർജുനന്റെ ഗാന്ധീവത്തിന്റെയും കർണന്റെ വിജയമെന്ന വില്ലിന്റെയും ജ്ഞാനൊലികൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ബ്രഹ്മാസ്ത്രം നാഗാസ്ത്രം പരസ്പരം പ്രയോഗിച്ചു. തുല്യ ശക്തികളായ രണ്ട് വില്ലാളികളുടെ ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഇതിനിടയിൽ കർണന്റെ തേർച്ചക്രം ആ മണ്ണിൽ താണുപോയി. അതും ഒരു ബ്രാഹ്മണന്റെ ശാപമായിരുന്നു. കർണൻ തേരിൽ നിന്നും ഇറങ്ങി ആ തേർച്ചക്രം ഉയർത്തുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, അർജുന, ഞാൻ ഈ തേർച്ചക്രം ഉയർത്തുന്നവരെ യുദ്ധം നിർത്തിവെച്ചു. നിരായുധനായി മണ്ണിൽ നിൽക്കുന്ന എന്നെ ഇപ്പോൾ നേരിടുന്നത് നീതിയല്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, നീതിയെക്കുറിച്ച് പറയുവാൻ യാതൊരു അവകാശവും കർണനില്ല. നിനക്ക് ഓർമ്മയില്ലേ, അന്ന് പൊതുസഭയിൽ വെച്ച് ദുശാസനൻ ദ്രൗപതിയുടെ ഉടുതുണി പിടിച്ചഴിച്ചപ്പോൾ അതിനെതിരെ ഒന്നും മിണ്ടാതെ നോക്കി നിന്നവനാണ് ഈ കർണൻ. കൗമാരം മാറാത്ത നിന്റെ മകൻ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിലിട്ട് പട്ടിയെ കൊല്ലും പോലെ തല്ലി കൊന്നപ്പോൾ അതിന് കൂട്ടു നിന്നവനാണ് ഈ കർണൻ. അങ്ങനെയുള്ള ഈ കർണനെ കൊല്ലുവാൻ ഇനി ഒരു നിമിഷം വൈകിക്കരുത്. ഇത് കേട്ട അർജുനൻ തന്റെ അഞ്ജലിക എന്ന ദിവ്യാസ്ത്രം അഭിമന്ത്രിച്ചുകൊണ്ട് കർണന്റെ നേർക്കയച്ചു. കർണൻ എന്തു ചെയ്യണമെന്നറിയാതെ തന്റെ ബുദ്ധിയിൽ യാതൊന്നും തന്നെ കടന്നു വരാതെ നിസ്സഹായനായി നോക്കി നിന്നു.

മേ തോന്നാതെ അന്നേരം നിശ്ചലം നിന്നു പോയി കർണൻ. ശാപഗ്രസ്തനായ കർണന് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. പാർത്ഥന്റെ ഉന്നം പിഴച്ചതുമില്ല. ആകാശത്ത് നിന്ന് നട്ടുച്ച നേരത്ത് സൂര്യൻ പൊട്ടി നിലത്ത് വീഴുന്ന പോലെ വില്ലാളിയായ കർണൻ ശിരസറ്റ് നിലത്ത് വീണു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കർണന്റെ പിതാവായ സൂര്യൻ വിണ്ണിൽ വിളറി വെളുത്തു നിന്നു. അദ്ദേഹം ചിന്തിച്ചു, ധർമ്മം അതിനെന്താവില്ല. ധർമ്മയുദ്ധം എന്നും പറഞ്ഞു തുടങ്ങിയിട്ട് അധർമ്മത്തിലൂടെ വഞ്ചനയിലൂടെ ആർക്കും യുദ്ധം ജയിച്ചാൽ മതിയെന്നായി സ്നേഹമുള്ളവരെ. അന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നടന്ന ഈ പ്രക്രിയ ഇന്നും ലോകത്തെല്ലായിടത്തും നടന്നു വരികയാണ്. അധികാരം ഉറപ്പിക്കുവാൻ വേണ്ടി ആർക്കും എന്തും ചെയ്യാൻ ഒരു മടിയുമില്ല. എല്ലാത്തിനും മാപ്പുസാക്ഷിയായ ആ സൂര്യമാനസം അന്ന് വിതുമ്പുകയായിരുന്നു, വിങ്ങി പൊട്ടുകയായിരുന്നു. പക്ഷേ സൂര്യൻ എന്നും കർമ്മസാക്ഷിയായി നിലനിൽക്കുന്നു.

0: പ്രിയമുള്ളവരെ, ഈ എളിയ കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: സൂര്യമാനസം, ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. പങ്കെടുത്തവർ നന്ദകുമാർ പുനലൂർ, മോനി പുനലൂർ, ജോയ് പുനലൂർ, മുരളി ആലഞ്ചേരി, അനീസ് ആലഞ്ചേരി.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് പരിമണം മധു, ചെണ്ട കലാമണ്ഡലം ആനന്ദൻ, മദ്ദളം ശ്രീകണ്ഠേശ്വരം മോഹനചന്ദ്രൻ.

മണ്ഡവപ്പള്ളി ഇട്ടിരാരിശമേനോൻ എഴുതിയ രുക്മാംഗത ചരിതം ആട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. സാകേതാധിപനായ രുക്മാംഗത മഹാരാജാവിന്റെ ഏകാദശി വ്രതം മുടക്കുവാനായി ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് മോഹിനി എന്ന ദേവസ്ത്രീയെ രാജാവിന്റെ അടുക്കലേക്ക് അയക്കുന്നു. ഉദ്യാനത്തിൽ വച്ച് അവർ കണ്ടുമുട്ടുകയും മോഹിനിയിൽ ആകൃഷ്ടനായ രാജാവ് അവളെ രണ്ടാം ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കാമകേളികളിൽ മുഴുകി ജീവിക്കുന്നു. സന്തോഷവാനായി മോഹിനിയുമൊത്തു ജീവിക്കുന്ന രുക്മാംഗത മഹാരാജാവ് തന്റെ ഏകാദശി വ്രതം മുടക്കുന്നില്ല. എന്നാൽ മോഹിനിയുടെ ഉദ്ദേശം വ്രതഭംഗമായതുകൊണ്ട് തന്നെ ഒരിക്കൽ രാജാവ് ഏകാദശി വ്രതം നോൽക്കുന്നതിനിടയിൽ മോഹിനി രുക്മാംഗത മഹാരാജാവിനെ കാമകേളികൾക്കായി ക്ഷണിക്കുന്നു. എന്നാൽ താനിപ്പോൾ അതിന് തയ്യാറല്ല എന്നും വ്രതം കഴിഞ്ഞതിനു ശേഷം മോഹിനിയുടെ അടുത്തേക്ക് എത്താമെന്നും രാജാവ് വാക്കു നൽകുന്നു. എന്നാൽ മോഹിനി തനിക്ക് നൽകിയ വാക്ക് രാജാവ് തെറ്റിച്ചുവെന്നും സത്യഭംഗം വരുത്തിയതിനാൽ രാജാവിന് ഏകാദശി വ്രതം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നും മകനെ ബലി നൽകിയാൽ മാത്രമേ രാജാവിന് ഏകാദശി വ്രതം പൂർത്തിയാവുകയുള്ളൂ എന്നും മോഹിനി അറിയിക്കുന്നു. രാജാവ് മോഹിനിയുടെ ശാഠ്യത്തിൽ നിർബന്ധിതനാവുകയും മകനെ അമ്മയുടെ മടിയിൽ വച്ച് ബലി നൽകാൻ തീരുമാനിക്കുമ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് രാജാവിന് മോക്ഷം നൽകുന്നതാണ് കഥാസന്ദർഭം. രുക്മാംഗത മഹാരാജാവ് മോഹിനിയെ കണ്ടുമുട്ടുന്നത് മുതൽ രാജാവിന്റെ വിശേഷങ്ങൾ ബ്രാഹ്മണന്മാർ പങ്കുവയ്ക്കുന്നതുവരെയുള്ള ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആനന്ദഭൈരവി, യദുകുല കാംബോജി, കാംബോജി, ധന്യാസി, ഷഹാന, മധ്യമാവതി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

മഹാരാജാവ് കാമകേളികൾ മുഴുകുന്നുവെങ്കിലും തന്റെ ഏകാദശി വ്രതം മുടക്കുന്നില്ല എന്ന് ബ്രാഹ്മണർ പരസ്പരം സംസാരിക്കുന്നിടത്ത് മണ്ഡപപ്പള്ളി ഇട്ടിരാരുശമേനോൻ രചിച്ച രുക്മാംഗതചരിതം കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, പരിമണം മധു, ചെണ്ട കലാമണ്ഡലം ആനന്ദൻ, മദ്ദളം ശ്രീകണ്ഠേശ്വരം മോഹനചന്ദ്രൻ.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടിയിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ എം ബി ബിജു. നമുക്ക് പരിപാടി ആരംഭിക്കാം. ആദ്യഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് റജില പട്ടർക്കുളം മഞ്ചേരി എന്ന ശ്രോതാവാണ്. നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ പൂമാനമേ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാനാണ് സന്ദേശം അയച്ചിട്ടുള്ളത്. ചിത്രപാടിയ ഈ ഗാനം പൂച്ചൽ ഖാദർ എഴുതി, ശ്യാം ഇണമിട്ടത്.

നമസ്കാരം പ്രിയഹൃദയരാഗങ്ങളെ. നാളെ എൻ്റെ മകൻ ഇഷാൻ്റെ പിറന്നാളാണ്. ആശംസകളോടെ. കോഹിനൂർ എന്ന സിനിമയിലെ ഹേമന്തമൻ കൈക്കൊമ്പിളിൽ എന്ന പാട്ട് വെച്ച് തരണേ. സന്ദേശം വഹിച്ചിരിക്കുന്നത് സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നവൻ ശ്രോതാവാണ്. സൽമയുടെ മകൻ ഇഷാൻ്റെ പിറന്നാളിന് ഞങ്ങളും ആശംസകൾ നേരുന്നു. വിജയ് യേശുദാസ് അണി ഗാനം പാടിയത്. കോഹിനൂർ എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് ബി കെ ഹരിനാരായണൻ.

കൊച്ചു കൊച്ചൊരു കൊച്ചി, കൊച്ചു തുറമുഖത്തിന് ഇന്ന് 98 വയസ്സ്. ചിത്രം തുറമുഖം. ഗാനം കൊച്ചു കൊച്ചൊരു കൊച്ചി. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, എം കെ അർജുനൻ. ഗായകർ പി ജയചന്ദ്രനും സി ഒ ആൻഡോയും സംഘവും. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സജി മീനത്തേരിൽ എടത്തു എന്ന ശ്രോതാവ് കുട്ടനാട് ആലപ്പുഴ നിന്നും. അപ്പോൾ നമുക്ക് കൊച്ചിയുടെ പാട്ട് കേട്ടാലോ.

ഇനി സന്ദേശം അയച്ചിരിക്കുന്നത് VM രാജ്മോഹൻ ചവറ തെക്കുംഭാഗം എന്ന ശ്രോതാവാണ്. മലയാള സിനിമയിലെ മികച്ച ഗാനരചിതാക്കളിൽ ഒരാളായിരുന്ന ONV ഗ്രൂപ്പിൻ്റെ 95-ാം ജന്മദിനമാണ് നാളെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലിയായി ഈ ഗാനം കേൾപ്പിക്കണം. ഗാനം കുളിരാടുന്നു മാനത്ത് ചിത്രമോളങ്ങൾ. തീർച്ചയായും ഈ ഗാനം കേൾപ്പിക്കാം. യേശുദാസ് അയച്ചതാണ് ഈ ഗാനം. ONV ഗ്രൂപ്പിൻ്റെ വരികൾക്ക് ഇളയരാജ ഇണവിട്ടത്.

ഈ സന്ദേശം കെ രാമചന്ദ്രൻപിള്ള പടപ്പറമ്പ് വറ്റല്ലൂർ മലപ്പുറം എന്ന ശ്രോതാവിൻ്റെയാണ്. പ്രിയ ഹൃദയരാഗമേ, കമുകറ പുരുഷോത്തമൻ എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മ ദിനമാണല്ലോ ഇന്ന്. അതിനാൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടൊരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വയലാർ ദേവരാജൻ ടീം ഒരുക്കി കമുകറയും പി സുശീലയും ചേർന്ന് ആലപിച്ച ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നിൻ തോണി എന്ന ഗാനം കേൾപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും ഈ ഗാനം കേൾപ്പിക്കാം. പട്ടുതൂവാല എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം.

ഇനി മുഹമ്മദ് ഇർഫാൻ കല്ലാച്ചി എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ്. അറബിക്കഥ എന്ന സിനിമയിലെ തിരികെ ഞാൻ വരുമെന്ന് ഗ്രാമം കൊതിക്കാറുണ്ടെന്ന ഗാനം കേൾപ്പിക്കണം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയായ സുജ പോവുകയാണ്, വേറെ ജോലി കിട്ടിപ്പോവുകയാണ്. സുജയ്ക്കും മറ്റ് ജീവനക്കാർക്കും വേണ്ടിയാണ് ഈ ഗാനം കേൾപ്പിക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇഷ്ടഗാനം കേൾപ്പിക്കാം. അറബി കഥ എന്ന ചിത്രത്തിലെ ഈ ഗാനം യേശുദാസ് പാടിയതാണ്. അനിൽ പരശുരാൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ബിജിപാൽ.

ഹായ് ഹൃദയരാഗങ്ങൾ, നമസ്കാരം. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് ബിന്ദു ദിലീപ് കൊടകര തൃശൂർ എന്ന ശ്രോതാവാണ്. ഇന്നെൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ദിനേശ് നാരായണൻ്റെ ജന്മദിനം. ദിനേശിന് ഒത്തിരി ആശംസകൾ.

പിന്നെ എൻ്റെ പ്രിയ റേഡിയോ കൂട്ടുകാരി മാഗി ജോർജിൻ്റെ വിവാഹ വാർഷികം ഇന്ന്. മാഗിക്കും ജോർജ് ഏട്ടനും ഒത്തിരി ആശംസകൾ. ഇവർക്കൊക്കെയുള്ള ആശംസകളായി കേൾപ്പിക്കേണ്ട ഗാനം ഒരു കോടി മംഗളം വരമരുളി മകരന്ത ബിന്ദുവായി പ്രിയനിമിഷം ചിത്രം രാഷ്ട്രം. കേൾപ്പിക്കുമല്ലോ അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കേൾപ്പിക്കാം. യേശുദാസും രചനയുമാണ് ഈ ഗാനം പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ദീപക് ദേവ് ഇണവിട്ടത്.

ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്. ശുഭരാത്രി. ജയ് ഹിന്ദ്.